Radio Suno 91.7 FM.

0: വചനങ്ങളിലൂടെ.
1: കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടി എത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ഐശ്വര്യം നിറഞ്ഞ ഒരു ലൈഫ് അല്ലെങ്കിൽ ഐശ്വര്യം നിറഞ്ഞ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചിന്തിച്ചോ. നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും, നമ്മൾക്ക് പോകേണ്ട വഴികൾ ഉണ്ടാകും, നമുക്ക് ചെയ്തു തീർക്കേണ്ട കടമകൾ ഉണ്ടാകും. ഇതിനൊന്നും തടസ്സം നിൽക്കാതെ അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന, നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്ന, മറ്റുള്ളവർ അല്ലെങ്കിൽ നമുക്ക് ചുറ്റിലുമുള്ളവർക്ക് വിഷമങ്ങളൊന്നും നൽകാൻ സാധിക്കാത്ത ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു ദിവസം, ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നല്ല ഐശ്വര്യം നിറഞ്ഞൊരു ദിവസം എന്ന് പറയുന്നത്. കാരണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫേസിന് നല്ല തെളിച്ചം ഉണ്ടാകും, ഭയങ്കര പ്രസന്നതയായിരിക്കും നമ്മുടെ ഫേസിൽ.

അപ്പൊ അത് കാണുമ്പോൾ മറ്റുള്ളവർക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഒരു പ്രസന്നതയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഐശ്വര്യം നിറഞ്ഞതായിരിക്കട്ടെ എല്ലാവരുടെ ജീവിതവും എന്ന് ആശംസിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സോ സ്റ്റേ ട്യൂൻഡ്.

ജീവിതത്തിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഉപദേശിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ നമ്മളെ ആരായിരിക്കാം ഏറ്റവും കൂടുതൽ ഉപദേശിച്ചിട്ടുണ്ടാവുക? റേഡിയോ സുനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ടെൻഡൻസി ആണ് കേട്ടോ, മറ്റുള്ളവരെ ഉപദേശിക്കുക. എന്തെങ്കിലും ഒന്ന് കാണേണ്ട താമസം നമ്മൾ ഈ ഉപദേശക കെട്ട് അങ്ങോട്ട് അഴിച്ചു തുടങ്ങും. നമ്മൾക്ക് എന്തെല്ലാം സ്കില്ലുണ്ടോ അതെല്ലാം തന്നെ നമ്മൾ അങ്ങോട്ട് പയറ്റി തെളിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അവർക്ക് ഇത് കേൾക്കാൻ യാതൊരു രീതിയിലുള്ള താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ചെറിയ കുട്ടികളോട് ഒന്ന് പറഞ്ഞു നോക്കിക്കെ, ഒന്ന് ഉപദേശിച്ച് നോക്കിക്കെ, അവർക്ക് ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിലായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. അവർക്ക് ചിലപ്പോൾ നമ്മളോടുള്ള ഒരു റെസ്പെക്റ്റിന്റെ പേരിൽ എഴുന്നേറ്റ് പോകാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ ഒന്ന് നിർത്തിയെങ്കിൽ എന്നുള്ളൊരു മുഖഭാവമായിരിക്കും അവർക്കൊക്കെ. നമ്മൾ കുറച്ച് നമ്മുടെ ഏജിലുള്ളവരോട് സംസാരിക്കാമെന്ന് ചെന്ന് നോക്കി നമ്മൾ മൈൻഡ് ചെയ്യുക പോലും ഇല്ല. ആർക്കും ഉപദേശം എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരാൾ ഉപദേശിക്കാൻ വരുമ്പോൾ നമ്മൾ അതിന് നിന്നു കൊടുക്കാറുണ്ടോ? ഓക്കെ, സംസാരമൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അത് ഉപദേശത്തിന്റെ രൂപമാവുമ്പോഴാണ് പലർക്കും ഇറിറ്റേഷൻ വരുന്നത്. അപ്പൊ അതൊന്ന് മാറ്റിപ്പിടിക്കാം. എങ്ങനെ? റേഡിയോ സിനിമ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

റേഡിയോ സിനോവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ ചച്ചു. എന്തുകൊണ്ട് നമ്മൾക്ക് ആർക്കും ഉപദേശങ്ങൾക്കോ ഉപദേശങ്ങളോട് താല്പര്യമില്ലാത്തത്? നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരാളുടെ പ്രസൻസ് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ അവരെ കാണാൻ ആഗ്രഹിക്കും, അവരുടെ അടുത്തുണ്ടായെങ്കിൽ എന്ന് വിചാരിക്കും. അവരോട് എത്ര നേരം വേണമെങ്കിലും നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ്, ആസ്വദിക്കാറുണ്ട്. അവർ മിസ് ചെയ്യും ഇതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ. അതേ ആള് വന്നൊന്ന് ഉപദേശിക്കാൻ ശ്രമിച്ചു നോക്കിയേ. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കേൾക്കുമായിരിക്കും, ചിലപ്പോൾ രണ്ടാമത്തെ തവണയും നമ്മൾ കേൾക്കുമായിരിക്കും. അവർ വീണ്ടും മൂന്നാമത്തെ തവണ കൂടെ ഒന്ന് ഉപദേശിച്ചു നോക്കിക്കേ. നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ഇഷ്ടവും താല്പര്യവും അതെല്ലാം പതുക്കെ പോകുന്നത് കാണാൻ നമ്മൾക്ക് തന്നെ പറ്റൂ കേട്ടോ. അപ്പൊ നമ്മളോടാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് തിരിച്ച് ചെയ്യുന്നതാണെങ്കിലും, ആ വ്യത്യാസം കറക്റ്റ് അവരുടെ മുഖത്തിലും അവരുടെ ബിഹേവിയറിലും പ്രകടമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ആർക്കും തന്നെ അതെത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ഉപദേശത്തോട് താല്പര്യം ഉണ്ടാവില്ല. റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് അത് ശരിയല്ല എന്ന് നമുക്ക് തോന്നി, നമ്മൾ എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യുക? റേഡിയോസിനോമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മൾ ഈ റിയാലിറ്റി ഷോസ് കാണാറില്ലേ, പാട്ട് പാടുന്ന കുട്ടികളോട് ജഡ്ജസ് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന രീതികൾ, ഒരു നാല് പേര് ജഡ്ജിങ് പാനലിലുണ്ടെങ്കിൽ ആ നാല് പേരും നാല് രീതിയിലായിരിക്കും കുട്ടികളുടെ തെറ്റുകൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ചിലര് വളരെ സൗമ്യമായിട്ട് സ്നേഹത്തോടു കൂടി പറയും, മോളെ മോനെ അല്ലെങ്കിൽ അങ്ങനെയല്ല, അവിടെ ഇത്തിരി സംഗതി കുറഞ്ഞു പോയി അങ്ങനെയാണ് എന്നൊക്കെ പറയും. മറ്റു ഒരാൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയും, ദാ ഇന്നതാണ്, അത് ശരിയായില്ല, പൊതുന്നുകൂടെ പാടണം. അടുത്ത ആളാണെങ്കിൽ വളരെ റൂഡായിട്ട് പറയുന്നത്, എന്തൊന്നാണ് ഈ കാണിക്കുന്നത്, ഇത് ഇങ്ങനെയാണോ പാട്ട് പാടുന്നത്, ഒന്നുകൂടെ പാടിക്കേ എന്നൊക്കെ പറയുമ്പോൾ, ഈ മൂന്ന് പേരും തമ്മിലുള്ള സംസാരത്തിന്റെ രീതിയായിരിക്കാം, മൂന്ന് പേരും പറയാൻ ഉദ്ദേശിച്ചത് ഒരേ കാര്യമാണെങ്കിലും സംസാരത്തിന്റെ രീതി വ്യത്യാസപ്പെട്ടത് കൊണ്ട് തന്നെ ആ പാടിയ കുട്ടിക്ക് ആ മൂന്ന് പേരോടും റെസ്പോണ്ട് ചെയ്യുന്ന രീതിയും വ്യത്യാസമായിരിക്കും. അപ്പൊ നമ്മളൊരാളോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെയുള്ള റെസ്പോൺസ് മാത്രമേ നമ്മൾക്കും കിട്ടുള്ളൂ. അപ്പൊ കഴിവതും റൂഡായിട്ട് സംസാരിക്കാതിരിക്കുക, ഉപദേശങ്ങളുമായിട്ട് ആരുടെയും അടുത്ത് പോകാതിരിക്കുക. നമുക്ക് പറയാനുള്ള കാര്യം വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, വേദനിപ്പിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അതിന് മുതിരുക, അല്ലെങ്കിൽ വേണ്ട. നമ്മൾ മിണ്ടിയില്ലെങ്കിലും അവരവരുടെ ജീവിതം ജീവിച്ചു പോകും, എന്തിനാണ് ആവശ്യമില്ലാത്ത മറ്റുള്ളവരുടെ ലൈഫിൽ തലയിടുന്നത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ. സ്റ്റേ ട്യൂൺഡ്.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by
2: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
5: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
6: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
7: Just feel like you're
8: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്.

ഒരു പുതിയ ദിവസമാണ്. ഒരുപാട് നല്ല പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു ഡേയും സ്റ്റാർട്ട് ചെയ്യുകയാണ്. June 21 ഞായറാഴ്ച ദിവസം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ ആണ്. പാട്ടിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന, പാട്ടുകളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അത് മാത്രമല്ല, മറ്റൊരു പ്രിയപ്പെട്ട ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് കേട്ടോ. നമുക്ക് ഏറ്റവും അധികം നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു ദിവസങ്ങളിലൊന്നാണ് ഫാദേഴ്സ് ഡേ ആണ്. ഒപ്പം തന്നെ യോഗാദിനം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇന്നത്തെ ദിവസം നമ്മൾ അറിഞ്ഞു പോകുന്നുണ്ട്. അവശേഷങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അരികിലേക്കും എത്തുന്നതായിരിക്കും കേട്ടോ. ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം അതിനെ സമീപിക്കേണ്ടത്. ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ കാണുന്നത്. ചില ആളുകൾ എപ്പോഴും പരാതികൾ ഇങ്ങനെ പറയും. നമ്മളായിട്ട് തന്നെ ചിലപ്പോൾ പരാതികൾ പറയും. എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് അങ്ങനെയായിപ്പോയി, ഇങ്ങനെയായിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ചിലപ്പം ചില പരാതികളും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയാറുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നുകിൽ ആ ഒരു സിറ്റുവേഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നമ്മൾ ശ്രമിച്ച് നോക്കുക. ചുറ്റുമുള്ള കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ ആ സാഹചര്യത്തെ മാറ്റാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇതിനുള്ള സൊല്യൂഷൻ എവിടെയാണെന്ന് നമ്മൾ തിരയുക. ആ പ്രശ്നത്തെ മാറ്റാനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. എന്നുവെച്ചിട്ട് ചിന്തിച്ച് മാത്രം ഇരിക്കാതെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആക്ഷൻ എടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ അതിനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് ലൈഫിലുണ്ടല്ലോ. കാരണം ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലായിരിക്കത്തില്ല. മാറ്റാൻ പറ്റാത്തതിനെ മാറ്റാൻ ശ്രമിച്ച് സമയം കളയേണ്ട കാര്യവുമില്ല. അപ്പോൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത്. ചില കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത്തരം സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ അങ്ങോട്ട് വിട്ടേക്കുക എന്നുള്ളതാണ്. മാറ്റാനും പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല, മനസ്സ് സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ മാറിപ്പോവുക, അല്ലെങ്കിൽ അതിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ വിട്ടുപോവുക എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും സഹിക്കാൻ പറ്റാത്ത ഒന്നിനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് ചിലപ്പോൾ നമ്മളെ അങ്ങോട്ട് അത്ര സുഖകരമാക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അതിനെ കാണുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ MK ജയദേവ് എന്ന് പറഞ്ഞ അദ്ദേഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിൽ ഇങ്ങനെ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും ലൈഫിൽ പല പല സിറ്റുവേഷൻസ് വരും. അതിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് അതിനെ നമ്മൾ ഡീൽ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള നല്ല ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. കൂടെ ലോകകപ്പിൽ മത്സരങ്ങളുടെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ തന്നെ നമുക്ക് വരാനായിട്ടുണ്ട്. ഇന്ന് മൊത്തത്തിൽ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു പോകുന്നതായിരിക്കും. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ടും വെയിറ്റിംഗ് ആണ്. അപ്പം മെസ്സേജസും വിഷസും വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ വരുന്ന സമയത്ത് കീർത്തിചക്ര എന്ന സിനിമയിലെ പാട്ടിതാ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ മെസ്സേജുകൾക്കായിട്ട് ഞാനും ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്.

0: Music Notes. Music Notes. Celebrating International Music Day with Radio Suno.
1: സംഗീതത്തിന് ടൈം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു റെക്കോർഡുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മൾട്ടി ആർട്ടിസ്റ്റ് സംഗീത കച്ചേരി. അത് 437 മണിക്കൂറിലേറെ നീണ്ടു നിന്നു. അതായത് ഏകദേശം 18 ദിവസം പകലും രാത്രിയും സംഗീതം തുടർന്ന ഈ പ്രോഗ്രാം സംഗീതത്തോടുള്ള മനുഷ്യരുടെ സ്നേഹവും ഡെഡിക്കേഷനും ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു.
0: മ്യൂസിക് നോട്ട്സ്.

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. സ്റ്റേ ട്യൂൺ. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: In association with
2: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
3: Naseem Healthcare, Naseem Surgical and Medical Center, Searing Road. Healthy smiles anytime. For more information, call 4411133.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

ചിത്ര ചേച്ചിയുടെ മനോഹരമായ ശബ്ദത്തിലായിരുന്നു ആ പാട്ട് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അതോടൊപ്പം തന്നെ മത്സരങ്ങളുടെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അതിന് മുൻപായിട്ട് ഞാൻ നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു ചെറിയ ചോദ്യത്തിലേക്ക്. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഉത്തരം എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ കൺമുന്നിലേക്ക് വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇന്ന് ഞാൻ പറഞ്ഞു വേൾഡ് മ്യൂസിക് ഡേ ആണ്, ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ ആണ്. അതോടൊപ്പം തന്നെ ഫുട്ബോളിൻ്റെ ആവേശം കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണല്ലോ. അപ്പം ഞാൻ രണ്ടും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചു. ചോദ്യം ഇതാണ്, വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യത്തെ ഒഫീഷ്യൽ സോങ് വന്ന വർഷം ഏതായിരുന്നു? നമുക്കെല്ലാം അറിയാം, എല്ലാ വേൾഡ് കപ്പുകളിലും നമുക്കൊരുപാട് പാട്ടുകൾ വരും. ഇപ്പോഴാണെങ്കിലും നമുക്ക് ഒരുപാട് പാട്ടുകളുണ്ട്, നമ്മൾ എൻജോയ് ചെയ്യുന്ന ഫുട്ബോൾ ടൈമിൽ നമ്മൾ കേൾക്കുന്ന പാട്ടുകളുണ്ടായിരിക്കും. നമ്മുടെ ഖത്തറിലാണെങ്കിൽ നമുക്ക് ഡ്രീമേഴ്സ് പെട്ടെന്ന് ഓർമ്മ വരും, അങ്ങനെ ഒരുപാട് പാട്ട്, ഡ്രീമേഴ്സ് മാത്രമല്ല ഹയാ ഹയ ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഫുട്ബോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ സമയത്തെ പാട്ടുകളുണ്ട്. അപ്പോൾ ഈ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഹിസ്റ്ററിയിൽ ഇങ്ങനൊരു ഐഡിയ വരണമല്ലോ, ആദ്യമായിട്ടൊരു ഒഫീഷ്യൽ സോങ് എന്ന് പറയുന്നൊരു ഐഡിയ വന്നിട്ട് ആദ്യമായിട്ട് ഏത് വർഷമാണ് അങ്ങനെ ഒരു ഒഫീഷ്യൽ സോങ്ങിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വർഷം നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്തിട്ട് മെൻഷൻ ചെയ്ത് എനിക്ക് അയക്കാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. കൂടുതൽ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്, അപ്പം ഞാൻ നേരെ മോർണിംഗ് മെസ്സേജുകളിലേക്ക് കൂടി ആദ്യം വരുവാണ്. ഷാജു ശ്രീധർ നൈജീരിയയിൽ നിന്നും നമസ്കാരം എന്ന് പറയുന്നു. ലാഗോസ് എന്ന് പറഞ്ഞ സ്ഥലത്തെയും കൂടെ മെൻഷൻ ചെയ്തിട്ടാണ് ആൾ മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. പ്രഭു മാടമ്പിക്കാട്ടിലെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. മണി മച്ചിങ്ങൽ പ്രദീപിൻ്റെ ഗുഡ് മോർണിംഗ്. ഹംസക്കുട്ടി പറയുന്നു, ഹായ് നിസ ഗുഡ് മോർണിംഗ്, ഇന്ന് എൻ്റെ മകൻ മുഹമ്മദ് ഷംവീൽ സച്ചു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്, അപ്പോൾ സ്പെഷ്യലായിട്ട് വിഷയമാവെന്ന് ചോദിക്കുന്നു. ഉറപ്പായിട്ടും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സച്ചു, സച്ചു എന്നാണ് വിളിക്കുന്നത്. മോൻ്റെ പേര് മുഹമ്മദ് ഷംവീൽ എന്നാണ്. അപ്പോൾ മോന് എല്ലാവിധ ആശംസകളും വിശ്വസിച്ച് പറയുന്നത് ഹംസക്കുട്ടി, സലീന, റിച്ചു, റിനു, ലുലു എല്ലാവരും ചേർന്നിട്ടാണ് വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ ആ മോന് വിഷ് ചെയ്യുന്നത്.

ഒരു ഹായ് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്, പേരില്ല. എനിവേ ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ ഹാപ്പി മ്യൂസിക് ഡേ, താങ്ക് യു റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ രവിശങ്കർജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഉമേഷ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷബിൻ ഹാപ്പി ഫാദേഴ്സ് ഡേ വിഷസ് പറയുന്നത് ആര്യനും സുലേഖയുമാണ്. ഗുഡ് മോർണിംഗ് പറയുന്നു. വിഷിംഗ് ഓൾ ഹാപ്പി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അവന്തിക്ക റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. അൻസൽ ഹബീബിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വിജയൻ ആർ എസ് മെസ്സേജ് അയക്കുന്നു. ലിസ് ആൻഡ് ഇറ്റ്സാക്കിന്റെ മെസ്സേജ് ഉണ്ട്, റൈറ്റ് ആയിട്ട് തന്നെ അവരയക്കുന്നുണ്ട്. ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരുടെ മെസ്സേജും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്കും വളരെ സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ, ഹാവ് എ വണ്ടർഫുൾ സൺഡേ എവറി വൺ, സ്റ്റേ ബ്രൈറ്റ് ആൻഡ് ബി പോസിറ്റീവ് എന്ന് കൂടിയാണ് അവർ വിഷ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ആൻഡ് ജോവ്ലിൻ. നെക്സ്റ്റ് ശ്രിയ മയാസ എംലിയ അവർ ജോയിൻ ചെയ്യുന്നു. ഓ, അടിപൊളിയൊരു ഹാപ്പി ഫാദേഴ്സ് ഡേയുടെ ഒരു ഒരു ഒരു പോസ്റ്ററൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ബിനോജിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് അവർ മെസ്സേജ് ചെയ്യുന്നത്. ശ്രിയ മയാസ ആൻഡ് എമിലിയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വേൾഡ് മ്യൂസിക് ഡേയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മൾക്ക് അയച്ചു തരാട്ടോ. ലിസ്ണർ പ്ലേലിസ്റ്റ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടുകൾ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ ടൈമിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറയുകയാണെങ്കിൽ ആ പാട്ടുകളിലേക്ക് നമ്മൾ പതുക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അങ്കിത് ആൻ അർപ്പിതിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്ക് പറയുന്നു. ആരാധ്യയും അതിഥിയും എത്തിയിട്ടുണ്ട്. ഇന്ന് ആരാധ്യയുടെ ബർത്ത്ഡേ ആണോ? ഓ, അടിപൊളി. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആരാധ്യക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ആരാധ്യക്കുട്ടിക്ക് വളരെ വളരെ സ്നേഹത്തോടെ നമ്മളുടെ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ.

ഓക്കെ, ബിബിൻ ബനീനെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഹരിത മെസ്സേജ് അയക്കുന്നുണ്ട്, പാർത്ഥിവാണ് മെസ്സേജ് അയക്കുന്നത്. കറക്റ്റ് ആയിട്ട് ഇയർ ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, വേൾഡ് കപ്പിൽ എപ്പോഴും ഒഫീഷ്യൽ പാർട്ടികൾ, ഒഫീഷ്യൽ സോങ്സ് ഉണ്ടാവാറുണ്ട്. അതിന് തുടക്കം കുറിച്ച ഒരു വർഷം, ഏത് വർഷം മുതലാണ് അങ്ങനെ ഒഫീഷ്യൽ സോങ് എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമായിരുന്നു എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങളായിട്ട് എനിക്ക് അയക്കാവുന്നതാണ്. സഞ്ജു രാജ് കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഹിസ മെഹറിൻ, ടുഡേ ഹാപ്പി ബർത്ത്ഡേ ആണോ? ഓക്കെ, ഹിസക്കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഹിസക്കുട്ടിക്കും വളരെ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു കേട്ടോ. റിയാസ് കൂർ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് റിയാസേ. അക്ഷർ ആൻഡ് അക്ഷജ് ഗുഡ് മോർണിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഷബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ആര്യൻ ആൻഡ് സുലേഖയാണ്. റൈറ്റ് ആയിട്ട് തന്നെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇയറിലൊരു ചെറിയ വ്യത്യാസമില്ലേ, ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിനുള്ള വിശ്വസം വിശേഷങ്ങളും ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളും ഒക്കെ തന്നെ അയക്കാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് കൂടെ തന്നെ നിങ്ങളുടെ നിങ്ങൾ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ അയച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിസ്ണർ പ്ലേലിസ്റ്റിലൂടെ ആ പാട്ടുകൾ നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ട് വരുന്നത്. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി സിനിമയിലെ പാട്ടാണിത് കേട്ടോ. സമയം 6 കഴിഞ്ഞ് 24 ആണ്. ഞെനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് മോർണിംഗ് സവാരിയിൽ.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Shri Shadi Sharma Rajesh Raman, y'all know me as Blase.
2: You're listening to
1: Radio Suno, 91.7, Qatar's favorite radio station.
3: Radio Suno.

0: ഒരുമിച്ചു പാടിയ ലോകകപ്പ് പാട്ടുകൾ. വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.
1: 1998 ഫ്രാൻസ് വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ സോങ് ആയിരുന്നു ദി കപ്പ് ഓഫ് ലൈഫ്. ഈ പാട്ടൊരുക്കിയത് സ്പാനിഷ് ഗായകൻ റിക്കി മാർട്ടിനായിരുന്നു. ഡിജിറ്റൽ കാലത്തിന് മുൻപിറങ്ങിയ പാട്ടാണെങ്കിലും പിന്നീട് ലക്ഷക്കണക്കിന് ഡിജിറ്റൽ കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. ലാറ്റിൻ പോപ്പ് സാമ്പ താളങ്ങൾ ചേർന്ന ഈ പാട്ട് 60 രാജ്യങ്ങളിൽ ചാർട്ട് ടോപ്പർ കൂടിയായിരുന്നു. ഇന്നും ദ കപ്പ് ഓഫ് ലൈഫ് ഒരു ഫാൻ ഫേവറേറ്റ് ആണ്.
0: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എല്ലാവരുടെയും മെസ്സേജുകൾ ഇനിയും ഇതാ എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം ഞാൻ നേരെ മെസ്സേജുകളിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ് ബൈ ബ്രിജിൻ ആൻഡ് ആൻഡ്രിയയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നുകൂടി വളരെ സ്പെഷ്യലായിട്ട് ഒരു ഫാദറിനുള്ള വിഷസ് കൂടി പറയുന്നുണ്ട്. കൂടെ തന്നെ മുഹമ്മദിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ഹിസ മെഹറിൻ. ഓക്കെ, ഹിസ കുട്ടിയുടെ ഒരു പോസ്റ്ററൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നെക്സ്റ്റ് സുമൻ ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് സുമൻ. ഗുഡ് മോർണിംഗ് നിസ. ഓക്കെ, വേൾഡ് മ്യൂസിക് ഡേ വിഷസ് എന്ന് പറഞ്ഞിട്ട് ഫിറോസ് ഖാൻ ആളുടെ ഒരു ഫേവററ്റ് പാട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ആ പാട്ട് വരുന്നതായിരിക്കും കേട്ടോ, നമ്മുടെ ലിസ്ണർ പ്ലേലിസ്റ്റിലൂടെ ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. കൂടെ തന്നെ നെക്സ്റ്റ് റിയാസിൻ്റെ ഒരു ഫേവററ്റ് സോങ് ആണ് വന്നിട്ടുള്ളത്, അതും ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നിതിൻ ആണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വെരി വെരി ഗുഡ് മോർണിംഗ് നിതിൻ. ഹംസക്കുട്ടിയും അദ്ദേഹത്തിൻ്റെ ഒരു ഫേവററ്റ് പാട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. കൂടെ തന്നെ ഫാദറിൻ്റെ കൂടെയുള്ള ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ഫോണിൽ ഫാദറിൻ്റെ കൂടെയുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി അയച്ചു തരാവുന്നതാണ്. ഇങ്ങനെ ആൾ നല്ലൊരു ഹാപ്പി ഫാദേഴ്സ് ഡേ പോസ്റ്ററൊക്കെ സെറ്റ് ചെയ്തിട്ട് അതുകൂടി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഡി കെയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സജീഷ് മോഹൻ. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഓക്കെ, അയച്ചിരിക്കുന്നത് നമ്മുടെ നൈക്കയും നിയാനുമാണ് കേട്ടോ. ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടാണ്, ഹാപ്പി ഫാദേഴ്സ് ഡേ ടു മൈ എവർ ലവിങ് ഫാദർ ഫ്രം നൈക്ക നിയാൻ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. കൂടെ തന്നെ നെക്സ്റ്റ് ഷബിൻ ഷാജഹാൻ ആളുടെ ഒരു ഫേവററ്റ് സോങ് ആൾ എനിക്ക് മെസ്സേജിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പാട്ടിലേക്കും നമ്മൾ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന രാജൻ മോസസ്. എല്ലാ ലിസ്ണേഴ്സിനും ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു, ഒരു വണ്ടർഫുൾ വീക്ക് കൂടി വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. കൂടെ തന്നെ നൗറിൻ നസ്റിൻ ഗുഡ് മോർണിംഗ് പറയുന്നു. ബിജു ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹെലൻ്റെ വഗ് ഗുഡ് മോർണിംഗ് വരുന്നുണ്ട്. സിരാജ് ഉള്ളാർക്കും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രവിശങ്കർ ജി നമ്മളുടെ വേൾഡ് കപ്പ് സോങ് മ്യൂസിക് ഡേ മിക്സ് ആ ഒരു സംഭവത്തിനുള്ളൊരു സ്നേഹം കൂടി അറിയിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം കേട്ട് തുടങ്ങിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. ചോദ്യം ഇങ്ങനെയാണ് കേട്ടോ, അതായത് ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ ഒഫീഷ്യൽ സോങ് ഏത് വർഷമായിരുന്നു പുറത്തു വന്നത്? ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ ഒഫീഷ്യൽ സോങ് ഏത് വർഷമായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചിടാവുന്നതാണ് കേട്ടോ. വിജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹാപ്പി ഫാദേഴ്സ് ഡേ ബൈ സ്വാസ്തിക ആൻഡ് രാംദേവ്, രണ്ടുപേരുടെ ഹാപ്പി ഫാദേഴ്സ് ഡേ വിഷ് ചെയ്യുന്നു. അവരുടെ ഫാമിലിയായിട്ട് നിൽക്കുന്ന ഒരു നല്ല ഫോട്ടോ കൂടി അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. പ്രീജൂൻ്റെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് റേഡിയോസിനോ എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് മാധവും മാനവും ആണ്. ഓക്കെ, അവരുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ചോദ്യം ഇപ്പം കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ ഒഫീഷ്യൽ സോങ് വന്ന വർഷം ഏതായിരുന്നു എന്നുള്ള ഒരു ചെറിയ ചോദ്യത്തിലാണ് നമ്മൾ പോകുന്നത്. നിസാമിൻ്റെ അക്കൗണ്ടിൽ നിന്നും എനിക്ക് വോയിസ് നോട്ട്സ് എത്തിയിട്ടുണ്ട്, ഞാനത് കേൾക്കാം കേട്ടോ. കുട്ടിയായിരിക്കാം മെസ്സേജ് ചെയ്തിട്ടുള്ളത്, എന്താണ് വിശേഷം എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും കേൾക്കുന്നതായിരിക്കും. ആരുഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ആരുഷിനും നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. കൂടെ ഈ സമയത്ത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പം കേട്ട് പോകുന്ന ആളുകൾക്ക് അയക്കാവുന്നതാണ് കേട്ടോ. റൈറ്റ് ആൻസർ 5000917 എന്ന നമ്പറിലേക്ക്. കൂടെ നിങ്ങളുടെ ഡിഒ മാൻസിന് ആർക്കെങ്കിലും ഇന്നൊരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ ഡേ ആണ് എന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നിതാഷയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് അജയ് കൊച്ചിൻ കൊച്ചിയിൽ നിന്നും കൊച്ചു സുന്ദരി റേഡിയോസിനോടൊപ്പം. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും റൈറ്റ് ആൻസേഴ്സും കൂടെ വിഷസും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ നിന്നും മൊത്തത്തിൽ നമ്മൾ തിരക്കാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടും അങ്ങനെ വിശേഷങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അയച്ചിടാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. സെന ബോളിവുഡിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഡിയർ സിന്ദഗി എന്ന മൂവിയിലെ ഒരു നല്ല പാട്ടാണേ.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: ഈ ടൈമിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. ചൂട് സമയമാണ്, അപ്പൊ വെള്ളം കുടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പം വെള്ളം കുടിക്കാനായിട്ട് നമുക്കൊരു ഓർമ്മ വരുമല്ലോ. അപ്പൊ ആ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാട്ടർ ബെൽ നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ സമയത്ത് ഇനിയുള്ള സമയങ്ങളിലേക്ക് ചൂടിന്റെ കാര്യത്തിലേക്ക് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വെള്ളം കുടിക്കാനായിട്ട് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തി പോകുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ലെജിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ലെജൻ ആൻഡ് ലക്ഷ്യമാണ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ കിടുക്കാശ് ഡേ ടു ഓൾ എന്ന് പറഞ്ഞിട്ട് അബ്ദുൾ റഹീമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. റഫമോളും മെസ്സേജ് ചെയ്യുന്നു. അവർ ശാന്തിനി കീതൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിത്ത് മൈ സൂപ്പർ ഉപ്പച്ചി റഹീം ഇന്ന് ഫാദേഴ്സ് ഡേയുടെ സന്തോഷം പറയുന്നു. വിഷസ് ഫ്രം മോം ഫർഹാന ആൻഡ് അവർ ക്യൂട്ടി മോൻ റഹാൻ എന്നുകൂടി പറയുന്നു. അപ്പോൾ ഫുൾ ഫാമിലി ആയിട്ട് നമ്മളിങ്ങനെ കേട്ടു പോകുന്നതിന് വലിയൊരു സന്തോഷം കേട്ടോ. കൂടെ തന്നെ നാസറിൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു വോയിസ് നോട്ടുണ്ട്. മിൻഹക്കുട്ടിയുടെ വോയിസ് നോട്ടാണോ? ഓക്കെ, ഞാനത് കേൾക്കാട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷാങ്കിത്തിൻ്റെ അർപ്പിത്തിൻ്റെ മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. ജോളി ടിജോയുടെ മോർണിംഗ് മെസ്സേജും കിട്ടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും ഹാപ്പി ഫാദേഴ്സ് ഡേ പറഞ്ഞിട്ട് ഹെലൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. വളരെ സ്പെഷ്യലായിട്ടുള്ള വിഷസ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. അതിന് മുൻപായിട്ട് അടുത്തൊരു കുട്ടി ബ്രേക്കിലേക്ക് കൂടി നമ്മളിപ്പോൾ പോവുകയാണ്.

0: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
1: Let's play football.
2: Football Mania.
3: കണ്ണ് ചിമ്മി തുറക്കും മുൻപേ ഒരു ഗോൾ. ഈ ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ ഗോളുകളിൽ ഒന്ന്. 65 സെക്കൻഡിലായിരുന്നു ആ ഗോൾ പിറന്നത്. തുർക്കി പരാഗ്വേ മത്സരമായിരുന്നു ആ ഗോളിന് കളമൊരുക്കിയത്. ഗോളടിച്ചത് പരാഗ്വേയുടെ മധ്യനിര താരം മത്യാസ് ഗലാർസ.
4: Hi, this is Karthi.
5: You're listening to
4: Radio Suno 91.7 FM. Kettu kettu kootu kooda.
5: You're listening to
6: Morning Safari.
5: Morning Safari.
6: Morning Safari.
7: Only on Radio Suno 91.7 FM.

0: Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ് കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. രണ്ടുപേരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. മിൻഹ ഫാത്തിമയും മൻഹ ഫാത്തിമയും ശാന്തിനികേതൻ സ്കൂളിൽ നിന്നും ഹാപ്പി ഫാദേഴ്സ് ഡേ, വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെയും നല്ല കുഞ്ഞി വോയിസ് നോട്ട്സ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അരുണിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ഫാദേഴ്സ് ഡേ ടു മൈ ഡാഡ് ബൈ ആഗ്ന ആൻഡ് അഗ്നി. രണ്ടുപേരുടെയും സ്നേഹമുള്ള മെസ്സേജാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ ഹാപ്പി ഫാദേഴ്സ് ഡേ വിഷസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. നിസാം പറയുന്നത് ഒത്തിരി താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മണിക്കൂർ. അപ്പോൾ പാട്ട് കേട്ടതിൻ്റെ സന്തോഷം നിസാം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അബിജാ നിക്സൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ ഫാദേഴ്സ്. അബിജാ നിക്സൺ നോബൽ സ്കൂളിൽ നിന്നാണ് മെസ്സേജ് ചെയ്യുന്നത്. അബിൻ തോമസിൻ്റെ ഹാപ്പി സൺഡേ എത്തിയിട്ടുണ്ട്. മുന്ന സൗദിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വേൾഡ് കപ്പും വേൾഡ് കപ്പ് സോങ്സിനെ കുറിച്ചുള്ള ആ ഒരു സെഗ്മെൻറ്റ് കേട്ടിട്ട് അതിൻ്റെ ഒരു സന്തോഷം മുന്ന നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനിയുള്ള സമയങ്ങളിലും പല പാട്ടുകളെക്കുറിച്ചും നിങ്ങൾക്കത് കേൾക്കാനായിട്ട് സാധിക്കും കേട്ടോ. നിജോമോൻ ജോസഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്,

അബീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷാഫിയുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ്, ജിൽസ് ജോവിച്ച് ആൻഡ് ലോറിയൽ അവരുടെയും മെസ്സേജ് വന്ന് നിൽക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരുപാട് പ്രത്യേകതകളുണ്ട് അക്കൂട്ടത്തിൽ. പ്രധാനപ്പെട്ട നമ്മുടെ ലൈഫുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രത്യേകതകളിൽ ഒന്നാന്ന് പറയുന്നത് ഫാദേഴ്സ് ഡേ ആണ്. ഇപ്പോൾ മിൻഹെ മൻഹെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഫാദേഴ്സ് ഡേയുടെ നമുക്കൊരു ഒരു പ്രത്യേക അടുപ്പമുണ്ട്, ഒരു പ്രത്യേക സ്നേഹം തന്നെയുണ്ട് അല്ലേ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്കും ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. ചിലപ്പോഴും നമ്മുടെ ഫാദറിൽ നിന്ന് നമുക്ക് ചില ശീലങ്ങൾ കിട്ടും, അല്ലെങ്കിൽ ഫാദറിൻ്റെ ചില ഇഷ്ടങ്ങൾ നമ്മുടെയും ഇഷ്ടങ്ങളായിട്ട് മാറും. അപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ ഫാദർ ഭയങ്കരമായിട്ട് സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പോൾ എനിക്കും സ്പോർട്സിനോടൊരു ഒരു പ്രത്യേക ഇഷ്ടം എപ്പോഴും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വായിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വായനയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ശീലമായിട്ട് എൻ്റെ ലൈഫിലേക്ക് വന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫാദറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന നല്ല ഈ പറഞ്ഞ പോലത്തെ ശീലങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ, ചിലപ്പോൾ ഫാദറിൻ്റെ ഇഷ്ടങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളായിട്ട് പതുക്കെ മാറ്റപ്പെടുന്നുണ്ടാകും. അങ്ങനെയുള്ള ആ ഒരു ഇഷ്ടങ്ങളെക്കുറിച്ചാണ് എനിക്ക് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്. നിങ്ങളുടെ അച്ഛൻ എന്ന തണലിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഈ ഫാദേഴ്സ് ഡേയിൽ ഷെയർ ചെയ്യാനായിട്ടുള്ളത്? ആ നല്ല വിശേഷങ്ങൾ കേൾക്കാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് വിളിക്കാം 444-4917 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ അച്ഛൻ എന്ന തണലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്ന് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കോൾസ് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ മെസ്സേജിലൂടെ നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ് കേട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ വിളിച്ച് സംസാരിക്കാം കേട്ടോ. അച്ഛൻ എന്ന തണലിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു സ്നേഹം, അച്ഛനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ അച്ഛൻ്റെ ചിലപ്പോൾ ഇഷ്ടങ്ങളും ശീലങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ശീലങ്ങളും ഇഷ്ടങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് ആ ഒരു സ്നേഹവും ആ ഒരു അച്ഛൻ എന്ന തണലിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം ഇന്നത്തെ ഈ ഒരു ഫാദേഴ്സ് ഡേയിൽ കേട്ടോ. വിളിച്ചോളൂ 444-4917 എന്ന നമ്പറിലേക്ക്. 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് പോരട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. ലിസ്ണർ പ്ലേലിസ്റ്റിൽ നമ്മളിനി മേക്കം സിനിമയിലെ പാട്ട്.

0: Music Notes. Music Notes. Celebrating International Music Day with Radio Suno. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഏതാണെന്നറിയുമോ? അത് 1821 ജർമ്മനിയിൽ ഡെവലപ്പ് ചെയ്ത ഹാർമോണിക്ക എന്ന മൗത്ത് ഓർഗനും പോപ്പ് മുതൽ ക്ലാസിക്കൽ വരെ എല്ലാതരം സംഗീതങ്ങളിലും ഉപയോഗിക്കുന്ന ഏറെ ജനപ്രിയമായ ഗിറ്റാറുമാണ്. മ്യൂസിക് നോട്ട്സ്. മ്യൂസിക് നോട്ട്സ്.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ
6: സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
2: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
3: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന സമയമാണ് വെള്ളം കുടിക്കണേ മറക്കരുത് എന്ന്. വളരെ സ്പെഷ്യലായിട്ട് വാട്ടർ ബെല്ലിലൂടെ സഫ വാട്ടറും നമ്മളും റേഡിയോ സുനോയും നിങ്ങളെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റാണ്. ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം, ഫാദേഴ്സ് ഡേ. അറിയാതെ ചിലപ്പോൾ നമ്മുടെ കണ്ണെന്ന് നനഞ്ഞു പോകുന്ന ദിവസമെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അപ്പം നമ്മളുടെ കൂടെ ആദ്യം ജോയിൻ ചെയ്യുന്നത്, ഞാനിങ്ങനെ ചോദിച്ചു വരികയായിരുന്നു, ചിലപ്പോൾ നമ്മുടെ ഫാദറിൽ നിന്ന് നമുക്ക് ചില ശീലങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കിട്ടും, ചില കാര്യങ്ങൾ നമ്മുടെ കൂടെ അവരുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ കൂടിയായിട്ട് മാറ്റപ്പെടുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം, അച്ഛൻ എന്ന തണലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത്, ഇതാണ് ഞാനിങ്ങനെ ചോദിച്ചു വന്നത്. നമ്മളുടെ കൂടെ ഇന്ന് ആദ്യം ജോയിൻ ചെയ്യുന്നത്
6: എന്റെ പേര് അബ്ദുൾ റഹീം. അബ്ദുൾ,
5: ആ മനസ്സിലായി, റഫമോളുടെ ഫാദർ ആണോ?
6: ഓക്കെ,
5: പറഞ്ഞോളൂ. ഫാദറിൽ നിന്ന് കിട്ടിയ ശീലങ്ങളാണോ?
6: ഫാദറിൽ നിന്ന് കിട്ടിയ പല ശീലങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ശീലമായിട്ട് ഞാൻ കണക്കാക്കുന്നത് നമ്മുടെ ഈ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക, ഈ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഒരു ഭയങ്കര ഒരു ആളായിരുന്നു എന്റെ ഫാദർ.
5: അയാള്
6: ഞങ്ങൾ നിന്നൊക്കെ വിട്ടുപോയി, പക്ഷെ ഇപ്പോഴും ഞാൻ എന്റെ ഫാദറെ, ഞാൻ എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു ശീലം എനിക്ക് ബ്ലഡിലൂടെ വന്നതായിരിക്കാം. ഞാൻ ചെറുപ്പം മുതൽ തന്നെ കുറേ ഫ്രണ്ട്സിനും, ഇപ്പൊ എന്റെ ഫാദർ അവിടെ പുറത്ത് ബിസിനസ് ആയിരിക്കുന്ന സമയത്തൊക്കെ പല ആളുകളും ഇങ്ങോട്ട് ഞാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സ്നേഹിതനായിട്ട്, എന്റെ സ്നേഹിതനാണ്, ഞാൻ പരിചയപ്പെട്ടതാണ്. ഞാനിപ്പോ ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ തന്നെ നിങ്ങളെ പേരെന്താ, നിങ്ങളെ നാട്ടിലെവിടെയാണ്, ആരൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കും. അത് അത്രയും ചെറുപ്പത്തില്, ഒരു 10 വയസ്സ് മുതലേ ഞാൻ അങ്ങനെ
5: ചെയ്യുമായിരുന്നു.
6: അപ്പൊ ആ ഒരു സ്വഭാവം എനിക്ക് എന്റെ ഫാദറിൽ നിന്ന് കിട്ടിയതായിട്ട് ഞാൻ എപ്പോഴും ഇപ്പോഴും അത് ഞാനൊരു വലിയൊരു സംഗതിയായിട്ട് കാണാറുണ്ട്.
5: തീർച്ചയായിട്ടും, കാരണം ചിലപ്പോൾ നമ്മളുടെ ബന്ധങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അടുത്ത ബന്ധങ്ങളോ ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും അറിയത്തില്ല. ചില ഒരാളായിരിക്കും നമ്മുടെ ഫാമിലിയിൽ ഇതൊക്കെ കൂട്ടിച്ചേർക്കുന്ന ഒരാള്.
6: യെസ്, അതാണ്.
5: അത് വലിയ കാര്യമാണ് കേട്ടോ, ഭയങ്കര കാര്യമാണ് നമുക്ക്.
6: ഓക്കെ,
5: അപ്പൊ എന്തായാലും ഫാദേഴ്സ് ഡേയുടെ ആശംസകൾ അബ്ദുൽ റഹ്മാനും സ്പെഷ്യലി പറയുന്നു കേട്ടോ.
6: എല്ലാ ഫാദേഴ്സിനും
5: താങ്ക് യു, താങ്ക് യു. ബൈ. റഫ്മോളുടെ അടുത്ത് അന്വേഷണം പറയൂ കേട്ടോ. ഓക്കെ, ശരി, ബൈ. താങ്ക് യു. അബ്ദുൽ റഹീം, അദ്ദേഹം ആയിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഫാദർ എല്ലാവരുമായിട്ട് വളരെ സൗഹൃദം പുതുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതേ ശീലം തന്നെ അദ്ദേഹവും തുടരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഫാദറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു ശീലങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിന്ന് നിങ്ങളുടെ കൂടെ കൂട്ടി ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അച്ഛൻ എന്ന തണലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത്, ഈ ഒരു കാര്യങ്ങളാണ് ഇന്ന് മോർണിംഗ് സവാരിയിൽ നമ്മൾ സംസാരിച്ചു പോകുന്നത്. ഒരുപാട് പേര് എനിക്ക് ഇങ്ങനെ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ പങ്കുവെച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അതിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക് കൂടി നമ്മൾ പോവാണ്. ബിഗ് ബി മൂവിയിലെ പാട്ടാണ് വരുന്നത്. ഇനിയും നിങ്ങൾക്ക് ആ ഒരു നല്ല നല്ല വിശേഷങ്ങൾ, ഓർമ്മകൾ ഒക്കെ പങ്കുവെക്കാം കേട്ടോ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: മെസ്സി, റൊണാൾഡോ, നെയ്മാർ,

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: ഡോക്ടർ ഓൺ എയർ, ഡോക്ടർ ഓൺ എയർ ബ്രോട്ട് ടു യു ബൈ
4: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
4: Naseem Surgical and Medical Center. Appointment kal kai vilikyu 4411133.
2: You're listening to
6: Morning Safari.
2: Morning Safari.
6: Morning Safari.
0: Only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
2: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411133.
10: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
11: Just feel like you're
12: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ടു പോകുന്ന ടൈമാണ്. June 21st. ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അച്ഛൻ എന്ന തണലിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ശീലങ്ങൾ, ഇഷ്ടങ്ങൾ അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു വരുന്നത്. നമ്മളുടെ കൂടെ അടുത്തൊരാൾ കൂടി ജോയിൻ ചെയ്യാണ്. ആരാ നോക്കാം.
13: ഹലോ.
12: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
13: വെരി
12: ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കുന്നത്?
13: പേര് രവിചന്ദ്ര എന്നാണ്.
12: രവിചന്ദ്ര, നല്ല പേരാണല്ലോ.
13: ഓക്കെ,
12: അപ്പൊ പറഞ്ഞോളൂ, അച്ഛൻ എന്ന തണലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
13: തീർച്ചയായിട്ടും ഒരുപാട് പറയാനുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് അപ്പോൾ ഞാനൊരു റേഡിയോ ഒരു ഇതിലേക്ക് പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത്. ഞാനിപ്പോ ഖത്തറിൽ ആക്ച്വലി ഒരു 8 വർഷമായി. ഞാൻ പലപ്പോഴും പ്രോഗ്രാംസ് ഒക്കെ കേൾക്കാറുണ്ട്, പക്ഷെ അച്ഛൻ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നു. എന്റെ അച്ഛൻ പോസിറ്റീവ് ആണ്. സത്യത്തിൽ ജീവിതത്തില് എന്താ എല്ലാ രീതിയിലും മാർഗദീപമായിരുന്നു എന്റെ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ പറയുമ്പോൾ തന്നെ എന്റെ കണ്ണുറി, കാരണം അത്രയ്ക്കും നമ്മുടെ എന്റെ ലൈഫിനെ സ്വാധീനിച്ചൊരു വ്യക്തിയാണ് എന്റെ അച്ഛൻ. അപ്പോ നമുക്ക് എല്ലാവർക്കും നമ്മുടെയൊക്കെ പേരൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന പോലെ തന്നെ എന്റെ അച്ഛൻ എന്നൊക്കെ പറയുമ്പം അച്ഛൻ പ്രവാസ ജീവിതമായിരുന്നു, 25 വർഷത്തോളം പ്രവാസ ജീവിതമായിരുന്നു. ഞങ്ങൾ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു അച്ഛൻ, ഞങ്ങൾ 3 മക്കളാണ്.
12: അപ്പൊ
13: അത്രയും സ്വന്തം ലൈഫ് പോലും നമുക്ക് വേണ്ടി അത്രയും ജീവിച്ചു തീർത്ത ഒരു വളരെ വലിയൊരു മനുഷ്യനാണ്. പിന്നെന്താ പറയാ, അച്ഛന്റെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വലിയ സംബന്ധിച്ച അച്ഛൻ നന്നായിട്ട് പാചകം ചെയ്യാറുണ്ട്. സോ എനിക്ക് പാചകം വളരെ ഇഷ്ടമാണ്, അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യാറുണ്ട്. പിന്നെ ഭയങ്കര കെയറിംഗ് ആണ്, ആ ഒരു ലവബിൾ പേഴ്സൺ ആണ്. ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.
12: തീർച്ചയായിട്ടും, കാരണം അവരുടെ ഇഷ്ടങ്ങളാണല്ലോ നമ്മൾ പോലും അറിയാൻ നമ്മളിലേക്ക് വന്നു ചേരുന്നത്.
13: തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷമാണ്. കാരണം ഈ ഒരു ഇത് കേട്ടപ്പോ സത്യം അച്ഛൻ എന്ന് പറയുന്ന നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നും ഒരു ദിവസം പോലും ഓർക്കാത്ത ദിവസമില്ല, സത്യം പറയുകയാണ്.
12: പക്ഷേ
13: ഇങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടപ്പോ എനിക്ക് സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് വിളിക്കുകയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് വിളിക്കുകയാണ് കേട്ടോ, ആദ്യമായിട്ട് റേഡിയോ പ്രോഗ്രാമുകൾ വിളിക്കുകയാണ്. അത് എന്റെ അച്ഛനെ കണക്ട് ചെയ്താകുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം.
12: പ്രത്യേകതയുണ്ട്, തീർച്ചയായിട്ടും.
13: വളരെ നല്ലൊരു പ്രോഗ്രാം, എക്സ്പെഷ്യലി നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തിന് പ്രത്യേകതയോട് കണക്ട്
12: ചെയ്യുമ്പോഴത്തേക്ക്
13: നമുക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് അച്ഛനമ്മമാരെ പറ്റി. എക്സ്പെഷ്യലി അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്,
12: നമ്മുടെ ലൈഫിന്റെ കരുത്താണ്.
13: ഓ തീർച്ചയായിട്ടും, കാരണം എല്ലാ വേദനകളും ഉള്ളിൽ ഒതുക്കി നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി സത്യം പറയാൻ ഒരു വല്ലാത്തൊരു ജന്മം തന്നെയാണ്, സത്യം പറയാണ്. നമുക്കത് പറഞ്ഞ എത്ര പറഞ്ഞാലും ആ ഒരു ലൈഫിനെ നമ്മൾ എത്ര ഇത് പറഞ്ഞാലും അത് ആ മഹത്വം തീരത്തില്ല.
12: തീരത്തില്ല, ഉറപ്പാണ്. പറഞ്ഞാലും തീരില്ല അച്ഛനോടുള്ള സ്നേഹം.
13: സത്യമാണ്, അത് കടലോളം കിടക്കുകയാണ് നമ്മളോടുള്ള സ്നേഹം. എന്റെ അച്ഛൻ ആക്ച്വലി പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയോടായിരുന്നു കേട്ടോ.
12: ആണല്ലേ.
13: സാധാരണ ചിലർ പറയാം, അച്ഛനെ പറയാം, എന്റെ അച്ഛൻ വെച്ചാൽ വളരെ നന്നായി പ്രകടിപ്പിക്കുന്ന ഒരാളോടായിരുന്നു.
12: ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണല്ലോ, നമ്മൾ ഒരു അഭിപ്രായം കേട്ടോ.
13: എക്സാക്ട്ലി, കറക്റ്റ് ആണ്. നമ്മള് സ്നേഹം എന്ന് പറയുമ്പോ ഈ ഒരു സംഭവം കൊടുക്കുക തന്നെ വേണം. മീൻസ് പ്രകടിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്കും. എന്റെ അച്ഛൻ എന്റെ അമ്മയായിട്ട് ഭയങ്കര ഇതായിരുന്നു, മീൻസ് ഭയങ്കര
12: സ്നേഹം
13: പ്രകടിപ്പിക്കുന്നത്. അപ്പൊ നമുക്കത് കണ്ടാണ് നമ്മൾ വളർന്നത്. സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരം എക്സാക്ട്ലി നമ്മളത് ഷെയർ ചെയ്യാനുള്ളതാണ്, നമ്മളത് പ്രകടിപ്പിക്കാൻ വേണം. അല്ല, നമ്മുടെ മനസ്സിൽ നമുക്ക് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് റങ്കിലാണ് നമുക്ക് ആ കൂടുതൽ കണക്റ്റിവിറ്റി ഉണ്ടാവുക.
12: അതെ, മനസ്സിലുള്ള സ്നേഹം ഉള്ളിൽ പുറത്ത് കണ്ടാലല്ലേ ഉള്ളു നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ.
13: തീർച്ചയായിട്ടും.
12: അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം.
13: താങ്ക് യു സോ മച്ച്. നമ്മുടെ പേര് സത്യത്തിൽ ഞാൻ ഒന്നും തോന്നിയിരുന്നു, ഞാൻ ആദ്യമായിട്ട് വിളിക്കും.
12: ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്റെ പേര് നിസാന്നാണ്, NISA. നിസാസ്.
13: ഓക്കെ, നിസാ. ഓക്കെ, താങ്ക് യു നിസാ, താങ്ക് യു സോ മച്ച്.
12: താങ്ക് യു, ബൈ ബൈ.

0: सुनो प्रेजेंट्स स्टोरी ऑफ द डे।
1: നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല ശീലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലേക്ക് കയറിക്കൂടിയ ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ശീലങ്ങളും തുടങ്ങിയത് അച്ഛനിൽ നിന്നാണ്. നമ്മൾ വളരുന്തോറും മാത്രം പതുക്കെ പതുക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന, കണ്ടുപഠിക്കേണ്ട ഒരു വലിയ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അച്ഛൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ലേബലും ഇല്ലാത്ത ഒരു ഭ്രാന്തുണ്ടായിരുന്നു അച്ഛനെ പോലെയാകണമെന്ന്. ചെറുപ്പത്തിൽ അച്ഛൻ മുണ്ട് മടക്കി കുത്തുന്നത് നോക്കി നിൽക്കുമ്പോൾ, ആ മീശയൊന്ന് പിരിക്കുമ്പോൾ, അച്ഛന്റെ കൂടെ ബൈക്കിന് മുന്നിലിരുന്ന് പോയ ആ ദിവസങ്ങൾ, അവിടെ നിന്നാണ് നമ്മളിലെ പല ശീലങ്ങളും തുടങ്ങുന്നത്. ഇന്ന് ഫാദേഴ്സ് ഡേ. ഈ ദിവസത്തിന് പിന്നിലും അങ്ങനെയൊരു മകളുടെ ഓർമ്മയുണ്ട്. അമേരിക്കയിലെ സൊണോറ സ്മാർട്ട് ഡോഡ് എന്ന പെൺകുട്ടി, അമ്മയില്ലാത്ത തന്നെയും തന്റെ 5 സഹോദരങ്ങളെയും ഒറ്റയ്ക്ക് വളർത്തിയ അച്ഛന്റെ ഓർമ്മയ്ക്കായി 1910 തുടങ്ങിയതാണ് ഫാദേഴ്സ് ഡേ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കാൻ കാണിക്കുന്ന ആ ധൈര്യമില്ലേ, അത് അച്ഛന്റെ കൂടെ നടന്നപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയതാണ്. ഉള്ളിലൊതുക്കുന്ന ആ സ്നേഹത്തിന് ഹാപ്പി ഫാദേഴ്സ് ഡേ.
0: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ. പാടിയ ലോകകപ്പ് പാട്ടുകൾ, വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.
2: ഗ്ലോബലി ഐട്യൂൺ ചാർട്ടുകളിൽ 1st ആദ്യ വേൾഡ് കപ്പ് ഒഫീഷ്യൽ സോങ്. 2022 ഖത്തർ ലോകകപ്പിലെ ഡ്രീമേഴ്സ്. BTS മെമ്പർ ജങ്കൂക്കും ഖത്തറി ഗായകൻ ഫഹദ് അൽ കുബൈസിയും ചേർന്നൊരുക്കിയ ഗാനമായിരുന്നു ഡ്രീമേഴ്സ്. 2022 ഖത്തർ ലോകകപ്പ് അറബ് ലോകം സാക്ഷ്യം വഹിച്ച ആദ്യ ലോകകപ്പായിരുന്നു. ഒപ്പം തന്നെ പാട്ടും മേളവുമായി മലയാളികൾ നേരിട്ടാഘോഷമാക്കിയ ഒരു അവിസ്മരണീയമായ ലോകകപ്പ്.
0: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ,

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hi, this is Manjima.
4: Hi, this is Manjima.
3: You are listening to 91.7 Qatar's favorite radio station, Radio Suno.
4: Radio Suno.

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by ஈ அவதி காலத்து நீங்களோட பிரியப்பட்டவருக்கு ஒரு gift நல்கி சர்ப்ரைஸ் செய்யாம் மலபார் கோல்டன் டைமண்ட்ஸில் நின்றும் ஓரோ டைமண்ட் அல்லது பிரஷஸ் ஜெம் ஜுவல்லரி பர்ச்சேஸ்னோடொப்பம் நேடு ஃப்ரீ கேஷ் வவுச்சர்ஸ் ஒப்பம் பழைய சொர்ணாபரணங்கள் எக்ஸ்சேஞ்ச் செய்யாம் ஒரு நஷ்டமும் கூடாதே
1: in association with
2: commercial bank we are saving more turns dreams into reality commercial banks 5 million riyals dream dream bigger
3: Naseem Healthcare Naseem Surgical and Medical Center Searing Road Healthy Smiles Anytime For more information call 4411133
4: And Lulu Hypermarkets Supermarkets and Department Stores Where the world comes to shop
5: Just feel like you're
6: അച്ഛനോടുള്ള സ്നേഹം നിറയുന്ന മോർണിംഗ് സവാരിയാണ് ഇന്നത്തെ നമ്മുടെ സവാരി എന്ന് പറയുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ്. എല്ലാവരും ഒരുപാട് നല്ല ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ചു പോകുന്ന സമയം. ഹാരിസ് എടവനക്കാടിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഗുഡ് മോർണിംഗ് നിസ, ഞാൻ ജനിച്ചിട്ട് എൻ്റെ വാപ്പേനെ കണ്ടിട്ടില്ല. എൻ്റെ ലോകത്തെ വാപ്പയ്ക്കൊരു വലിയ വിടവാണ്. പക്ഷേ ആ വിടവിലേക്കാണ് എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടിട്ടില്ലാത്ത ആ മുഖം എൻ്റെ കണ്ണുകളിൽ ഇല്ലെങ്കിലും ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിലും തോളിൽ തൊടുന്ന അദൃശ്യമായ ഒരു കൈപ്പത്തിയായി വാപ്പ എനിക്കൊപ്പം തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഹാരിസ് എടവനക്കാടിൻ്റെ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. കൂടെ ലൈക്കുട്ടിയുടെ മെസ്സേജ് ഉണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഇന്ന് ടുഡേ ഈസ് മൈ ഗ്രാജുവേഷൻ ഗോയിങ് ടു 4th grade ന്യൂട്ടൺ ഇന്റർനാഷണൽ സ്കൂളിലാണ്. കൂടെ തന്നെ ലൈക്കുട്ടി ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ especially my father Neeraj ennu kodi parnitte special wishes share cheyyunnunde. Father, dad, uppa, achan, baba, അങ്ങനെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നതെങ്കിലും ആ പേര് വഹിക്കുന്ന ഓരോരുത്തരും വല്ലാത്തൊരു പ്രതിഭാസമാണ്. ജീവിതത്തിൻ്റെ സിംഹഭാഗവും തൻ്റെ പ്രിയതമയ്ക്കും മക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന മഹാൻ. സ്വന്തത്തിന് വേണ്ടി ചിലപ്പോൾ ഒന്നും ബാക്കി വെക്കില്ല. ഇന്നത്തെ ദിവസം നമ്മുടെ ഫാദേഴ്സ് നമുക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യവും എണ്ണി എണ്ണി ഓർത്തുകൊണ്ട് കടന്നു പോകട്ടെ. തിരക്കി പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ, അത്രയെങ്കിലും നമുക്ക് ചെയ്യണം. ഓരോ പിതാവും അത് അർഹിക്കുന്നു എന്ന വിനീതനായ ഒരു പിതാവും മകനും സഹോദരനും എന്ന് പറഞ്ഞിട്ടാണ് റഹീമിൻ്റെ ആ മനോഹരമായിട്ടുള്ള കുറിപ്പ് എനിക്കിവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ ലഞ്ച് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാദറിൻ്റെ കൂടെയുള്ള നല്ല ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫോട്ടോസ് എനിക്ക് അയച്ചു. ഞാൻ ഫാദറിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്, ഓക്കെ, ആൾ മെൻഷൻ ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു മെസ്സേജ്. എന്താ വരികൾ, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് പാട്ടിനെയാണോ സിറാജൊരു മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. കൂടെ തന്നെ സയ്യിദ് അലിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഓക്കെ. അതുപോലെ തന്നെ പ്രജിത് പിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ഫുഡ് കഴിക്കുമ്പോൾ ഒരു തരി പോലും താഴെ കളയാതെ കഴിക്കുന്ന അച്ഛൻ്റെ രീതി ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കാര്യമായി ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചില ശീലങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫാദറിലൂടെ ആയിരിക്കും നമുക്ക് അരികിലേക്ക് എത്തുക. പ്രജിത് പവിത്രനാണ് ആ ഒരു മെസ്സേജ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇതുപോലെ അച്ഛൻ എന്ന തണലിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് വിളിച്ച് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്ണർ പ്ലേലിസ്റ്റിലെ അടുത്ത പാട്ടിലേക്ക്.
7: ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
2: Let's play football.
3: Football Mania.
4: കണ്ണ് ചിമ്മി തുറക്കും മുൻപേ ഒരു ഗോൾ. ഈ ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ ഗോളുകളിൽ ഒന്നാം 65 സെക്കൻഡിലായിരുന്നു ആ ഗോൾ പിറന്നത്. തുർക്കി പരാഗ്വേ മത്സരമായിരുന്നു ആ ഗോളിന് കളമൊരുക്കിയത്. ഗോളടിച്ചത് പരാഗ്വേയുടെ മധ്യനിര താരം മത്യാസ് ഗലാർസ.
2: Let's play football.
3: Football Mania.

0: सुनो अपडेट्स
1: सुनो अपडेट्स लेके स्वागतम अपडेट्सുകളുമായി നിസ മൂന്നാമത് ദോഹ ഇന്ത്യൻ മാമ്പഴ ഫെസ്റ്റിവൽ സൂക്ക് വാക്കിഫിൽ തുടരുന്നു. ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടുകൂടി നടക്കുന്ന മേള ജൂൺ 27-ാം തീയതി വരെ തുടരും. വൈകുന്നേരം 4 മണിക്കാണ് മേള ആരംഭിക്കുക. ദോഹയിലെ UDSG ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്നലെ ഖത്തറിലെ ഇന്ത്യൻ എംബസി, ഇന്ത്യൻ സ്പോർട്സ് സെന്റർ, ഇന്ത്യൻ കൾച്ചറൽ സെന്റർ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലൻ ഫോറം, ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൌൺസിൽ എന്നിവരുമായി സഹകരിച്ച് പ്രൌഢഗംഭീരമായ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നും മറ്റു പ്രവാസി സമൂഹങ്ങളിൽ നിന്നുമുള്ള 2000-ലധികം യോഗാ പരിശീലകരുടെ ആവേശകരമായ പങ്കാളിത്തത്തോടുകൂടിയായിരുന്നു യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിച്ചത്. സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ തിയേറ്റർ അഫയേഴ്സ് സെന്റർ സംഘടിപ്പിക്കുന്ന 38-ാമത് ദോഹ തിയേറ്റർ ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം. 4 ദിവസം ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കും. ക്യൂറോസോവിൻ താരം എലോയി റൂം വൺമതിലായി നിന്നതോടെ ലോകകപ്പിലെ 2-ാമത്തെ ഗ്രൂപ്പ് മത്സരത്തിൽ ഇക്വഡോറിന് ഗോൾരഹിത സമനില. സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പാണ് ക്യൂറോസോവിൻ താരങ്ങൾ കളിയിലുടനീളം കാഴ്ചവെച്ചത്. സമനിലയോടെ ലോകകപ്പിൽ ക്യൂറോസോവോ ആദ്യ പോയിന്റും സ്വന്തമാക്കി.
0: സെലിബ്രേറ്റിംഗ് ഇന്റർനാഷണൽ മ്യൂസിക് ഡേ വിത്ത് റേഡിയോ സുനോ.
2: നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും ശാന്തമാക്കുന്ന ഒരു സൗണ്ട് തെറാപ്പി എക്സ്പീരിയൻസ് കേരളത്തിൽ AR റഹ്മാൻ അവതരിപ്പിച്ച വേൾഡ്സ് ലാർജസ്റ്റ് സൗണ്ട് ഹീലിംഗ് ഡോം സൊനോറിയം. സ്വരം എന്ന ഓറോവിൽ ബേസ്ഡ് സൗണ്ട് റിസർച്ച് കളക്ടീവുമായി ചേർന്നാണ് സൊനോറിയം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് മ്യൂസിക്, മെഡിറ്റേഷൻ, വെൽനെസ്, ടെക്നോളജി എന്നിവ ഒരുമിച്ച് ചേർത്ത ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്.
0: മ്യൂസിക് നോട്ട്സ്. മ്യൂസിക് നോട്ട്സ്.
3: This is Radio Suno 91.7 FM.
4: Qatar's happiness frequency.
5: Now, available on Google Play Store
6: and App Store.
7: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: വെള്ളം സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. ഈ ഒരു സമയത്തും എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് അത് തന്നെയാണ്. ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് അങ്ങനെ വിട്ടുപോകാറുണ്ട്. നല്ല ചൂടുള്ള സമയത്തിലേക്കൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വെള്ളം കുടിക്കാനായിട്ട് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുന്ന സമയമാണിത്.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. വെള്ളം കുടിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലൊക്കെ നൽകി പോകുന്ന സമയമാണ്. June 21 ഞായറാഴ്ച ദിവസമാണ്. ഒരു നല്ല ഡേ എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളുടെ യാത്ര ഇങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലേക്ക് സംസാരിച്ച പോലെ അച്ഛനിൽ നിന്ന് നമുക്ക് ചിലപ്പം കിട്ടിയിട്ടുള്ള ഒരുപാട് നല്ല ശീലങ്ങൾ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളായിട്ട് മാറിയിട്ടുള്ള കഥകളൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചു വരുന്ന സമയത്ത് ഒരുപാട് പേരുടെ നല്ല മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ. ലെഞ്ച് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫോട്ടോ അയച്ചു തന്നു, അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന അച്ഛൻ്റെയും മക്കളുടെയും ഒക്കെ കൂടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന ഒരു നല്ല ചിത്രം അയച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കുറച്ച് ഫോട്ടോസ് ആയിരുന്നു ആൾ അയച്ചു വന്നിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ വീർ വിരാജ് ആ ഒരു അക്കൗണ്ടിൽ നിന്നും അവരുടെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഫാദേഴ്സ് ഡേ. കുറേശ്ശയിലും ഇൻക്ലൂഡിംഗ് നമ്മുടെയൊക്കെ ബിഹേവിയർ ടു അതേഴ്സ് എല്ലാം നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ് അച്ഛൻ. ഫോർ മീ, അച്ഛൻ വീട്ടിൽ ഫോളോ ചെയ്ത ഒരു നല്ല ശീലം വീട്ടിൽ എല്ലാവരും ഒപ്പം ഒന്നിച്ചിരുന്ന് ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശീലം പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്ന് പറയുന്നു. നമുക്ക് അച്ഛനും അമ്മയും ഉണ്ടാകുന്ന കാലം വരെ മാത്രമേ നമ്മൾ കുട്ടികളായിട്ട് ജീവിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഇങ്ങനെ മെസ്സേജിൽ ആൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അർഷദ് ആളുടെ വോയിസ് നോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ചെറിയ ചെറിയ ചൂരൽ പ്രയോഗങ്ങളും അതിനുശേഷം അച്ഛൻ്റെ ആ ഒരു സ്നേഹവും ഒക്കെ ഡയറക്റ്റ് അതിലേക്കൊക്കെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഡയറിയിൽ എഴുതി വെച്ച ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വോയിസ് നോട്ടൊക്കെ കാര്യങ്ങളായിരുന്നു നമുക്ക് അർഷദ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ആശ ഉണ്ണികൃഷ്ണൻ്റെ മെസ്സേജുണ്ട്, ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ ദി അമേസിംഗ് ഫാദേഴ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു മെസ്സേജും എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഈ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലാണ്, ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. അതിൽ ഏറ്റവും നമ്മളുടെ ലൈഫുമായിട്ട് കണക്റ്റായി നിൽക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം ഫാദേഴ്സ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഫാദറിൽ നിന്ന് നമുക്ക് കിട്ടിയ ചില ഇഷ്ടങ്ങളുണ്ടായിരിക്കും. ഫാദറിൻ്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളായിട്ട് മാറും, ഫാദറിൻ്റെ ശീലങ്ങൾ നമ്മുടെ ശീലങ്ങളായിട്ട് മാറാറുണ്ട്. അപ്പം അങ്ങനെയുള്ള നല്ല നല്ല ഓർമ്മകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്ന തണലിനെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്ന സമയമാണ്. വിളിക്കാം നിങ്ങൾക്ക് 444-9417 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജിലൂടെ നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ്, 500-00-917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് പോവാണ്. രാവിലെ തന്നെ ഒരാൾ എൻ്റെ അടുത്ത് ഈ പാട്ട് സ്പെഷ്യലി പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഇന്ന് മ്യൂസിക് ഡേ ആണല്ലോ. അപ്പം നമ്മുടെ ലിസ്ണർ പ്ലേ ലിസ്റ്റിലൂടെ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് ദാസേട്ടം പാടിയ മൈ ബിഗ് ഫാദർ മൂവിയിലെ ഒരു പാട്ടാണ് കേട്ടോ.
5: Listeners playlist. World Music Day Special.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ,
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: മുൻദിനം പാർത്തേനെ.
7: Hello everyone, this is Naresh Iyer.
8: You're listening to
7: Radio Suno 91.7. Kate to Kate.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: നന്ദനം മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ് അബുണി.
1: വെരി ഗുഡ് മോർണിംഗ്. ഞാനേ കണ്ടുള്ളൂ മരുവേട്ടാ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നന്ദനം മൂവിയിലെ അതിഗംഭീരമായ പാട്ടോടുകൂടി ഇങ്ങനെ ഇന്നത്തെ എന്താ പറയുന്ന ഒരു മ്യൂസിക് ഡേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
0: മ്യൂസിക് ഡേയും ഫാദേഴ്സ് ഡേയും യോഗാ ദിനവും എല്ലാം കൂടെ വളരെ സ്പെഷ്യൽ ഡേ ആണ്. അപ്പോ അമീർ, അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉണ്ട്, ഹാപ്പി ഫാദേഴ്സ് ഡേ, 11 വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ഫാദർ ആയി എന്ന് പറഞ്ഞിട്ടുള്ള സന്തോഷം ആള് പങ്കുവെക്കുന്നുണ്ട്. ഫിറോസ് ഖാൻ പറയുന്നത്, എവിടെയായാലും സമയക്രമം പാലിക്കുക, ചുറ്റുപാട് നീറ്റായിട്ട് ഇടുക, രണ്ട് കാര്യങ്ങൾ ഞാൻ എന്റെ വാപ്പച്ചിയിൽ നിന്നും പഠിച്ച കാര്യങ്ങളാണ് എന്ന് പറയുന്നു. ആശ ഉണ്ണികൃഷ്ണന്റെ മെസ്സേജ് ഉണ്ട്, എന്റെ ഫാദർ ആണ് എന്റെ ഓൾവേസ് എന്റെ ഹീറോയും എന്റെ ഇൻസ്പിറേഷനും എല്ലാം എന്ന് പറഞ്ഞിട്ടാണ് ആശ ഉണ്ണികൃഷ്ണന്റെ മെസ്സേജ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്.
1: ഞാനിപ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്ന കേട്ട് വരുന്ന സമയത്ത് ഞാൻ മനസ്സിൽ ആലോചിക്കായിരുന്നു, സാധാരണ ഈ ഫാദേഴ്സ് ഡേക്ക് ഒക്കെ വരുമ്പോഴേ നമ്മള് കണ്ടന്റ് എടുക്കുമ്പോ അല്ലെങ്കിൽ ടോപ്പിക് എടുക്കുന്ന സമയത്ത് എപ്പോഴും റിപ്പീറ്റ് വരാനുള്ള സാധ്യത
0: കൂടുതലാണ്.
1: പക്ഷെ എത്ര റിപ്പീറ്റ് വന്നാലും ഈ വിഷയം അവസാനിക്കുന്നില്ല എന്നുള്ള സ്വന്തം അച്ഛന്മാരിൽ നിന്നും നമ്മുടെ ഫാദറിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതിപ്പോഴും നമ്മള് മനസ്സിൽ കൊണ്ടു നടക്കണ്ടോ?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് നല്ല നല്ല മെമ്മറീസ് ഷെയർ ചെയ്തു, ഓർമ്മകൾ പങ്കുവച്ചു, അനുഭവങ്ങൾ പങ്കുവച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ ഫാദേഴ്സ് ഡേയിൽ നിന്ന് നമ്മള് ഫുട്ബോളിലേക്ക് സത്യം പറയുന്നത്
1: മറ്റേ,
0: സാധാരണ നമ്മള് ഫുട്ബോൾ ഒക്കെ കഴിഞ്ഞിട്ടാണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക്. പക്ഷേ ഫാദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സ്പെഷ്യൽ ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചു പോകായിരുന്നു. ഇനി ഇപ്പൊ ഫുട്ബോളിന്റെ ലോകത്തേക്ക്.
2: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: ഒരു മാച്ചിന്റെ അപ്ഡേറ്റ് നോക്കിയില്ലെങ്കിൽ നമ്മളുടെ മൊത്തത്തിലുള്ള കണക്ഷൻ വിട്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ എന്നാലും ഇന്നത്തെ ദിവസങ്ങളെ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെയും ഇന്നത്തെ ദിവസത്തേക്ക് മാച്ചുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് അതിഗംഭീരമായിട്ടുള്ള മത്സരങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എഫിലെ നിർണായകമായ പോരാട്ടത്തിൽ സ്വീഡനെതിരെ നെതർലൻഡ്സ് ഒരു കൂറ്റൻ വിജയമാണ് നെതർലൻഡ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. 1-5 ഗോളുകൾക്ക് ഡച്ച് പട സ്വീഡനെ തകർത്തെറിഞ്ഞു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും.
1: തീർച്ചയായിട്ടും. മറ്റൊരു മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 15 ഓൺ ടാർജറ്റ് ഷോട്ടുകൾ നടന്നൊരു മാച്ച്.
0: അതെ അതെ,
1: അത് പ്രതിരോധ എന്താ പറയുന്ന ഒരു കോട്ടയാണ് അവർ കെട്ടി. എന്താ പറയുമ്പോ തമ്മിൽ കുഞ്ഞനാണെന്ന് പറഞ്ഞാലും
0: കുഞ്ഞൻ
1: കളിയിലെ കുറസഭ എന്ന് പറയുന്ന ആ ഒരു ടീം ഇക്ടോറിനെ സമനിലയിൽ ആദ്യ പോയിന്റ് നേടിയിരിക്കുന്നു. 15 ഓൺ ടാർഗറ്റ് ഷോട്ട്സ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ എലോയ്ഡ് റൂം എന്ന് പറയുന്ന ആ ഒരു താരം, ഈ എനിക്കൊന്ന് വേൾഡ് കപ്പിന്റെ ഓരോ മത്സരം കഴിയുമ്പോൾ ഓരോ താരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും, ഇവരുടെ പേരുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയില്ലാത്ത താരങ്ങളായിരിക്കും. അപ്പൊ എലോയ്ഡ് റൂം ഒക്കെ എത്ര പെട്ടെന്നാണെന്ന് അറിയാമോ, എല്ലാവരിലേക്കും ഒരു വൻമതിലായിട്ട് ക്രോസോവയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അവരുടെ വേൾഡ് കപ്പിലെ ആദ്യത്തെ പോയിന്റ്, ഒരു രാജ്യത്തിന്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് അല്ലേ. അപ്പൊ വേൾഡ് കപ്പിൽ അങ്ങനെ ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു. അവിടെ ഇക്വഡോറും ക്രോസോവ മാച്ച് ഗോൾ രഹിത സമനിലയിലായിട്ടുണ്ട്. പിന്നെ അതുപോലെ ജർമ്മനി ഫാൻസ്, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അവരെപ്പോഴും ഒരു കട്ട ഫാൻസ്, എല്ലാ കാലത്തും ജർമ്മനിയുടെ കൂടെ തന്നെ ആ ഒരു ഫാൻ ഗ്രൂപ്പ് ഉണ്ട്.
1: ശരിക്കും നമ്മൾ നോക്കി കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾ നോക്കുകയാണെങ്കിൽ അവര് ജർമ്മനിയുടെ ഒപ്പം നിൽക്കുന്ന ആ ഒരു കട്ടക്ക് നിൽക്കുന്ന ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് ഗംഭീരമാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ജർമ്മനി ഒരു 12 വർഷത്തെ അവർക്ക് ചിലൊരു സങ്കടം ഉണ്ടായിരുന്നു, അതങ്ങനെ അവർ തീർത്തു എന്ന് പറയാം. 2014 ലോകകപ്പ് ജേതാക്കളായ ശേഷം പിന്നീട് നടന്ന 2 വേൾഡ് കപ്പുകളിലും നോക്കൌട്ട് കാണാതെ അവർ പുറത്തായിട്ടുണ്ടായിരുന്നു. എന്തായാലും ജർമ്മൻ പട ടൊറോണ്ടോ സ്റ്റേഡിയത്തിൽ ഐവറി കോസ്റ്റിനെ കീഴടക്കി ആ ഒരു കടമ്പ കടന്നിട്ടുണ്ട്. പക്ഷെ ഐവറി കോസ്റ്റ് ചെറിയ രീതിയിൽ നല്ല കൗണ്ടർ അറ്റാക്ക് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു.
1: അതായത് ഒരു ജർമ്മനിയെ സംബന്ധിച്ച് ഇതുവരത്തേക്കും പല മത്സരങ്ങളും ഒരു സമനില അവർക്കൊരു മുറിവായിരുന്നു. ആ സമനില, ആ മുറിവാണ് അവരിപ്പോ ഉണക്കിയിരിക്കുന്നത്. ജർമ്മനി 2-1 ജയിച്ചു കയറിയത്, ഐവറി കോസ്റ്റിനെ 2-1 ജയിച്ചു കയറിയിരിക്കുന്നു എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും. ആ ഒരു ഇരട്ട ഗോൾ നേടിയ അവരുടെ താരം ഡെനിസ്, ആ ഒരു താരമാണ് ഇന്ന് ജർമ്മനിയുടെ ഒരു ഒരു ഇന്നത്തെ മത്സരത്തിന്റെ ആ ഒരു വിജയ ശില്പി
1: എന്നുള്ളത്.
0: അതെ, ഒൻജെഫ്, അങ്ങനെയുള്ള താരങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു പോവാണ്. അപ്പൊ എന്നാലും കൂടുതൽ അപ്ഡേറ്റ്സിലേക്കും കൂടുതൽ വിശേഷങ്ങൾക്കുമായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക ഫുട്ബോൾ മാനേജ്.
2: ഫുട്ബോൾ മേനിയ. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: ആശ ഉണ്ണികൃഷ്ണന്റെ മെസ്സേജ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആശ ഫാദറിനെ കുറിച്ച് പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞിട്ട്, അപ്പൊ ആശ പറഞ്ഞു ഞാൻ എന്റെ മെസ്സേജ് പറഞ്ഞില്ല, നമ്മളിപ്പോ പറഞ്ഞു. പക്ഷെ കാര്യത്ത് കോമഡി ഉണ്ട്. അതായത് ആശ നമ്മുടെ ബഹറിൻ റേഡിയോസിനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്.
1: ഓക്കെ,
0: അപ്പൊ ആശ മെസ്സേജ് അയച്ചത് ഇവിടേക്കായിരുന്നു. ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് എന്തായാലും പറയാട്ടോ.
1: ആശ ചെറുതായിട്ടൊന്നും മാറിപ്പോ, ഇപ്പൊ കേൾക്കുന്നില്ല നമ്മളെ.
0: അതെ, അയ്യോ ശരിയാ,
1: നമ്മളിതിവിടെ ഇരുന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്?
0: ആശ കേൾക്കുന്നില്ല,
1: കുട്ടി കേൾക്കുന്നില്ല.
0: ഇപ്പൊ ഞങ്ങള് ബഹറിലേക്ക് മെസ്സേജ് അയക്കുന്ന, അച്ഛന് മെസ്സേജ് അയച്ചു.
1: ഇവിടെ മാത്രമല്ലടാ പിടി.
0: അങ്ങ് അവിടെ ഷിജുവിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, ഹാപ്പി ഫാദേഴ്സ് ഡേ പറയുന്നു. സാജിദ് ബിൻ യൂസഫിന്റെ മെസ്സേജ് ഉണ്ട്, ഫാദേഴ്സ് ആർ ഓൾവേസ് ദ പില്ലർ ഫോർ ഓൾ ദി ബോയ്സ് ഐ ഗസ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അച്ഛന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പില്ലർ പോലെ തന്നെയാണ്. ആൺകുട്ടികൾക്ക് മാത്രമല്ല, പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിലൊരു വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, സുനിൽ ദാസിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് അച്ഛന്റെ കൂടെയുള്ള ഒരുപാട് ഫോട്ടോസ് ഇവിടേക്ക് അയക്കുന്നുണ്ട് കേട്ടോ. നല്ല നല്ല ഫോട്ടോസും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഫാദേഴ്സ് ഡേയും മ്യൂസിക് ഡേയും എല്ലാം കൊണ്ടും ഏറ്റവും മനോഹരമായിട്ടാണ് മോർണിംഗ് സവാരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: അതുപോലെ തന്നെ ലിസണേഴ്സിന്റെ പ്ലേ ലിസ്റ്റ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ, ആ ഒരു ദിവസം ഇന്നൊരു ദിവസം അത് ചെയ്ത് തരാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്കും സന്തോഷം നൽകുന്നു.
0: ഒരു അടിപൊളി പുതിയ പാട്ടിലേക്ക് പോവാണ്. സൂര്യയുടെ മമിത ബൈജു ഒക്കെ അഭിനയിക്കുന്ന ഒരു പുതിയ മൂവി വരാൻ പോകുന്നുണ്ട്. അപ്പൊ ആ മൂവിയിലെ ഒരു പുതിയ പാട്ടിലേക്കാണേ.

0: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.
1: 15 രാജ്യങ്ങളിൽ നമ്പർ വൺ ഹിറ്റ്, 15 മില്യൺ ഡിജിറ്റൽ കോപ്പീസ് വിറ്റഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സ്ട്രീം ചെയ്ത വേൾഡ് കപ്പ് സോങ്ങിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡും. 4 ബില്യൺ വ്യൂസ് ഉള്ള യൂട്യൂബ് വീഡിയോ. ഇതായിരുന്നു വക്ക വക്ക. ചുരുക്കം പറഞ്ഞാൽ ലോകകപ്പ് പാട്ടെന്നാൽ ഇന്നും പലർക്കും അത് വക്കാവക്കയാണ്. 2010 ആഫ്രിക്കൻ ലോകകപ്പിന് പോപ്പ് ഗായിക ഷക്കീര ഒരുക്കിയ പാട്ടായിരുന്നു വക്കാവക്ക. ലോകം മുഴുവൻ ഈ പാട്ട് ഏറ്റുപാടി. ആദ്യമായി ആഫ്രിക്ക ഹോസ്റ്റ് ചെയ്യുന്ന വേൾഡ് കപ്പ് എന്ന പ്രത്യേകതയും ആ ലോകകപ്പിനുണ്ടായിരുന്നു.
0: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ. You are listening.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്, ദിസ് ഈസ് ദ ലാസ്റ്റ് ഡാൻസ്. വൺ ലാസ്റ്റ് ഡാൻസ്. ദിസ് ഈസ് ദ ലാസ്റ്റ് ഡാൻസ്. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടോർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവറിവെയർ. വിസിറ്റ് വാൽവോലിൻ ക്വിക് സർവീസ്, സൽവാർ റോഡ്, കത്ത്. ഇൻ അസോസിയേഷൻ വിത്ത്
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവൻസ് പാർട്ണർ. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ.
4: നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല ശീലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലേക്ക് കയറിക്കൂടിയ ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ശീലങ്ങളും തുടങ്ങിയത് അച്ഛനിൽ നിന്നാണ്. നമ്മൾ വളരുന്തോറും മാത്രം പതുക്കെ പതുക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന, കണ്ടുപഠിക്കേണ്ട ഒരു വലിയ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അച്ഛൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ലേബലും ഇല്ലാത്ത ഒരു ഭ്രാന്തുണ്ടായിരുന്നു അച്ഛനെ പോലെയാകണമെന്ന്. ചെറുപ്പത്തിൽ അച്ഛൻ മുണ്ട് മടക്കി കുത്തുന്നത് നോക്കി നിൽക്കുമ്പോൾ, ആ മീശയൊന്ന് വിരിക്കുമ്പോൾ, അച്ഛന്റെ കൂടെ ബൈക്കിന് മുന്നിലിരുന്ന് പോയ ആ ദിവസങ്ങൾ, അവിടെ നിന്നാണ് നമ്മളിലെ പല ശീലങ്ങളും തുടങ്ങുന്നത്. ഇന്ന് ഫാദേഴ്സ് ഡേ. ഈ ദിവസത്തിന് പിന്നിലും അങ്ങനെയൊരു മകളുടെ ഓർമ്മയുണ്ട്. അമേരിക്കയിലെ സൊണോറ സ്മാർട്ട് ഡോഡ് എന്ന പെൺകുട്ടി. അമ്മയില്ലാത്ത തന്നെയും തന്റെ 5 സഹോദരങ്ങളെയും ഒറ്റയ്ക്ക് വളർത്തിയ അച്ഛന്റെ ഓർമ്മയ്ക്കായി 1910 തുടങ്ങിയതാണ് ഫാദേഴ്സ് ഡേ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കാൻ കാണിക്കുന്ന ആ ധൈര്യമില്ലേ, അത് അച്ഛന്റെ കൂടെ നടന്നപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയതാണ്. ഉള്ളിലൊതുക്കുന്ന ആ സ്നേഹത്തിന് ഹാപ്പി ഫാദേഴ്സ് ഡേ.
3: Radio Suno presents Story of the Day.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
4: And Lulu Hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: 101.7 FM. Radio Zuno. Qatar's happiness frequency. Radio Zuno. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
3: പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ.
4: ഹൈ ഗൈസ്, ദിസ് ഈസ് നിക്കി ഗൽറാനി ഹിയർ.
0: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: യു ആർ ലിസണിംഗ് ടു
5: മോർണിംഗ് സവാരി.
0: മോർണിംഗ് സവാരി.
5: Only on Radio Suno 91.7 FM.

0: is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈയവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel like you're
6: സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് മോർണിംഗ് സവാരി കേട്ട് യാത്ര ചെയ്യുന്ന സമയമാണ്. ഈ യാത്ര നമ്മൾ നേരെ ഇപ്പൊ വണ്ടി ഒന്ന് തിരിച്ച് സൂഖ് വാക്കിഫിലേക്ക് വീഴുകയാണ്.
7: തീർച്ചയായിട്ടും
6: അൽഫോൺസോ,
7: അതെ, പലതരത്തിലുള്ള പല വൈവിധ്യങ്ങളിലുള്ള മാങ്ങകൾ കാണാൻ പറ്റുന്നതാണുള്ളത്. അല്ലെ, മാങ്ങ മാത്രമല്ല, കഴിക്കുകയും മാങ്ങയൊക്കെ ചെയ്യാൻ പറ്റും.
6: തീർച്ചയായിട്ടും മാങ്ങയും മാങ്ങയുടെ ഉപ ഉൽപ്പന്നങ്ങളും,
7: അതെ, പല ടൈപ്പ് ഉൽപ്പന്നങ്ങൾ, പല വെറൈറ്റികൾ, അല്ലെ,
6: അതെ, പലതും കണ്ടു. ഐസ്ക്രീമുകൾ, സാലഡുകൾ, അതുപോലെ തന്നെ മാങ്ങ ഉപ്പിലിട്ടത്, എരിവിട്ടത്,
7: അതെ,
6: ഒരുപാട് വെറൈറ്റിയില് മാമ്പഴത്തെ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് സൂഖ് വാക്കിഫ് എന്ന് പറഞ്ഞാൽ അവിടെ.
7: അതെ, തീർച്ചയായിട്ടും അത്രമാത്രം വലിയ സന്ദർശകരുടെ ഒരു ഒരു എണ്ണം കൂടി ഉണ്ട്. അത്രമാത്രം ആളുകൾ അവിടേക്ക് വരുന്നുണ്ട്. അപ്പം 4 മണിക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. June 27 വരെ ഈസ്റ്റേൺ സ്ക്വയറിലാണ് ഈ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ മാംഗോ ഫെസ്റ്റിവൽ, മാംഗോ കബാബ്, അങ്ങനെ കുറെ എല്ലാരും
6: ഒത്തിരിപ്പോണ്ട്
7: അതൊക്കെ അവിടെ ഉണ്ടെന്നുള്ളതാണ് വിശ്വാസം.
6: അത് മാത്രമല്ല, 50-ലധികം വെറൈറ്റി മാങ്ങകൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായിട്ടുള്ള 50-ലധികം വെറൈറ്റി അല്ലെ തരത്തിലുള്ള മാങ്ങകളാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഈ ഒരു ഫെസ്റ്റിവല് നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ, ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ, അതല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഇവരെല്ലാം കൈ ചേർത്ത് നിൽക്കുകയാണ്.
7: അതെ, അതുകൊണ്ട് തന്നെ അത്രമാത്രം തിരക്കും അവിടെ ഉണ്ട് എന്നുള്ളത്. തിരക്കിലാണ് ആ ഒരു എന്താ പറയാ മേള നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഈസ്റ്റേൺ സ്ക്വയറിലേക്ക്, സൂഖ് വാക്കിഫിന്റെ ഈസ്റ്റേൺ സ്ക്വയറിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്.
6: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ച നമ്മുടെ ഇന്ത്യൻ പ്രവാസി സമൂഹം
7: അതിനെ
6: ഒരു ആഘോഷമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്.
7: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പോകാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ എന്ന സമയത്ത് സൂഖ് വാക്കിഫിലേക്ക് പോയിക്കോളൂ കേട്ടോ.
6: അതിന്റെ കാഴ്ചകളും മറ്റും ഒരുങ്ങുന്ന ഒരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ തെങ്കാശി പട്ടണത്ത് പോകാം.

0: Music Notes. Music Notes. Celebrating International Music Day with Radio Suno.
1: നമ്മുടെ ബ്രെയിൻ്റെ മിക്ക ഭാഗങ്ങളും ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് മ്യൂസിക്. പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മ, വികാരം, ഭാഷ, ശ്രദ്ധ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ഭാഗങ്ങൾ ഒരേ സമയം ആക്റ്റീവ് ആകുന്നു. അതുകൊണ്ടാണ് സംഗീതത്തെ ബ്രെയിൻ്റെ ജിം എന്ന് വിളിക്കുന്നത്.
0: Music Notes. Music Notes.
2: You are listening to Radio Suno 91.7 FM. 91.7 FM.
3: Qatar's happiness frequency.
2: Radio Suno.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: Hi, this is Suhasini.
5: You're listening to
4: Radio Suno 91.7. Ketu ketu kootukodam.

0: Malabar Golden Diamonds Morning Safari
1: brought to you by ഈയവതി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
5: And Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop.
6: Just feel like you're home.
1: Listeners Playlist,
7: Listeners Playlist,
1: World Music Day Special.

0: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് മോർണിംഗ് സവാരി കേട്ടുകൊണ്ടിരിക്കുന്നു. നിസയ പണി തന്നെയാണ് കൂടെ ഉള്ളത്.
1: ഇനിയിപ്പോ നേരെ നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹൈഡ് ആൻഡ് സീക്കിലൂടെ സൂചനകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയം ആദ്യത്തെ സൂചനയിലേക്ക് പോവാണ്. ആദ്യത്തെ സൂചന എന്ന് പറയുന്ന ഈ സിനിമയുടെ പോസ്റ്ററിൽ വന്ന ഒരു വരിയാണ് കേട്ടോ. വരി ഇങ്ങനെയാണ്, ഒരു മമ്മൂട്ടി ഫാനിന്റെ കഥ. അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു പോസ്റ്ററിൽ വന്നിട്ടുണ്ടായിരുന്നത്.
0: 2008 ഈ സിനിമ റിലീസാകുന്നത്.
1: അതെ, ഒരു ഇംഗ്ലീഷ് പേരാണ്.
0: എളുപ്പല്ലേ?
1: എളുപ്പാണോ?
0: എളുപ്പാണെന്നുള്ളതാണ് എന്റെ ഒരു
1: വിശ്വാസം.
0: ഇപ്പൊ എല്ലാവർക്കും അത്
1: മനസ്സിലായി,
0: ഈ സൈലൻസ് എല്ലാവർക്കും മനസ്സിലായി കാണും.
1: ആ കറക്റ്റ്. ഇതൊക്കെ എങ്ങനെ അറിയാം? ഇത് എനിക്കറിയില്ലായിരുന്നല്ലോ.
0: ഇല്ലേ,
1: എനിക്കറിയില്ല. ഞാനിപ്പോ ഇത് അന്വേഷിച്ചു പോയ സമയത്താണ് ഞാൻ ഇതിനെ കുറിച്ച് കണ്ടത്.
0: ഓക്കെ, എനിക്ക് ആദ്യത്തെ സൂചന കിട്ടി.
1: ആണോ? അയ്യോ, ഇതൊന്നും എനിക്കറിയില്ലാത്ത കഥകളാണ്.
0: ആരുടെ കൂടെ ഇരിക്കുന്ന നിസ?
1: അശോ, ഞാൻ പോട്ടെ എന്നാ.
0: അങ്ങനെ പറയുന്നത്. അപ്പൊ ഏതാണ് സിനിമ എന്നുള്ള ഒരു മമ്മൂട്ടി ഫാനിന്റെ കഥ. ഇതായിരുന്നു ഈ സിനിമയുടെ ഒരു പരസ്യവാചകം എന്ന് പറയുന്നത്. 2008 റിലീസായ ചിത്രമാണ്. ഒരു ഇംഗ്ലീഷ് പേരാണ്.
1: ഓക്കെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്താലേ മെസ്സേജ് വരുള്ളൂ.
0: ഓക്കെ,
1: അങ്ങനെ പ്രത്യേകതയുണ്ട്. നേരെ റിഫ്രഷ് ബട്ടണിലേക്ക് പോയി കഴിഞ്ഞാൽ മെസ്സേജുകൾ കാണാൻ പറ്റും. റൈറ്റ് ആൻസേഴ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കി പോകേണ്ട സമയം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നേരെ ഫുട്ബോൾ മാച്ച് വന്നില്ലല്ലേ,
0: വന്നില്ല.
1: ഫുട്ബോൾ
0: പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫുട്ബോൾ മേനിയ വിശേഷങ്ങളിലേക്ക് എത്തുന്ന സമയത്ത്
2: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
1: ഫിഫയുടെ പേജിൽ ഇപ്പൊ ഭയങ്കര കൗതുകമുള്ള ഒരു വിശേഷം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫിഫ വേൾഡ് കപ്പിലെ മൈൽ സ്റ്റോൺ മാച്ചസ് ഏതൊക്കെയാണ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഫിഫയുടെ ആദ്യത്തെ മത്സരം മുതല് ഇതുവരെ കഴിഞ്ഞ ദിവസത്തെ ഒരു മത്സരം വരെ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മത്സരം വരെ നോക്കുന്ന സമയത്ത് ഒരു കൗതുകമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഫിഫയുടെ ആദ്യത്തെ 100-ാമത്തെ മത്സരം 1954 100-ാമത്തെ മത്സരം. അത് ഓസ്ട്രേലിയ ഉറുഗ്വേ തമ്മിലുള്ള മാച്ചായിരുന്നു. 100-ാമത്തെ മത്സരമായിരുന്നു. 200-ാമത്തെ മാച്ച് ജർമ്മനി വേഴ്സസ് ഇംഗ്ലണ്ട് ആയിരുന്നു. അത് 1966 വെച്ചിട്ടായിരുന്നു ആ ഒരു മത്സരം. പിന്നെ അതുപോലെ അങ്ങനെ കണക്കുകളൊക്കെ പോയി പോയി 1000-ാമത്തെ മത്സരത്തിലേക്ക് ഫിഫ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു മൈൽ സ്റ്റോണിലേക്ക് ഫിഫ എത്തിയിരിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ടുണീഷ്യ ജപ്പാൻ മത്സരം കഴിഞ്ഞു. ആ ഒരു മത്സരം ഫിഫയുടെ ഹിസ്റ്ററിയിലെ 1000-ാമത്തെ മത്സരമായിരുന്നു എന്നുള്ള ഒരു വലിയ പ്രത്യേകത ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട്.
0: ഈ കാൽപന്ത് കളിയുടെ സൗന്ദര്യം,
1: അതെ
0: അല്ലെ, ആ സൗന്ദര്യത്തിന് ഇങ്ങനെ നാഴികക്കല്ലുകൾ,
1: ചരിത്രങ്ങൾ,
0: 100, 200, 500, 1000. അപ്പൊ ആ നിലവിൽ എത്തിയത് ടുണീഷ്യയും ജപ്പാനുമാണ്.
1: അതെ, എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ജപ്പാൻ ടുണീഷ്യനെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
2: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
4: Malabar Golden Diamonds. Morning Safari.
5: Brought to you by. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
6: In association with
7: Commercial Bank, we are saving more. Turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
8: Naseem Healthcare. Naseem Surgical and Medical Center, Sea Ring Road. Healthy smiles anytime. For more information, call 4411133.
9: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
10: Just feel like you're home.
11: Listeners Playlist.
12: Listeners Playlist.
11: World Music Day Special.

0: വിനയ് താണ്ടി വരുവായ. ഒരു പക്ഷേ മലയാള സിനിമയില് ആലപ്പുഴയുടെ സൗന്ദര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തമിഴ് സിനിമയിലൊക്കെ വന്നിട്ട് ആലപ്പുഴയുടെ
1: സൗന്ദര്യമൊക്കെ
0: ഭക്ഷണമൊക്കെ കാണിച്ചത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വിനയ് താണ്ടി ആയിരിക്കാം.
1: ഒരുപാട് സിനിമകളുണ്ട്, എന്നാലും വിനയ് താണ്ടി അതിൽ പ്രധാനപ്പെട്ട സിനിമയാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാലും ഇന്നത്തെ ദിവസം യോഗ ഡേ കൂടിയാണ്, മ്യൂസിക് ഡേ നമ്മൾ പറഞ്ഞു,
0: ഫാദേഴ്സ്
1: ഡേ സംസാരിച്ചു, അതോടൊപ്പം തന്നെ യോഗ ഡേ കൂടിയാണ്. കാരണം ഇന്നലെ UDST ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷമൊക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ എംബസി, ഇന്ത്യൻ സ്പോർട്സ് സെന്റർ, ഇന്ത്യൻ കൾച്ചറൽ സെന്റർ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറൻ, IBPC എല്ലാവരുമായി സഹകരിച്ചിട്ടായിരുന്നു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു യോഗ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്.
0: തീർച്ചയായിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് എന്താ പറയാ, എല്ലാ സംഘടനകളും എല്ലാ എപെക്സ് ബോഡികളും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇത്തരം 2000-ലധികം ആളുകൾ പങ്കെടുത്തു എന്നുള്ളതും ഒരു വലിയ പ്രത്യേകത.
1: തീർച്ചയായിട്ടും യോഗയിലൂടെ ശാരീരിക ആരോഗ്യം അല്ലെങ്കിൽ മാനസിക ക്ഷേമം ഇതൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ആഘോഷ ദിവസത്തിന്റെ ഒരു ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങൾ ഒരുപാട് നൽകുന്ന ഒന്നാണ് യോഗ എന്ന് പറയുന്നത്.
0: ചെയ്തിട്ടുണ്ട്
1: എപ്പോഴൊക്കെ, ഭയങ്കര കാര്യമായിട്ട് അതങ്ങനെ ശീലിച്ചു പോയിട്ടില്ല.
0: എനിക്ക് ഞാനീ പറഞ്ഞ പോലെ 2025 ട്രീറ്റ്മെന്റ് ഒരു ഭാഗമായിട്ട് ഒരു സെഷൻ ആയിരുന്നു യോഗ.
1: ഓക്കെ,
0: അപ്പൊ ആയുർവേദമാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഒരു യോഗ ഇൻസ്ട്രക്ടർ
1: ഉണ്ടാവും. ഓക്കെ,
0: ശരിക്കും പറഞ്ഞാല് ആ ദിവസങ്ങളില് അതിമനോഹരമായിട്ട് അത് ചെയ്യാൻ സാധിച്ചു, അതിന് പഠിക്കാൻ സാധിച്ചു,
1: ബോഡി മൈൻഡും ഒക്കെ ഭയങ്കര റിലാക്സ് ആവുന്ന ഒരു സമയം.
0: അതിനൊരു 3 മാസത്തോളം കൂടെ കൊണ്ടു കടന്നേ.
1: ഓക്കെ,
0: പിന്നെ
1: എപ്പോഴോ കഴിഞ്ഞ് മിസ്സായി പോയി. വീണ്ടും തുടങ്ങാം, ഇന്ന് നല്ല കറക്റ്റ് ദിവസമാണ്, ഇന്ന് യോഗ ദിനമാണ്.
0: എനിക്ക് അവിടുന്ന് ഇൻസ്ട്രക്ടർ മഞ്ജു എന്ന പേര്, മഞ്ജു മാഡം തന്നൊരു സംഭവം ഉണ്ട്, ഒരു 40 ഷീറ്റ് പേജ്, ഓരോ എങ്ങനെയൊക്കെയാണ് നമ്മളത് പരിശീലിക്കേണ്ടത്
1: എന്നുള്ളത്.
0: ആ ഷീറ്റ് ഇപ്പോഴും
1: കയ്യിലുണ്ട്, അതൊന്ന് പൊടി തട്ടിയെടുത്ത് ഇന്ന് ചെയ്യേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം മ്യൂസിക് ഡേ ആണ്, ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട പാട്ടുകൾ മെസ്സേജിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മൾക്ക് മെസ്സേജ് ആയിട്ട് തരിക, നമ്മളത് ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റിലൂടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യും, നിങ്ങൾ പറയുന്നു ഞങ്ങൾ പ്ലേ ചെയ്യും.
0: അതെ, ഇന്നത്തെ ദിവസം മൊത്തത്തിൽ അത്തരത്തിൽ പാട്ടുകൾ നിങ്ങൾക്കിടെ അരികിലേക്ക് എത്തും എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. 2008 റിലീസായ ചിത്രം, ഒരു മമ്മൂട്ടി ഫാനിന്റെ കഥ.
1: അതെ, ഒരു ഇംഗ്ലീഷ് പേര്, ഏതാണ് ഈ മൂവി, കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അന്ന് മെസ്സേജിൽ പോരട്ടെ.

0: ഒരുമിച്ചു പാടിയ ലോകകപ്പ് പാട്ടുകൾ. വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.
1: 2010 ഫിഫ വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ ഗാനം വക്ക വക്ക ആയിരുന്നെങ്കിലും പീപ്പിൾസ് ആന്തമായി അറിയപ്പെട്ടത് സൊമാലി കനേഡിയൻ ആർട്ടിസ്റ്റായ കേനാൻ ഒരുക്കിയ ദ വേവിൻ ഫ്ലാഗ് ആയിരുന്നു. ബൈലിംഗൽ വേർഷൻസ് ആണ് ഈ ഒരൊറ്റ പാട്ടിനുള്ളത്. പാട്ടിന്റെ ഈണം പോലെ തന്നെ വരികളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഒരു ഫുട്ബോൾ സോങ്ങിനപ്പുറം വളരെ വേഗം തന്നെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു പാട്ട് കൂടിയാണ് വേവിൻ ഫ്ലാഗ്.
0: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: You're listening to Radio Sunno.
2: Radio Sunno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
1: listeners playlist, listeners playlist, world music day special.

0: ഒരു മഴ കിട്ടിയിരുന്നെങ്കിലോ എന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ട്,
1: ആഗ്രഹിച്ചു പോകുന്നുണ്ടെന്നല്ലേ.
0: നാട്ടിലാണെങ്കിൽ ഗംഭീര മഴയും
1: അതെ,
0: നല്ല കാലാവസ്ഥയും.
1: അതെ,
0: ഈ സമയത്തൊക്കെ വെക്കേഷന് പോവുക എന്ന് പറയുന്നത് അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും അടിപൊളിയാണ്. എന്നാലും ഒരു അടിപൊളി വിശേഷം, ഈ വൈഭവിന്റെ റെക്കോർഡുകൾ ഇനിയിപ്പം എങ്ങനെ പറഞ്ഞു തീർക്കും എന്നറിയത്തില്ല. കാരണം കഴിഞ്ഞ മത്സരത്തില് 11 ബോളില് 50 എന്നുള്ള ഹാഫ് സെഞ്ചുറിയിലേക്ക്, 11 ബോളിൽ നിന്ന് ഹാഫ് സെഞ്ചുറി, വണ്ടർ കിഡ് എന്നുള്ള ഒരു പേര് ആള് വീണ്ടും വീണ്ടും അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എ ക്രിക്കറ്റിലെ ഒരു ഏറ്റവും വേഗത്തിലുള്ള ഒരു 50 ആണ് എന്നുള്ള ഒരു റെക്കോർഡ് കൂടി വൈഭവ് വീണ്ടും സ്വന്തമാക്കിയിട്ടുണ്ട്.
0: 11 ബോളിൽ നിന്നും 50 റൺസ് എന്ന ഒരു എന്താ പറയുന്ന ശക്തമായ ഒരു റെക്കോർഡിലേക്ക് നമ്മുടെ വൈഭവ് സൂര്യവംശി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം നൽകുന്ന കാര്യമാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ സൂചനകളിലൂടെ സിനിമയുടെ റൈറ്റ് ആൻസർ ആരൊക്കെ അയച്ചു
0: എന്നുള്ളത്,
1: അതെ, വൺ വേ ടിക്കറ്റ് എന്ന് പറയുന്ന മൂവിയായിരുന്നു നമ്മൾ ഇന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മമ്മൂട്ടി ഫാനിന്റെ കഥയാണ്, 2008 റിലീസായ മൂവിയാണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ശരി ഉത്തരങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുന്ന സമയം കൂടിയാണ്.
0: ഇനി ഫുട്ബോൾ ലോകത്തേക്ക് നോക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിളില് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ, അവര് കളിച്ച രണ്ട് മത്സരങ്ങളും വിജയിച്ചു, അപ്പൊ 6 പോയിന്റുമായിട്ട് മുന്നിലുണ്ട്. ഗ്രൂപ്പ് ബിയിൽ കാനഡയാണ്, ഗ്രൂപ്പ് സിയിൽ ബ്രസീലാണ് ഉള്ളത് മുന്നിലുള്ളത്. ഗ്രൂപ്പ് ഡി നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ USA 6 പോയിന്റുമായിട്ട് മുന്നിൽ നിൽക്കുന്നു. ജർമ്മനിയുണ്ട് 6 പോയിന്റുമായിട്ട് ഗ്രൂപ്പ് ഇയിൽ. അതുപോലെ തന്നെ നെതർലൻഡ്സ് ആണ് ഗ്രൂപ്പ് എഫിൽ മുമ്പിൽ നിൽക്കുന്നത് 4 പോയിന്റുമായിട്ട്. ന്യൂസിലൻഡ് ഗ്രൂപ്പ് ജി നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരേ ഓരോ പോയിന്റ് വെച്ച് അടിവാരത്തുണ്ട് പറഞ്ഞ പോലെയാണ്.
1: ഓക്കെ,
0: അങ്ങനെ പോകുന്നു പോയിന്റ് നില.
1: ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ നോക്കുവാണെങ്കിൽ സ്പെയിൻ സൗദി അറേബ്യ മത്സരം 7 മണിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് ബെൽജിയം ഇറങ്ങുന്നുണ്ട്. ബെൽജിയം 10 മണിക്കാണ് കേട്ടോ, ബെൽജിയത്തിന്റെ മാച്ച് ഉള്ളത് 10 മണിക്കാണ്. ഗ്രൂപ്പ് ജിയിലെ മത്സരമാണ്. ഗ്രൂപ്പ് എച്ചിലാണ് സ്പെയിനും സൗദി അറേബ്യയും തമ്മിലുള്ള മാച്ച് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പിന്നീട് ഉറുഗ്വേ കേപ് വേർദേ മത്സരം നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അത് വെളുപ്പിനെയാണ്, 1 മണി സമയമാണ്. വൊസീഞ്ഞോ എന്ന് പറയുന്ന ആ ഒരു താരത്തിലൂടെ കേപ് വേർദേ എന്ന് പറയുന്ന ആ ഒരു ടീമൊക്കെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് മാറിക്കഴിഞ്ഞു, ഹൃദയത്തിലെത്തി. മാത്രമല്ല കേപ് വേർദേ അദ്ദേഹത്തിന്റെ വൊസീഞ്ഞോയുടെ മദറും അവിടെ കാണാനായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്.
0: അദ്ദേഹത്തിന്റെ ജീവിതകഥയാണ് നമ്മളേറെ അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുന്നത്.
1: തീർച്ചയായിട്ടും. അതുകൊണ്ട് അമ്മയും അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മകൻ കളത്തിലിറങ്ങി കളിക്കുന്നത് കാണാനായിട്ട് അമ്മയും എത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വലിയൊരു മനോഹരമായിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ന്യൂസിലൻഡ് ഈജിപ്റ്റ് മത്സരം നടക്കാനായിട്ട് പോകുന്നു. അർജന്റീന ഓസ്ട്രിയ മത്സരം, വരും മത്സരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താകും ഇനിയുള്ള മത്സരങ്ങൾ, ഇനിയുള്ള റൗണ്ടുകൾ. അതെ, പോരാട്ടങ്ങൾ തകർപ്പനായിട്ട് മുന്നോട്ട് പോകട്ടെ.
0: ഓക്കെ, അപ്പൊ വേൾഡ് കപ്പ് ഫിഫ 2026.
1: അതെ,
0: നമ്മുടെ ഓർമ്മകൾ 2026.
1: കാരണം ഇന്ന് മ്യൂസിക് ഡേ ആണ്. മ്യൂസിക് ഡേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇന്ന് മ്യൂസിക്കും ഫുട്ബോളും കൂടെ ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പൊ അത് കണക്റ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട്.
0: ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2022 കളന്നിറഞ്ഞപ്പോൾ നമ്മുടെ മനം നിറച്ച ഒരു പാട്ട്,
1: ആ പാട്ടിലേക്കാണ് ഇപ്പൊ നമ്മൾ എത്തുന്നത്.
0: അടിപൊളിയായിട്ട്.
1: ബൈ ബൈ.

0: Suno 91.7 FM.
1: Kete kete kootu koodam.
2: Suno updates.
3: Suno updates like swagatham. Updates galumai Nisa. മൂന്നാമത് ദോഹ ഇന്ത്യൻ മാമ്പഴ ഫെസ്റ്റിവൽ സൂക് വാക്കിഫിൽ തുടരുന്നു. ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടുകൂടി നടക്കുന്ന മേള ജൂൺ 27 തീയതി വരെ തുടരും. വൈകുന്നേരം 4 മേള ആരംഭിക്കുക. ദോഹയിലെ യു ഡി എസ് ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്നലെ ഖത്തറിലെ ഇന്ത്യൻ എംബസി, ഇന്ത്യൻ സ്പോർട്സ് സെന്റർ, ഇന്ത്യൻ കൾച്ചറൽ സെന്റർ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലൻ ഫോറം, ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൌൺസിൽ എന്നിവരുമായി സഹകരിച്ച് പ്രൌഢഗംഭീരമായ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നും മറ്റു പ്രവാസി സമൂഹങ്ങളിൽ നിന്നുമുള്ള 2,000+ യോഗ പരിശീലകരുടെ ആവേശകരമായ പങ്കാളിത്തത്തോടുകൂടിയായിരുന്നു യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിച്ചത്. സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ തിയേറ്റർ അഫയേഴ്സ് സെന്റർ സംഘടിപ്പിക്കുന്ന 38th ദോഹ തിയേറ്റർ ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം. 4 ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കും. ക്യൂറോസോവൻ താരം എലോയ് റൂം വൻമതിലായി നിന്നതോടെ ലോകകപ്പിലെ 2 ഗ്രൂപ്പ് മത്സരത്തിൽ ഇക്വഡോറിന് ഗോൾരഹിത സമനില. സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പാണ് ക്യൂറോസോവൻ താരങ്ങൾ കളിയിലുടനീളം കാഴ്ചവെച്ചത്. സമനിലയോടെ ലോകകപ്പിൽ ക്യൂറോസോവോ ആദ്യ പോയിന്റും സ്വന്തമാക്കി.
2: This is home delivery only on Radio Suno 91.7 FM.
4: Listeners playlist. World Music Day Special.

0: ബ്യൂട്ടിഫുൾ മെലഡീസ്, പീസ്ഫുൾ ആയിട്ടുള്ള റിഥം, അതിന്റെ കൂടെ തന്നെ ഓരോ ബീറ്റും ഓരോ എൻജോയ്മെന്റ്, ഓരോ മെമ്മറീസ്, ഓരോ ബീറ്റിനോടൊപ്പം നമ്മളുടെ ആ ഒരു മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി ആ പാട്ടിന്റെ കൂടെ സഞ്ചരിച്ച് അല്ലെങ്കിൽ പഴയ ഓർമ്മകളിലേക്ക് ഒന്ന് സഞ്ചരിച്ച് തിരിച്ചു വരുന്ന സമയം. ഗുഡ് മോർണിംഗ്. ഇന്ന് ഇന്റർനാഷണൽ മ്യൂസിക് ഡേ ആണ്. സോ ഈ ഒരു മ്യൂസിക് ഡേയിൽ നിങ്ങളോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ബ്യൂട്ടിഫുൾ ഡേ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. ടു ഓൾ ദ ഫാദേഴ്സ് ഔട്ട് ദെയർ, ഇപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. അതിനോടൊപ്പം തന്നെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളൊരു ദിവസം അല്ലേ ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ നല്ല നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് രസകരമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ മെലഡീസ് ഭയങ്കര രസമാണ് കേൾക്കാൻ. അതിപ്പോൾ മെലഡി ആണെങ്കിലും അടിപൊളി പാട്ടാണെങ്കിലും ഏതാണെങ്കിലും നമ്മുടെ മൂഡ് അതനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ മൈൻഡിനെ, നമ്മളുടെ സറൗണ്ടിങ്ങിനെ, നമ്മളുടെ ആകെ മൊത്തത്തിലുള്ളൊരു മൂഡിനെ ഒക്കെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ പാട്ടിനെ സാധിക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ പറഞ്ഞോളൂ. ഞാൻ അതനുസരിച്ച് പ്ലേ ചെയ്യുന്നതായിരിക്കും ഇന്ന് ഇന്റർനാഷണൽ മ്യൂസിക് ഡേ ആയതുകൊണ്ട് തന്നെ ലിസണേഴ്സ് പ്ലേലിസ്റ്റിലൂടെ ആയിരിക്കും ഇന്ന് നമ്മൾ പോകുന്നത്. ജബ് തക് ഹേ ജാനിൽ നിന്നും ഈ ഒരു പാട്ടിലാണ് ഇന്ന് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. സോ ബേസിക്കലി ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലൂടെ ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് ഹോം ഡെലിവറിയിൽ തുടങ്ങുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് വേഗം മെസ്സേജ് അയച്ചോളൂ 5000917-ലേക്ക്. ഒപ്പം ആ ഒരു ഫേവറേറ്റ് മ്യൂസിക് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. 5000917-ലേക്ക്.
1: World Music Day Special.

0: Music Notes. Music Notes. Celebrating International Music Day with Radio Suno.
1: സംഗീതത്തിന് ടൈം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു റെക്കോർഡുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മൾട്ടി ആർട്ടിസ്റ്റ് സംഗീത കച്ചേരി. അത് 437 മണിക്കൂറിലേറെ നീണ്ടു നിന്നു. അതായത് ഏകദേശം 18 ദിവസം. പകലും രാത്രിയും സംഗീതം തുടർന്ന ഈ പ്രോഗ്രാം സംഗീതത്തോടുള്ള മനുഷ്യരുടെ സ്നേഹവും ഡെഡിക്കേഷനും ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു.
0: മ്യൂസിക് നോട്ട്സ്.

0: നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് കേട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാട്ട്. എന്തോ എസ് ബി ബിയുടെ ആ ഒരു ശബ്ദവും ഒക്കെ ആയിട്ട് ഭയങ്കര രസം തന്നെയാണ് ആ ഒരു പാട്ട് കേട്ട് ഇങ്ങനെ പോവാൻ. എന്തായാലും അതിനിടയിൽ ഒരു പാട്ടും ചോദിച്ച് അതിൻ്റെ കൂടെ ഒരു വലിയ മെസ്സേജൊക്കെ അയച്ചിരിക്കുകയാണ് ഒരാളെ. പ്ലീസ് ആൻറ്റി ഇത് പറയണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പറഞ്ഞിരിക്കും, മീ ആൻഡ് മൈ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഹായ്, ഐ ആം ദേവംഷ്. ദേവംഷ്, ഐ മിസ് മൈ അച്ഛൻ. ഹി വെന്റ് ടു ഇന്ത്യ. He come back on Friday, okay? But I miss him so much. Please play my Achin's favorite song. എന്നു പറഞ്ഞിട്ടാണ് നമ്മുടെ ദേവംഷിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. എന്തായാലും ദേവംഷിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പാട്ട് പ്ലേ ചെയ്യൂ കേട്ടോ. ആള് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തതല്ലേ, ഉറപ്പായിട്ടും പ്ലേ ചെയ്തിരിക്കും.
1: പഞ്ചവർണ്ണ കുളിരേ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ.
0: ഈ പാട്ട് അടുത്തത് തന്നെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ദേവംഷേ വെയിറ്റ് ചെയ്യൂ, അച്ഛനോട് ഞങ്ങളുടെ വക അന്വേഷണം പറയൂ. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ദാ മുജീബിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ, പറഞ്ഞ പാട്ടുകൾ കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. അത് കൊള്ളാം, ഞാൻ എന്തായാലും അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും. മുരളി മേനൻ, എസ് ബി ബി ആൻഡ് ഹരിണി ഇൻ ലവ് എന്ന് പറഞ്ഞിട്ട് അയച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ കുറച്ച് പറഞ്ഞത്. യെസ്, ഓഫ് കോഴ്സ്. അഷ്ടമി ദിൽസേ സിനിമയിലെ ചെയ്യ ചെയ്യ വെച്ച് തരുമോ, ഉറപ്പായിട്ടും ചെയ്യ ചെയ്യ ഞാൻ എന്തായാലും വെക്കുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൊഞ്ചം വെയിറ്റ് പണുക. ഞാൻ ചെയ്യ ചെയ്യ ഇങ്ങനെ എടുത്ത് വെച്ച് കുറച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ലിസ്റ്റ് ഉണ്ടല്ലോ, ഓരോന്നോരോന്നായിട്ട് വേണം എനിക്ക് പ്ലേ ചെയ്യാനായിട്ട്.

0: അപ്പൊ എന്തായാലും ആ ഒരു പാട്ടിലേക്കൊക്കെ നമ്മൾ എത്തും. പക്ഷെ അതിന് മുൻപായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ മ്യൂസിക് ഡേ ആണ്, അതുപോലെ തന്നെ ഫാദേഴ്സ് ഡേ ആണ്. ഇതേപോലെ അച്ഛനെ മിസ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ആ ഒരു ഫോട്ടോ അയക്കാം, അച്ഛന് വേണ്ടിയിട്ടുള്ള ഫേവറേറ്റ് സോങ് ഒക്കെ പ്ലേ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ഇപ്പം കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അച്ഛന്മാർക്ക്, നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറയാം. മെസ്സേജ് അയക്കാൻ മറക്കരുത് കേട്ടോ. ആൻഡ് അതിനോടൊപ്പം തന്നെ ഇത് പാട്ടാണ് വേണ്ടത് ഇന്നത്തെ നമ്മുടെ ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റിൽ, അതും പറയൂ. 5000997 തിരിച്ചു വന്നിട്ട് എനിക്ക് ഒരുപാട് കഥ പറയാനായിട്ടുണ്ട്, നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കേട്ടുകൊണ്ടേയിരിക്കുക, ഇത് ഹോം ഡെലിവറി.
1: ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: Radio Suno presents Story of the Day.
3: നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല ശീലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലേക്ക് കയറിക്കൂടിയ ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ശീലങ്ങളും തുടങ്ങിയത് അച്ഛനിൽ നിന്നാണ്. നമ്മൾ വളരുന്തോറും മാത്രം പതുക്കെ പതുക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന, കണ്ടുപഠിക്കേണ്ട ഒരു വലിയ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അച്ഛൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ലേബലും ഇല്ലാത്ത ഒരു ഭ്രാന്തുണ്ടായിരുന്നു അച്ഛനെ പോലെയാകണമെന്ന്. ചെറുപ്പത്തിൽ അച്ഛൻ മുണ്ട് മടക്കി കുത്തുന്നത് നോക്കി നിൽക്കുമ്പോൾ, ആ മീശയൊന്ന് പിരിക്കുമ്പോൾ, അച്ഛന്റെ കൂടെ ബൈക്കിന് മുന്നിലിരുന്ന് പോയ ആ ദിവസങ്ങൾ, അവിടെ നിന്നാണ് നമ്മളിലെ പല ശീലങ്ങളും തുടങ്ങുന്നത്. ഇന്ന് ഫാദേഴ്സ് ഡേ. ഈ ദിവസത്തിന് പിന്നിലും അങ്ങനെയൊരു മകളുടെ ഓർമ്മയുണ്ട്. അമേരിക്കയിലെ സൊണോറ സ്മാർട്ട് ഡോഡ് എന്ന പെൺകുട്ടി, അമ്മയില്ലാത്ത തന്നെയും തന്റെ 5 സഹോദരങ്ങളെയും ഒറ്റയ്ക്ക് വളർത്തിയ അച്ഛന്റെ ഓർമ്മയ്ക്കായി 1910 തുടങ്ങിയതാണ് ഫാദേഴ്സ് ഡേ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കാൻ കാണിക്കുന്ന ആ ധൈര്യമില്ലേ, അത് അച്ഛന്റെ കൂടെ നടന്നപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയതാണ്. ഉള്ളിലൊതുക്കുന്ന ആ സ്നേഹത്തിന് ഹാപ്പി ഫാദേഴ്സ് ഡേ.
2: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ.
4: ഹോം ഡെലിവറി.
5: Listeners playlist.
6: Listeners playlist.
5: World Music Day special.

സോങ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയവും വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ കുറച്ചധികം ഈ പറഞ്ഞ പോലെ പാട്ടുകൾ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിക്വസ്റ്റ് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതില് നമ്മുടെ റിനീഷിന്റെ മെസ്സേജുണ്ട്. റിനീഷിന്റെ അച്ഛന് വേണ്ടിയിട്ട് വളരെ പഴയ ഒരു സോങ് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും നോക്കട്ടെ കേട്ടോ വയ്ക്കാനായിട്ട്. അതുപോലെ അടുത്ത സോങ് പറഞ്ഞുകൊണ്ട് മുരളി മേനന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. സോറി, മുരളി മേനൻ ഇപ്പോഴാണല്ലോ അയച്ചത് അല്ലെ. രാഗേഷിന്റെ മെസ്സേജ് ഉണ്ടല്ലോ. രാഗേഷ് ആൻഡ് അൻവർ ഫ്രം കുവൈറ്റ്. ആഹാ, കുവൈറ്റിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഹലോ ഹലോ, എന്നാണ്ട് വിശേഷം, സുഖമാണോ? കുവൈറ്റിൽ ഇപ്പം നിങ്ങൾ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? അവിടുത്തെ വിശേഷങ്ങൾ പറയൂ. നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും മെസ്സേജ് അയക്കുന്നേ. ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ആൾക്കാർ എവിടെയാണ് ഒക്കെ കറക്റ്റായിട്ട് അറിയാം. അല്ലെങ്കിൽ പറഞ്ഞാൽ ഇപ്പോൾ ദോഹയിലാണോ വക്രയിലാണോ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം. പക്ഷെ നിങ്ങൾ അവിടുത്തെ സ്ഥലങ്ങൾ പറയൂ, എവിടെയാണ്, നാട്ടിൽ എവിടെ നിന്നാണ്, എല്ലാ കാര്യങ്ങളും പറയൂ, മെസ്സേജ് അയക്കൂ. അതിനിടയിൽ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഫീനെ കുറിച്ച് പറഞ്ഞു തരാമെന്ന്. അതായത് ഈ ഒരു കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡേറ്റ്സിന്റെ കോഫിയാണ്. ഈ ഡേറ്റ്സിന്റെ കോഫി എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര മധുരമുള്ള ഡേറ്റ്സിന്റെ ആ ഒരു പൾപ്പൊക്കെ ഇട്ടിട്ട്. ആ കോഫിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കോഫി പൗഡർ തന്നെ ഡേറ്റ്സ് ആണ്. കുക്ക് ബുക്കിലെ ഇന്നത്തെ നമ്മുടെ വിശേഷം തുടങ്ങുന്നത് സത്യത്തിൽ ഈ ഒരു കോഫി പൗഡറിലേക്കാണ്. സോ കോഫി പൗഡർ എന്ന് പറയുമ്പോൾ കോഫിയുടെ കോഫി പൗഡർ അല്ല, ഡേറ്റ്സിന്റെ കോഫി പൗഡറാണ്. സോ ബേസിക്കലി ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഡേറ്റ്സ് കഴിക്കുമ്പം ഏറ്റവും കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞ് എറിഞ്ഞ് കളയുന്നൊരു ആളുണ്ട്. ഈ ഡേറ്റ്സിന്റെ ഉള്ളിലെ ആ ഒരു സീഡ് അല്ലേ, നമ്മൾ ആ സീഡ് എടുത്തിട്ട് മിക്കപ്പോഴും എന്ത് ചെയ്യും, അതങ്ങോട്ട് കഴിക്കും, ഡേറ്റ്സ് കഴിക്കും, ആ സീഡ് എടുത്തിട്ട് കളയും. അപ്പം ഇതാണ് പൊതുവെ എല്ലായിടത്തും കണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു സീഡ് തന്നെ നല്ല പോലെ കഴുകി വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഉണക്കാനൊക്കെ വെച്ച് അത് കഴിഞ്ഞ് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് സംഭവം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ആ കാപ്പി ഉണ്ടല്ലോ, ആ കാപ്പി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കോഫി ബീൻസ് അതുപോലെ തന്നെയായി മാറും. എന്നിട്ട് നമുക്ക് കോഫി ബീൻസ് ക്രഷ് ചെയ്തെടുത്ത് കോഫി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതും ക്രഷ് ചെയ്തെടുത്തിട്ട് കോഫി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ആ ഒരു സംഭവം, കോഫിയുടെ ആ ഒരു ഫസ്റ്റ് സംഭവം വരുന്ന പോലെ തന്നെ, നമ്മളിപ്പോൾ ഒരു എക്സ്പ്രസ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ഡേറ്റ്സിൻ്റെ സീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഓക്കെ, 5000917 ലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. ഇല്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞാലും നല്ലതായിരിക്കും. 444-444-917 ലേക്ക്. എനിക്കത് മാത്രമല്ല കേട്ടോ അറിയേണ്ടത്, നമ്മൾ ഈ കോഫിയുടെ സീഡ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കുരു എന്ത് ചെയ്യും, നമ്മളെടുത്ത് കളയും. ഇതുപോലെ കളയാനായിട്ട് നമ്മൾ കുറേ സംഭവങ്ങൾ, ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ വെജിറ്റബിളിലും ഫ്രൂട്ട്സിലൊക്കെ തന്നെ നമ്മൾ കളയുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. പക്ഷെ അങ്ങനെ കളയുന്ന ഐറ്റം വെച്ചിട്ട് അടിപൊളിയായിട്ട് പല ഡിഷുകളും പല സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും രീതിയിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും, സാധാരണ ആൾക്കാർ അതെടുത്ത് കളയാറുണ്ട്, പക്ഷെ ഞാനത് കളയാറില്ല. ഞാൻ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എനിക്കൊന്ന് കുറേയൊക്കെ ഏതെങ്കിലുമൊക്കെ വെജിറ്റബിളിലൊക്കെ ആയിരിക്കും കൂടുതലത് നമ്മൾ ചെയ്യാറുള്ളത്. അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഒരു കറി ഉണ്ടാക്കുക എന്ന് പറയില്ലേ, അതേപോലെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ, പണ്ട് അമ്മയൊക്കെ ചെയ്തു തരുന്ന ഓർമ്മയിലുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് വിളിച്ച് പറയണേ. 444-444-917 ലേക്ക്. നമ്മൾ ഈ ചക്കയുടെ എല്ലാ പോർഷനും നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറയില്ലേ, ചക്കക്കുരു വെച്ചിട്ട് മെഴുക്കുപുരട്ടി ഉണ്ടാക്കും, അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ചക്ക നമ്മൾ പല രീതിയിൽ വെക്കും, അതിൻ്റെ ഇടയിൽ മടൽ നമ്മൾ വേറെ രീതിയിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ, അങ്ങനെ ഓരോരോ സംഭവങ്ങൾ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യും. അതുപോലെ പക്ഷെ ചില ആൾക്കാരത് കളഞ്ഞൊന്നും ഇരിക്കും. അപ്പോൾ ഈ കളയാനായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അടിപൊളി ഒരു ഐറ്റം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ, ആ ഒരു ഓർമ്മയിൽ ഉണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ച് പറയണേ. 444-444-917 ലേക്ക് തന്നെ. കുറച്ച് മുൻപ് എന്നോട് ചോദിച്ചൊരു പാട്ട് ഞാനിപ്പോൾ വയ്ക്കുകയാണ്. ഇതാരായിരുന്നു ചോദിച്ചത്? മുജീബ് ചോദിച്ച പാട്ടാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ നിങ്ങളുടെ മെസ്സേജും പോന്നോട്ടെ. 5000-00917 ലേക്ക് ഇഷ്ടഗാനങ്ങൾ.

0: ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ. വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.
1: 1998 ഫ്രാൻസ് വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ സോങ് ആയിരുന്നു ദി കപ്പ് ഓഫ് ലൈഫ്. ഈ പാട്ടൊരുക്കിയത് സ്പാനിഷ് ഗായകൻ റിക്കി മാർട്ടിനായിരുന്നു. ഡിജിറ്റൽ കാലത്തിന് മുൻപിറങ്ങിയ പാട്ടാണെങ്കിലും പിന്നീട് ലക്ഷക്കണക്കിന് ഡിജിറ്റൽ കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. ലാറ്റിൻ പോപ്പ് സാമ്പാ താളങ്ങൾ ചേർന്ന ഈ പാട്ട് 60 രാജ്യങ്ങളിൽ ചാർട്ട് ടോപ്പർ കൂടിയായിരുന്നു. ഇന്നും ദി കപ്പ് ഓഫ് ലൈഫ് ഒരു ഫാൻ ഫേവറേറ്റ് ആണ്.
0: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ. You are listening

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗായിക കെ എസ് ചിത്ര.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.

0: brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 52 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 എഫ് എമ്മിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. അങ്ങനെ ഹോം ഡെലിവറിയിൽ നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഞാൻ ചോദിച്ചത് നമ്മളുടെ വീട്ടിലൊക്കെ ചില സമയത്ത് വേണ്ടാന്ന് വെച്ച് കളയുന്ന സംഭവമായിരിക്കാം, പക്ഷെ ചില ആൾക്കാരുണ്ടാവാം അത് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ചില സ്ഥലത്തൊക്കെ പറയാൻ പറ്റില്ല, നമ്മളിപ്പം ചക്കക്കുരുവൊക്കെ എടുത്ത് കളയുന്ന വീടുകളും ഉണ്ടാവാം. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ചക്കക്കുരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉഷാറാണ്. ചക്കക്കുരു മെഴുക്കുരുട്ടി ഉണ്ടാക്കുക, ചക്കക്കുരു വെച്ച് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം അല്ലേ. കേരള സ്റ്റൈലിൽ ചക്കക്കുരു കറി ഉണ്ടാക്കും നമ്മൾ, അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് സ്നാക്ക് പോലെ നമ്മൾ കഴിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച് അതിനെയും പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ പൊടീനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചക്കക്കുരു വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ചക്കയുടെ പല പാർട്സ്, ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ മറ്റൊരു എക്സാമ്പിളായിരുന്നു നമ്മുടെ ഡേറ്റ്സിൻ്റെ കുരു. ആ ഡേറ്റ്സിൻ്റെ കുരു എന്ന് പറയുന്നത് ഈത്തപ്പഴം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കുരു എടുത്ത് കളയുക, അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കില്ല. അതിനെ വൃത്തിയാക്കി കഴുകി സെറ്റാക്കി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഉണക്കിയെടുത്ത് പൊടിച്ചെടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, റോസ്റ്റ് ചെയ്തിട്ട് കേട്ടോ, പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം നമ്മുടെ കോഫിക്ക് പകരമായിട്ടുള്ളൊരു അടിപൊളി ആൾട്ടർനേറ്റീവാണ്. കോഫി കുടിക്കാനായിട്ട് പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ആൾട്ടർനേറ്റീവാണ്. അപ്പോൾ ഇതുപോലുള്ള സംഭവമാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇത് പറഞ്ഞപ്പോഴേക്കാണ് എനിക്കിവിടെ സജീറിന്റെ ഒരു മെസ്സേജ് വന്നത്. സജീർ ഇങ്ങനെയാണ് പറഞ്ഞത്, വാട്ടർമെലന്റെ അതായത് നമ്മുടെ തണ്ണിമത്തൻ അല്ലെങ്കിൽ ബത്തക്ക, ഈ ഒരു ബത്തക്ക അല്ലെങ്കിൽ തണ്ണിമത്തന്റെ തോട് വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കുമെന്ന് എൻ്റെ സിസ്റ്റർ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സജീറിൻ്റെ സിസ്റ്ററാണ് ആ ഒരു അടിപൊളി റെസിപ്പി ട്രൈ ചെയ്യാറുള്ളത്. ഞാൻ വിചാരിച്ചു അതെങ്ങനെ പറ്റും. അപ്പം ഞാനിങ്ങനെ ആളോട് ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ്, ആ പച്ചക്കളർ സംഭവമാണോ അതോ അതിൻ്റെ ഉള്ളിലുള്ള ആ വൈറ്റ് സംഭവമാണ്, എന്താണ് ഈ ഹൽവ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ
2: അതിൻ്റെ ആ ഗ്രീൻ പോർഷൻ ഉണ്ടല്ലോ അത് പതിയെ കളഞ്ഞിട്ട്
1: അതാണ് ആ ഒരു പച്ചക്കളർ സംഭവം മാത്രം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നല്ല പോലെ മറ്റത് ഒന്ന് ജസ്റ്റ് വൈറ്റ് പോർഷൻസ് ഒക്കെ തന്നെ ചെറിയ ചെറിയ ക്യൂബ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ നമുക്ക് ഹൽവ പോലെ ആക്കി എടുക്കാൻ പറ്റുമായിരിക്കാം. എന്തായാലും അത് വെച്ച് തോരൻ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ, കറി ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. ഞാനന്ന് അതിനെ കുറിച്ചിട്ട് സജീർ പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് റിസർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിനെ കുറിച്ച് മനസ്സിലായത്. അടിപൊളി ഇതാ വലീന സനീഷ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, വാട്ടർമെലൻ തോട് വെച്ചിട്ട് പിക്കിൾ ഇടും, സൂപ്പർ ആണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിക്കിള്, ഓക്കെ, ഞാനിത് ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ, ഈ വാട്ടർമെലൻ്റെ തോട് വെച്ചിട്ട് പിക്കിൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്. ഇതാ അടുത്ത ആള് ചട്നി ഉണ്ടാക്കുന്ന, ചട്നിയോ, ചട്നി ചിലപ്പോൾ അതിൻ്റെ കൂടെ എനിക്കൊന്ന് മസാലയൊക്കെ ഇട്ട് പിക്കിളാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചട്നി ആക്കാൻ പറ്റുമായിരിക്കും, എന്തൊക്കെയാണല്ലേ. അപ്പോൾ ഇതുപോലെ ചില സംഭവങ്ങൾ ഉണ്ടാവാം നമുക്ക് ഭയങ്കരമായിട്ട് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് പറ്റുന്ന സംഭവങ്ങൾ. ഇങ്ങനത്തെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു മൈൻഡിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും നിങ്ങളുടെ അമ്മമാരോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയൂ കേട്ടോ, 5000997. അപ്പോഴത്തേക്കും ബജ്ജി ഉണ്ടാക്കും എന്ന് പറയട്ടെ, ഷാസിലിൻ്റെ മെസ്സേജാണ്. എന്ത്, ഈ വാട്ടർമെലൻ്റെ തോട് വെച്ചിട്ട് അല്ലേ, ബജ്ജി ബജ്ജി ബജ്ജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ബജ്ജി ഉണ്ടാക്കുന്ന മറ്റൊരു സംഭവം ഞാൻ എന്താണെന്നുള്ളത് തിരിച്ച് വന്നിട്ട് പറയാം. ഈ ബജ്ജി ഉണ്ടാക്കുന്നതിൽ ഇത്രയും വെറൈറ്റി ബജ്ജികൾ ചില ആൾക്കാരുണ്ടാക്കുകയെ ഞാനൊരു ദിവസം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയാം. പക്ഷെ അതിന് മുൻപായിട്ട് ഗുഡ് മോർണിംഗ് അഷ്ടമി, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റിജീഷിൻ്റെ മെസ്സേജാണ്, സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എല്ലാ അച്ഛന്മാർക്കും വേണ്ടി ഒരു പാട്ട് തരുമോ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ്ങും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റാണ് കേട്ടോ റിജിഷേട്ടാ ഇന്നത്തെ ദിവസം ടോട്ടലി. അപ്പോൾ അതുകൊണ്ട് തന്നെ റിജിഷേട്ടൻ്റെ ആ ഒരു സോങ് എന്തായാലും ഞാൻ അടുത്ത മണിക്കൂറിലെ ആദ്യത്തെ പാട്ടായിട്ട് തന്നെ പ്ലേ ചെയ്യുന്നതായിരിക്കുമേ, ഞാൻ എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് പറഞ്ഞപ്പോഴേക്കും മിഥുൻ്റെ മെസ്സേജ്, വാട്ടർമെലൻ വെച്ചിട്ട് ഉപ്പേരി വയ്ക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരിയാണ്, ഞാൻ കുറച്ചും പറഞ്ഞല്ലോ തോരൻ അല്ലെങ്കിൽ ഉപ്പേരിയൊക്കെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതിനിടയിൽ ചന്ദ്രുവിൻ്റെ ഒരു വോയിസ് നോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പൊന്ന് ചന്ദ്രു, ഞാൻ ആ വോയിസ് നോട്ട് ഒന്ന് കേട്ട് നോക്കട്ടെ കേട്ടോ, കാരണം എനിക്കിപ്പം ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് കേൾക്കാൻ പറ്റില്ല, ഞാനത് കഴിഞ്ഞിട്ട് കേൾക്കാവേ. എന്തായാലും ഓരോ മെസ്സേജുകൾ ഇങ്ങനെ ഓരോ ഐറ്റത്തിനെ കുറിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കും നിങ്ങളുടെ മൈൻഡിലുള്ളത് പറഞ്ഞോളൂ. ഇതൊക്കെ ഉള്ളതാണോ? ഉള്ളതാണെന്നേ. എന്തായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ആ സോങ് വേണമെന്നാണ് ഉദ്ദേശിച്ചത്. അതല്ല അല്ല, ഈ പറഞ്ഞ ചട്നിയും അതുപോലെ പിക്കിളും തോരനൊക്കെ ഉള്ളതാണോ എന്നാണ് അജിതിൻ ചോദിച്ചത്. ഞാനും അത് ആലോചിച്ചു ഉള്ളതാണോ എന്ന്, പക്ഷെ ഇവരൊക്കെ പറയുന്നു ഉള്ളതാണെന്ന്. ഞാൻ എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ, ഈ പറഞ്ഞ പോലെ സമയമെടുക്കുമല്ലോ, ഇപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്ന കേൾക്കുമ്പം നമ്മളത് വിശ്വസിക്കണമല്ലോ. അങ്ങനെയാണല്ലോ ചെയ്തിനെ. പിന്നെ ഞാനൊന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ഈ റെസിപ്പീസും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടു. ഹൽവ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ വാട്ടർമെലൻ്റെ തോട് വെച്ചിട്ട് ഉപ്പേരി, അതായത് നമ്മുടെ തോരനും അതുപോലെ ഇതൊക്കെ ചട്നി അല്ലെങ്കിൽ ഈ പിക്കിളൊക്കെ ഉണ്ടാക്കും എന്നുള്ളത് ഞാൻ കണ്ടു. പക്ഷെ അത് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ ഇപ്പം കണ്ടപ്പോൾ വിശ്വസിച്ചു. ജിതിനൊന്ന് പോയിട്ട് നോക്കി നോക്ക്, അപ്പോൾ മനസ്സിലാവും കറക്റ്റാണ് ഇവർ പറയുന്നത്. ഇതുപോലെ വേറെ എന്തെങ്കിലും ഒരു സാധനം ഐറ്റം ഇതുപോലെ തന്നെ നമ്മൾ കളയാറുള്ളത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ 7 മിനിറ്റ് തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സലോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. ഇത് ഹോം ഡെലിവറി ആണ്. ഹോം ഡെലിവറിയിൽ നമ്മളിങ്ങനെ സനോ കുക്ക് ബുക്ക് വിശേഷങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഡിഷസ് അല്ലെങ്കിൽ സംഭവം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാണ്ട് കളയുന്ന ചില സംഭവങ്ങൾ വെച്ച് യൂസ് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റുന്ന ചില ഡിഷസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ ആദ്യം തന്നെ ഡേറ്റ്സിൻ്റെ കുരു വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കോഫിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു അതാണ് ഏറ്റവും വിയേർഡസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഭയങ്കര ആർക്കും അറിയാത്തൊരു സംഭവം ഞാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എത്തിയത് നമ്മുടെ വാട്ടർമെലണിലേക്കായിരുന്നു. ഒരാൾ പറഞ്ഞ് സജീറിൻ്റെ സിസ്റ്റർ ഉണ്ടാക്കുന്ന ഹൽവയെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ഇവിടെ പിന്നെ വന്ന ഓരോരോ മെസ്സേജസ്, അതായത് വാട്ടർമെലൻ്റെ തണ്ട് വെച്ചിട്ട് ആ ചെറിയ ഒരു വൈറ്റ് പോർഷൻ വെച്ചിട്ട് പിക്കിൾ ഉണ്ടാക്കുന്നതും തോരൻ ഉണ്ടാക്കുന്നതും ചമ്മന്തി ഉണ്ടാക്കുന്നതും ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചന്ദ്രുവിൻ്റെ മെസ്സേജാണ്, വോയിസ് മെസ്സേജാണ്, ഈ കൊച്ചു കേരളത്തിൽ ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ട് മിഥുനും അതുപോലെ വേറെ ആയിരുന്നു ജിതിനൊക്കെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്ന് ചോദിച്ചിട്ട് ഉള്ളത് തന്നെയാണ് കേട്ടോ. ഒരുപാട് പേര് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കണമല്ലോ. എന്തായാലും അതുപോലെ തന്നെ അടുത്തൊരു മെസ്സേജ് മിഥുൻ്റെ വന്നിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കാം. പക്ഷെ അതിനിടയിൽ അങ്ങ് കുവൈറ്റിൽ നിന്നും കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് പേരുണ്ടായിരുന്നല്ലോ നമ്മളുടെ കൂടെ, കുറച്ച് മുൻപൊരു സോങ്ങൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, രാഗേഷും അൻവറും. അപ്പൊ രാഗേഷ് കാലിക്കറ്റുകാരനാണ്, അൻവർ തൃശ്ശൂർക്കാരനാണ്. അവർ രണ്ടുപേരും ഷുവൈക്കിൽ നിന്നും ജഹറയിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രനൗൺസ് ചെയ്തത് കറക്റ്റ് ആണെന്ന് പറയണേ. രണ്ടുപേരും സെയിൽസിലായതുകൊണ്ട് തന്നെ ഫുൾ പുറത്തിങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ക്ലയൻറ്റിനെയൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയായിട്ട് പോകട്ടെ, ഇന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് നടക്കട്ടെ കേട്ടോ. ആൻഡ് അപ്പം തന്നെ ദാ ഹാപ്പി ഫാദേഴ്സ് ഡേയും വന്നിരിക്കുകയാണ്. ഓഫ്കോഴ്സ് ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ ദ ഫാദേഴ്സ് ഔട്ട് ദേർ. മിഥുൻ, ഇനി കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരിയാണ്, ഈ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് നന്നായി ഒന്ന് ഉണക്കി പൊടിച്ചതിന് ശേഷം സൂപ്പറായിട്ടുള്ള ഫേസ് പാക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ തന്നെ ഈ ഓറഞ്ചിൻ്റെ തൊലി വെച്ച് വേറെ സംഭവം ചെയ്യാൻ പറ്റും കേട്ടോ. ഇതേ ഇത് തന്നെ നമുക്ക് ഉണക്കി പൊടിച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ആ ഒരു പീലിൻ്റെ പൗഡർ ഡെസേർട്സിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഓറഞ്ച് പീൽ പൗഡർ. അതുപോലെ തന്നെ ആ ഓറഞ്ച് ഫ്ലേവർ അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തന്നെ അത് ഈ ടീൽ ഇൻഫ്യൂഷൻ ആയിട്ട്, അതായത് നല്ല ഓറഞ്ചിൻ്റെ ഫ്ലേവറുള്ള നമ്മുടെ സാധാരണ ഇടുന്ന സുലൈമാനി ഇല്ലേ, അതേപോലെ തന്നെ പല പല ലീവ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ സുലൈമാനി പോലെയൊക്കെ ഉണ്ടാക്കില്ലേ, ആ അതേപോലെ തന്നെ ഈ ടീ ഇൻഫ്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഓറഞ്ച് പീല് വെച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് ആക്ച്വലി നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഈ കോളിഫ്ലവറിൻ്റെ മുകളിലുള്ള രണ്ട് ലീവ്സ് ഉണ്ട്, ആ ലീവ്സ് വെച്ചിട്ട് നമുക്കൊരു സൂപ്പറായിട്ടുള്ള സംഭവം ചെയ്തെടുക്കാൻ പറ്റും, ഈ ബജ്ജി പോലെയൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ അതിലേക്ക് കടക്കാം, പക്ഷെ അതിനു മുമ്പ് നമുക്ക് പ്രേമത്തിലെ പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: Music Notes. Music Notes. Celebrating International Music Day with Radio Suno. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഏതാണെന്നറിയുമോ? അത് 1821 ജർമ്മനിയിൽ ഡെവലപ്പ് ചെയ്ത ഹാർമോണിക്ക എന്ന മൗത്ത് ഓർഗനും പോപ്പ് മുതൽ ക്ലാസിക്കൽ വരെ എല്ലാതരം സംഗീതങ്ങളിലും ഉപയോഗിക്കുന്ന ഏറെ ജനപ്രിയമായ ഗിറ്റാറുമാണ്. മ്യൂസിക് നോട്ട്സ്. മ്യൂസിക് നോട്ട്സ്. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
2: യു ആർ ലിസണിംഗ് ടു റേഡിയോ
1: സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.

ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും നമ്മൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു വീഡിയോ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു ബജി ഷോപ്പാണ് കേട്ടോ. ആ ഒരു ബജി ഷോപ്പിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കൈൻഡ് ഓഫ് ബജി ഉണ്ട്. ഇപ്പം നാട്ടിലൊക്കെ ഇപ്പം ചില സ്ഥലത്ത് പോകുമ്പോൾ എന്താണ് നമ്മൾ നല്ല മുളക് ബജി കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഉള്ളി വെച്ചിട്ട് ബജി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ബജി വേറെ എന്താ മുട്ട ബജി ഉണ്ട്. അങ്ങനെ കുറേ നോർമലി നമ്മൾ കാണുന്ന ചില ബജികൾ ഉണ്ടാവും. അതല്ലാതെ ചില ബജികൾ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളിഫ്ലവറിലെ കോളിഫ്ലവറിൻ്റെ മുകളിൽ ആ സൈഡിലായിട്ട് രണ്ട് ഇലയുണ്ടാവും കണ്ടിട്ടില്ലേ, ആ ഇല വെച്ചിട്ട് ബജി ഉണ്ടാക്കുന്നു. ചീര ഇല വെച്ചിട്ട് ബജി ഉണ്ടാക്കുന്നു. ഓക്കെ, ഈവൻ നമ്മുടെ ഇതില്ലേ എന്താ ഇനി പറയുക, പനിക്കൂർക്ക, പനിക്കൂർക്ക എന്ന് പറയുന്ന സംഭവം വെച്ചിട്ട് വരെ ബജി ഉണ്ടാക്കുന്ന ഒരു കട ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കണ്ടതാണ്. സോ അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാറുണ്ട് ചില ആൾക്കാർ കേട്ടോ. സാധാരണ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാറ് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെ ഈ പറഞ്ഞ പോലെ കുറച്ച് മുമ്പ് ഒരു എക്സാമ്പിൾ സജീർ പറഞ്ഞ പോലെ നമ്മുടെ വാട്ടർമെലൻ്റെ തോട് വെച്ചിട്ട് ഹലുവ, പിക്കിള്, തോരൻ, അതിങ്ങനെ നോക്കി വന്നപ്പോഴാണ് മറ്റൊരു സംഭവം, ഈ പഴത്തിൻ്റെ തൊലി ഉണ്ടല്ലോ, ബനാന പീൽ, ആ ഒരു തൊലി വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് ബനാന കഴിക്കാൻ നേരത്ത് അല്ലെങ്കിൽ ആ ഒരു പഴം കഴിക്കാൻ നേരത്ത് നമ്മൾ കറക്റ്റായിട്ട് പഴമെടുക്കുന്നു, തൊലി കളയുന്നു, അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്. ഈ തൊലി വെച്ചിട്ട് തന്നെ ബജി ഉണ്ടാക്കുന്ന പോലെയും അതുപോലെ തന്നെ ഈവൻ ഒരു തോരൻ കൈൻഡ് ഓഫ് എ മോഡലിൽ അത് നല്ലപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അത് തോരൻ പോലെ വെക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ആലോചിച്ച് ഈശ്വര ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കാത്, പക്ഷെ കഴിക്കുന്നവരുണ്ടെന്നേ. അത് പറഞ്ഞപ്പോഴാണിതാ അടുത്ത ആളുടെ മെസ്സേജ് വന്നിരിക്കുകയാണല്ലോ, സ്പിനച്ച് ബജി ഈസ് റിയലി ടേസ്റ്റി. ആ അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈവൻ ബനാന പീൽ ഈസ് ഓൾസോ യൂസ് ടു മേക്ക് ബജി. ആ ഞാൻ ദാ ബനാന പീലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എനിക്ക് പ്രശാന്ത് കുമാറിൻ്റെ മെസ്സേജ് വന്നു. അത് വെച്ചിട്ട് അവർ പക്കോട ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇതേപോലെ ബജി പോലെ ഉണ്ടാക്കും. അതുപോലെ സംഭവം തന്നെയാണ് നമ്മുടെ ഈ ക്യാരറ്റ് ഉണ്ടാവുമല്ലോ, നല്ല ഫ്രഷ് ക്യാരറ്റ്. ഈ ക്യാരറ്റ് എടുക്കാൻ നേരത്ത് ക്യാരറ്റിൻ്റെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഓറഞ്ച് പോർഷൻ മാത്രമല്ലേ, പക്ഷേ ഈ ക്യാരറ്റിൻ്റെ മുകളിലൊരു ഇലയുണ്ട്, ആ ഒരു പച്ചക്കളറിലെ ഇലയുണ്ട്, അത് വെച്ചിട്ട് വരെ ആൾക്കാർ ചട്നി ഉണ്ടാക്കും, ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യും, സീസണിങ് പോലെയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈവൻ ഇതില്ലേ നമ്മുടെ എന്താ പറയുക, ചോളം അല്ലെങ്കിൽ കോൺ, കോണിനും അതുപോലെ തന്നെ ഇലകളുണ്ടല്ലോ, ആ ഇലകൾ വെച്ചിട്ട് ആൾക്കാർ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാറുണ്ട്. അത് വെച്ചിട്ട് ചില ഇടങ്ങളിൽ നല്ല സൂപ്പ് അല്ലെങ്കിൽ രസം പോലെ വരെ ഉണ്ടാക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. ഞാനതിങ്ങനെ ട്രൈ ചെയ്തത് ഇങ്ങനെ ഓരോ റെസിപ്പി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഗ്രേവി പോലെയൊക്കെ സെറ്റ് ചെയ്തെടുക്കുമെന്ന്. പിന്നെ പൈനാപ്പിളിൻ്റെ നമുക്ക് അറിയാൻ പറ്റും, ചില ആൾക്കാർ ഈ ഫെർമെൻറ്റഡ് പ്യുവർ ആയിട്ടുള്ള ഈ പൈനാപ്പിൾ ഡ്രിങ്കൊക്കെ സെറ്റ് ചെയ്യാൻ നേരത്ത് അതിലിടാറുണ്ട്. ഈ സോഡയ്ക്ക് വരെ ഫെർമെൻറ്റ് ചെയ്യാനൊക്കെ വെക്കില്ല അങ്ങനത്തെ രീതിയിൽ. പിന്നെ അതുപോലെ യൂസ് ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് ഈ റോസ് പെറ്റൽസ് എന്ന് പറയുന്നത്. അത് പിന്നെ നമുക്കറിയാം, റോസ് ടീ ഉണ്ടാക്കും, റോസ് ഷുഗർ ഉണ്ടാക്കും, അത് വെച്ചിട്ട് റോസ് വാട്ടർ ഉണ്ടാക്കിയിട്ട് ബാക്കി ആ റോസ് പെറ്റൽസ് വെച്ച് വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കും. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, ഒട്ടും വിചാരിക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നേ. അപ്പം നിങ്ങളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ പറഞ്ഞതിൽ ട്രൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് യൂട്യൂബിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി. വല്ല വാട്ടർമെലൻ്റെ തണ്ട് വെച്ചിട്ടുള്ള ഹൽവയോ പിക്കിളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബനാന പീലിൻ്റെ ചെറിയ തോരനോ വല്ലപ്പോഴൊക്കെ ഒരു വെറൈറ്റി രസമല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂന്നേ. ഇപ്പൊ തൽക്കാലം സിയാവുൽ ഹഖ് പാടിയ ഒരു പാട്ടിലേക്ക് പോവാണ്. ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആണ് ഞങ്ങൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് ഇങ്ങനെ ഓൺ ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം അങ്ങനെ സ്പെഷ്യൽ ഗാനങ്ങൾ വേണം എന്നുള്ളവർ വേഗം തന്നെ മെസ്സേജ് അയക്കുക 5000997 5000997 ജസ്റ്റ് ഇത് പാട്ടാൻ വേണ്ടി ഇത് മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
6: Brought to you by Safari, world class shopping experience, Doha, Qatar.
0: And ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടം.

0: ഒരുമിച്ചു പാടിയ ലോകകപ്പ് പാട്ടുകൾ. വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.
1: ഗ്ലോബലി ഐട്യൂൺ ചാർട്ടുകളിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ആദ്യ വേൾഡ് കപ്പ് ഒഫീഷ്യൽ സോങ്. 2022 ഖത്തർ ലോകകപ്പിലെ ഡ്രീമേഴ്സ്. BTS മെമ്പർ ജങ്കൂക്കും ഖത്തറി ഗായകൻ ഫഹദ് അൽ ഖുബൈസിയും ചേർന്നൊരുക്കിയ ഗാനമായിരുന്നു ഡ്രീമേഴ്സ്. 2022 ഖത്തർ ലോകകപ്പ് അറബ് ലോകം സാക്ഷ്യം വഹിച്ച ആദ്യ ലോകകപ്പായിരുന്നു. ഒപ്പം തന്നെ പാട്ടും മേളവുമായി മലയാളികൾ നേരിട്ട് ആഘോഷമാക്കിയ ഒരു അവിസ്മരണീയമായ ലോകകപ്പ്.
0: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ.

0: വചനങ്ങളിലൂടെ
1: പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. You are

0: Presents Story of the Day.
1: നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല ശീലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലേക്ക് കയറിക്കൂടിയ ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ശീലങ്ങളും തുടങ്ങിയത് അച്ഛനിൽ നിന്നാണ്. നമ്മൾ വളരുംതോറും മാത്രം പതുക്കെ പതുക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന, കണ്ടുപഠിക്കേണ്ട ഒരു വലിയ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അച്ഛൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ലേബലും ഇല്ലാത്ത ഒരു ഭ്രാന്തുണ്ടായിരുന്നു അച്ഛനെ പോലെയാകണമെന്ന്. ചെറുപ്പത്തിൽ അച്ഛൻ മുണ്ട് മടക്കി കുത്തുന്നത് നോക്കി നിൽക്കുമ്പോൾ, ആ മീശയൊന്ന് വിരിക്കുമ്പോൾ, അച്ഛന്റെ കൂടെ ബൈക്കിന് മുന്നിലിരുന്ന് പോയ ആ ദിവസങ്ങൾ, അവിടെ നിന്നാണ് നമ്മളിലെ പല ശീലങ്ങളും തുടങ്ങുന്നത്. ഇന്ന് ഫാദേഴ്സ് ഡേ. ഈ ദിവസത്തിന് പിന്നിലും അങ്ങനെയൊരു മകളുടെ ഓർമ്മയുണ്ട്. അമേരിക്കയിലെ സൊണോറ സ്മാർട്ട് ഡോഡ് എന്ന പെൺകുട്ടി, അമ്മയില്ലാത്ത തന്നെയും തന്റെ 5 സഹോദരങ്ങളെയും ഒറ്റയ്ക്ക് വളർത്തിയ അച്ഛന്റെ ഓർമ്മയ്ക്കായി 1910 തുടങ്ങിയതാണ് ഫാദേഴ്സ് ഡേ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കാൻ കാണിക്കുന്ന ആ ധൈര്യമില്ലേ, അത് അച്ഛന്റെ കൂടെ നടന്നപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയതാണ്. ഉള്ളിലൊതുക്കുന്ന ആ സ്നേഹത്തിന് ഹാപ്പി ഫാദേഴ്സ് ഡേ.
0: റേഡിയോ സനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ.

വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. ആൻഡ് ഓഫ് കോഴ്സ് ഇന്ന് നല്ല നല്ല പാട്ടുകളാണ് കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇതിൽ ഏതൊക്കെ പാട്ട് വെക്കണം എന്നുള്ളത്. അപ്പോൾ ഒന്ന് നമ്മുടെ സ്വന്തം തത്തയുടെ വക ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. നല്ലൊരു ഫേവറേറ്റ് എൻ്റെ വൺ ഓഫ് മൈ വ്യൂ, ലൈക്ക് എന്താ പറയുക, ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഫുൾ മൂവി ഇങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് വരും. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്.

അതിന്റെ കൂടെ മുജീബ് കുറച്ചു മുൻപ് പറഞ്ഞ ഞാൻ ഒരു പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കേൾക്കാനായിട്ട് മുജീബിന് പറ്റിയില്ല. അപ്പൊ മുജീബ് എന്നോട് വീണ്ടും അടുത്തൊരു പാട്ടിന്റെ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വെക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മുജീബേ, ഈ ഒരു പാട്ട് എന്തായാലും ഞാൻ വെച്ചിരുന്നതായിരിക്കും. കറക്റ്റ് 12 മണിക്ക് കേൾക്കാനായിട്ട് മറക്കരുത്. 12 മണിയാകുമ്പോഴേക്കും ആദ്യം തന്നെ നമ്മളുടെ റേഡിയോയിൽ ആ ഒരു പാട്ട് ഇന്ന് 12 മണി കുറച്ച് മിനിറ്റും കൂടെ കഴിഞ്ഞാൽ കേൾക്കാം കേട്ടോ.

അങ്ങനെ ബാല്യത്തിലേക്ക് ഒന്ന് പോകുന്ന സമയത്ത് അതിനിടയിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പാടി നടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ കുട്ടിക്കാലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്നൊക്കെ ഓടി വരുന്ന ചില പാട്ടുകളിൽ ഒന്നായിരിക്കും ഇത്.

0: ബാക്കി നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവുമല്ലോ ഓൾറെഡി. അപ്പൊ ഈ പാട്ടുകളൊക്കെ കേൾക്കാനായി കേട്ടുകൊണ്ടേയിരിക്കുക. തുമ്പീമ എന്ന് പറയുമ്പോഴാണ് ഈ ഒരു പാട്ടിനെ എല്ലാ ലാംഗ്വേജിലും കേൾക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ ഒരു നാല് ലാംഗ്വേജിൽ ഞങ്ങൾ ഒരുപാട് വർഷം മുൻപ് ഒന്ന് പാടി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല, വെറുതെ ഒന്ന് കേട്ടുവെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോ. ഞാനും ബോബിയും പ്രിയങ്കയും ആശയും ഒക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഒന്ന് കേട്ടോക്കേട്ട് അഭിപ്രായങ്ങൾ അവിടെ പറയൂ കേട്ടോ. അത് കേൾക്കാനായി ഞാനും വെയിറ്റിങ്ങിലാണ്. നേരെ നമുക്ക് പോകാം എസ് ജാനകി അമ്മ പാടിയ ഓണങ്ങൾ മൂവിയിൽ നിന്നുള്ള തുമ്പി വാ സോങ്ങിലേക്ക്.
1: ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: Let's play football.
0: Football Mania.
1: കണ്ണ് ചിമ്മി തുറക്കും മുൻപേ ഒരു ഗോൾ. ഈ ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ ഗോളുകളിൽ ഒന്ന്. 65 സെക്കൻഡിലായിരുന്നു ആ ഗോൾ പിറന്നത്. തുർക്കി പരാഗ്വേ മത്സരമായിരുന്നു ആ ഗോളിന് കളമൊരുക്കിയത്. ഗോളടിച്ചത് പരാഗ്വേയുടെ മധ്യനിര താരം മത്യാസ് ഗലാർസ.
2: Let's play football.
0: Football Mania.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. അതിന്റെ ഫ്യൂറി റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മളുടെയൊക്കെ തന്നെ വീട്ടിലുണ്ടല്ലോ, നമ്മൾ നല്ലപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിപ്പോൾ നല്ല ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യണം എന്നൊക്കെ തോന്നും. ചിലപ്പോൾ പക്ഷേ സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് നേരത്തെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് സമയമാകുമ്പോൾ ചൂടാക്കാൻ നോക്കും. എന്നാലും ചിലപ്പോൾ ഈ എസിയുടെയൊക്കെ താഴെ കൊണ്ട് ഡൈനിങ് ടേബിളിൽ വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് തണുത്തും പോകും. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം ചൂടോടെയും അതല്ല നേരെ തിരിച്ച് നല്ല തണുപ്പോടെ സെർവ് ചെയ്യണം എന്ന് വിചാരിച്ചോ. ഇപ്പോൾ നല്ല ചൂട് സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡസ്

ഡെസേർട്ട്, നല്ല തണുത്ത ചില്ലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം എന്തെങ്കിലും സെറ്റ് ചെയ്തു വീട്ടിൽ തന്നെ, എന്നിട്ട് അത് സെർവ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പുറത്തെടുത്ത് വെക്കുമ്പോഴത്തേക്കും അത് മെൽറ്റായി പോവാം, അല്ലെങ്കിൽ ആ തണുപ്പ് നിൽക്കും എന്ന് നമുക്കൊട്ടും പറയാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സൊല്യൂഷനായിട്ട് ഒരു സൂപ്പർ അടിപൊളിയായിട്ടുള്ളൊരു പാത്രമുണ്ട്. ആ ഒരു പാത്രമാണ് ഇപ്പം എവിടെ നോക്കിയാലും, എനിക്ക് തോന്നുന്നു എൻ്റെ റീൽസിലൊക്കെ കുറേ ഞാനത് കണ്ടു കേട്ടോ. അടുക്കളയിൽ ആ ഒരു സമയം ലാഭിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സംഭവമാണിത്. ഭക്ഷണം കൂടുതൽ നേരം ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനും പറ്റും. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ചൂട് വേണമെന്നുണ്ടെങ്കിൽ ചൂട്, നേരെ തിരിച്ച് കുറച്ച് തണുപ്പാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡീപ്പ് ചില്ലർ ബൗൾ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. അത്രയും ഡീപ്പായിട്ട് അതിനെ ചില്ലായിട്ട് വെക്കും. സോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഞാനിത് പറയുമ്പോൾ തന്നെ കുറേ പേർക്ക് കണക്റ്റ് ആവുന്നുണ്ടാവും, അതിൻ്റെ വീഡിയോ കണ്ടവരാണെന്നുണ്ടെങ്കിൽ. ആ ഒരു ബൗളിൻ്റെ ഷേപ്പ് തന്നെ അങ്ങനെയാണ്, അതിൻ്റെ പുറമേ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ വെള്ളം നിറയ്ക്കാൻ പറ്റും. ഓക്കെ, ഈ വെള്ളം നമ്മൾ അതിൻ്റെ ആ ഒരു ചെറിയ ഹോളിലൂടെ നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാത്രം ഒരു ഡബിൾ കോട്ടഡ് പോലെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോയിട്ട് ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് ഈ പാത്രം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഫുള്ള് നല്ല ഐസായിട്ട് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു ഐസ് പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വയ്ക്കുകയാണെങ്കിൽ കുറേ നേരം അതിന് ആ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് നല്ല നല്ല തണുത്ത സംഭവം എന്തെങ്കിലും അതിൽ വെച്ചാൽ ആ ഒരു തണുപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അതിന് പറ്റും. നേരെ തിരിച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, നല്ല കെറ്റിൽ നല്ല ചൂടാക്കിയിട്ട് ആ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ ചൂട് നിലനിർത്താനായിട്ട് അതിന് പറ്റും. അതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതിനെ കൂൾ ഡിപ്പ് ചില്ലർ ബൗൾ എന്ന് പറയാറുണ്ട്, ഡിപ്പ് ചില്ലർ ബൗൾ എന്ന് പറയാറുണ്ട്, ഡിപ്പ് ചില്ലർ ബൗൾ എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് ഡീപ്പും ഒന്ന് ഡിപ്പും കേട്ടോ. അങ്ങനെ പല പല രീതിയിലാണ് അതിനെ പറയുന്നത്. എന്തായാലും അടിപൊളിയാണ് ഈ ഐസ്ക്രീം പാർട്ടീസ്. ഞാൻ കുറച്ച് പറഞ്ഞ പോലെ സൂപ്പ്, പാസ്ത, ഇതൊക്കെ ചൂടോടെ നിർത്താനായിട്ട് അടിപൊളിയായിരിക്കും. കുട്ടികളുടെ സ്നാക്സൊക്കെ ഭയങ്കര ഫ്രഷായിട്ട് സെറ്റായിട്ട് വെക്കാൻ പറ്റും അതിൽ. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഒഴിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി എടുക്കുമല്ലോ, ഇതിനൊക്കെ അടിപൊളി സംഭവമാണ് ഈ ഒരു പാത്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പറയുക, ഈ സാലഡ്സും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു പാത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പം ഈ ഒരു പാത്രമാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് തരംഗമായിക്കൊണ്ട് നിൽക്കുന്നത്. ആരെങ്കിലും വാങ്ങിച്ചവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയാനായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സോങ് ആണ് താരും തളിരും. ആഹാ, ഈ ഒരു സോങ് വെക്കുമോ എന്ന് ചോദിച്ചിട്ട് അഷ്ടമി വെച്ച് തരുമോ എന്ന് ഇമ്മാനുവൽ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ വെച്ച് തരാതിരിക്കും? ഉറപ്പായിട്ട് വെച്ച് തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് പക്ഷെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമോ? കാരണം ആ ഒരു പാട്ട് ഞാൻ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് മുമ്പ് പ്രോമിസ് ചെയ്ത ഒരു പാട്ടുണ്ടായിരുന്നു, ആ പാട്ട് എനിക്കിപ്പോൾ വെക്കണം.

പാട്ടല്ലേ ഇമാനുവൽ ചോദിച്ചത്? ഉറപ്പായിട്ടും ഈ പാട്ട് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് കളിപ്പാട്ടം മൂവിയിലെ കളിപ്പാട്ടമായി സോങ് കേൾക്കാം. ദാസീടം പാടിയ പാട്ടാണ്. ആ പാട്ടിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഇമാനുവലിന് വാക്ക് തരുന്നു. ഈ സോങ്ങിന് ശേഷം താരും തളരും എത്തുന്നതായിരിക്കും കേട്ടോ.

0: Music Notes. Music Notes. Celebrating International Music Day with Radio Suno.
1: നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും ശാന്തമാക്കുന്ന ഒരു സൗണ്ട് തെറാപ്പി എക്സ്പീരിയൻസ് കേരളത്തിൽ എ ആർ റഹ്മാൻ അവതരിപ്പിച്ച വേൾഡ്സ് ലാർജസ്റ്റ് സൗണ്ട് ഹീലിംഗ് ഡോം സൊണോറിയം. സ്വരം എന്ന ഓറോവിൽ ബേസ്ഡ് സൗണ്ട് റിസർച്ച് കളക്റ്റീവുമായി ചേർന്നാണ് സൊണോറിയം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് മ്യൂസിക്, മെഡിറ്റേഷൻ, വെൽനെസ്, ടെക്നോളജി എന്നിവ ഒരുമിച്ച് ചേർത്ത ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്.
0: മ്യൂസിക് നോട്ട്സ്. മ്യൂസിക് നോട്ട്സ്.
2: You are listening to Radio Suno 91.7 FM. 91.7 FM.
3: Qatar's happiness frequency.
2: Radio Suno.
4: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: എനിക്കറിയാൻ താൻ വരുമെന്ന്. നീ വിളിക്ക്, നമുക്ക് നോക്കാം.
7: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: Listeners playlist. Listeners playlist. World Music Day Special.

0: വെൽക്കം ബാക്ക് ടു ഗോഡ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ഹോം ഡെലിവറി. ലക്ഷ്മിയാണ് കൂടെയുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ചധികം വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, പ്രത്യേകിച്ചും ഇന്ന് അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഈ അടുക്കളയിൽ തന്നെ ഉള്ള കുറച്ച് സംഭവങ്ങൾ കയ്യിലെടുത്ത് പെട്ടെന്ന് നമുക്കൊരു എണ്ണ കാച്ചി എടുത്താലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാച്ചി എണ്ണയൊക്കെ പണ്ട് വീട്ടിൽ വെച്ചിട്ട് അമ്മമാർക്ക് ഇങ്ങനെ തലയിൽ തേച്ച് സെറ്റാക്കി തരുമ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു. അപ്പം നമ്മുടെ മുടിയും കൊഴിയില്ല, ഒരു കുഴപ്പവും ഇല്ല, താരനും ഇല്ല, പെയിനും ഇല്ല, ജലദോഷവും ഇല്ല എണ്ണ തേക്കുന്നത് കാരണം ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ ഇപ്പോൾ എണ്ണ തേച്ച് കുളിച്ചാൽ ഇനി ജലദോഷം വരുമോ? എണ്ണ തേച്ച് കഴിഞ്ഞാൽ പിന്നെ എണ്ണമയം മാറണ്ടേ? എണ്ണ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ, ആ ഒരു താരനൊന്നും പോകുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അങ്ങനെ തോന്നുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എണ്ണ കാച്ചി തേക്കുക എന്ന് പറയുന്നത് ചെയ്യണം എന്ന ആഗ്രഹം വന്നാൽ പോലും, അതിൻ്റെ ആ ഒരു റിയലൈസേഷൻ വന്നാൽ പോലും മടിയും കൂടി ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ വീട്ടിലെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എണ്ണ കാച്ചി കൊടുക്കണം എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അത് കൂടുതലും അറിയാനും സാധ്യത കുറവാണ്. ഇപ്പോൾ നാട്ടിൽ പോയി ഈ പറഞ്ഞ കുട്ടികളുടെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു കാച്ചി എണ്ണയ്ക്കൊക്കെ വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ നമുക്ക് തന്നെ വീട്ടിൽ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈ വിട്ടുമാറാത്ത ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. അവർക്ക് ഈ എണ്ണ കാച്ചി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് തേപ്പിച്ച് പിന്നെ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ പ്രശ്നമാകുമോ എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് തേച്ച് കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കാച്ചി എണ്ണ എന്താണെന്ന് വെച്ചാൽ, ഒരു 100 ഗ്രാം ചുവന്നുള്ളി, അതിലേക്ക് ഒരു 100 ഗ്രാം ജീരകം, 5 ഗ്രാം ചുക്ക് എന്നിവയൊക്കെ തന്നെ നല്ല രീതിയിലൊന്ന് അരച്ച് സെറ്റാക്കി എടുക്കണം. ഓക്കെ, ഇതൊരു 2 വലിയ സ്പൂണിൽ എടുക്കാൻ പറ്റുന്ന അത്രയും ഉണ്ടാകും. എന്നിട്ട് 100 മില്ലി വെളിച്ചെണ്ണയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 400 മില്ലി വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഈ പറഞ്ഞ സംഭവം കൂടി ഇട്ട് നന്നായിട്ട് കാച്ചി കാച്ചി ഇങ്ങനെ എടുക്കണം കേട്ടോ. അത് ഏകദേശം ഒരു 100 മില്ലിയിലേക്ക് കാച്ചി കുറുക്കി എടുക്കുക എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ആ രീതിയിലേക്ക് എത്തുമ്പോഴേക്കും ഇത് സെറ്റാണ്. അത് കഴിഞ്ഞ് നന്നായി തണുത്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുപ്പി അതിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ മുടി നന്നായിട്ട് വളരാനും അതിൻ്റെ കൂടെ തന്നെ ഈ നീർവീഴ്ച അതുപോലെ ജലദോഷം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തടയാനും ഒരു പരിധിവരെ നല്ല രീതിയിൽ സഹായിക്കുന്നതായിരിക്കും. ഇനി കുട്ടികൾക്കല്ല, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും കുറച്ചധികം ഇപ്പോൾ ഈ താരൻ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, മുടി ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോകുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചില ട്രിക്കുകളും അല്ലെങ്കിൽ ഇതുപോലത്തെ ചില പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാച്ചി എണ്ണയുടെ ട്രിക്കും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് എക്സ്പേർട്സിൻ്റെ അടുത്തുനിന്ന് ഞാൻ നോട്ട് ചെയ്ത് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കേൾക്കാനായി കേട്ടുകൊണ്ടിരിക്കുക. തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടെ ഉള്ളത് കേട്ടോ.
1: ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alukas 917 evenings
6: presented by Joy Alukas world's favorite jeweler
7: powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut thudangi authentic Arabic cuisine de rizhi ariyam call 4001707
9: in association with Doha Bank make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
6: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
1: Home delivery.
10: Listeners playlist.
11: Listeners playlist.
10: World Music Day special.

ഞാനൊരു എണ്ണയെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ആ ഒരു എണ്ണ എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നുകൂടി മെസ്സേജിലൂടെ അയക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്തായാലും അയച്ചിരുന്നായിരിക്കും കേട്ടോ. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു നാച്ചുറൽ കണ്ടീഷണറിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഷാംപൂ കണ്ടീഷണറൊക്കെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ താളി ഉപയോഗിക്കും ഷാംപൂവിന് പകരം, അതുപോലെ തന്നെ നല്ല കണ്ടീഷണിങ്ങിന് വേണ്ടിയിട്ട് പല സംഭവങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അതുപോലെ ഇവിടെയും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം സത്യം പറഞ്ഞ ഒരു നാച്ചുറൽ രീതിയിൽ കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ഉലുവയും. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അടിപൊളി സംഭവമാണ്. അതായത് കഞ്ഞിവെള്ളത്തിൽ തലേ ദിവസം തന്നെ കേട്ടോ, കഞ്ഞിവെള്ളം ഈ പറഞ്ഞ പോലെ ചോറ് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഊറ്റിയെടുത്ത ആ കഞ്ഞിവെള്ളം അതിലേക്ക് ഉലുവ നല്ല രീതിയിൽ കുതിർത്ത് വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് നന്നായിട്ട് അരയ്ക്കണം. ഈ അരയ്ക്കുന്ന സമയത്ത് യു ഷുഡ് മേക്ക് ഷുവർ നല്ല രീതിയിൽ അരഞ്ഞു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. സോ ദാറ്റ് നമ്മുടെ മുടിയിൽ അതിൻ്റെ ആ ഒരു ഉലുവയുടെ പൊടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് നന്നായിട്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും, നല്ല ഭയങ്കര ഒരു ഒരു ഒരു ഗൂയി അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഒരു സ്ലൈം ടെക്സ്ചറാണ് അതിന്, ഒരു കണ്ടീഷണർ പോലെ തന്നെ നമുക്കതിനെ തോന്നും. അപ്പോൾ അങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രശ്നമുണ്ട്, കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്കത് ആദ്യം എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തലേദിവസത്തെ ആയതുകൊണ്ട്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് റിയലി ഗുഡ്. അത് മാത്രം മനസ്സിൽ ആലോചിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നന്നായി ഒന്നുകൂടെ വെള്ളം വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്കും ആ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു സ്മെല്ല് നമ്മുടെ മുടിയിൽ ഉണ്ടാവില്ല. അടിപൊളി സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സിറം കാര്യങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് പണ്ട് ട്രൈ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഈ കഞ്ഞിവെള്ളവും ഉലുവയും എന്ന് പറയുന്നൊരു സംഭവം. എനിക്ക് ഈ ഉലുവ ഇഷ്ടമില്ലായിരുന്നു, പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഉലുവ നന്നായിട്ട് ആ ഒരു അരച്ചതിന് ശേഷം ഒന്ന് ഫിൽട്ടർ ചെയ്യാനായിട്ട് മറന്നുപോയി. അതാണ് ആ പൊടി വരാനുള്ള കാരണം. എനിക്ക് ഈ മുടിയിൽ പൊടി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങോട്ട് മാറി കിട്ടും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതൊരു സുപ്രസംഭവമല്ലേ. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം ഇനി എനിക്ക് തോന്നുന്നു അടുത്തതൊരു ടേസ്റ്റ് ഓഫ് ദി അവറിലേക്ക് വരേണ്ട സംഭവമാണ്. ഞാനിപ്പം കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഓരോരോ അടുക്കളയിലെ സാധനം വെച്ചിട്ട് തന്നെ തലയിലേക്ക് ഓരോ സംഭവം ചെയ്യുന്നത്, ഇപ്പം എണ്ണ കാച്ചുന്നതാണെങ്കിലും കണ്ടീഷണർ ആണെങ്കിലും ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി റിയൽ ഫുഡിലേക്കും കൂടി കടക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി കേട്ടോണ്ടിരിക്കുക കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ അഷ്ടമിക്കാണ് കൂടെയുള്ളത് ഹോം ഡെലിവറിയിൽ.

0: ഒരുമിച്ചുപാടിയ ലോകകപ്പ് പാട്ടുകൾ. വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.
1: 15 രാജ്യങ്ങളിൽ നമ്പർ 1 ഹിറ്റ്, 15 മില്യൺ ഡിജിറ്റൽ കോപ്പീസ് വിറ്റഴിഞ്ഞു, ഏറ്റവും കൂടുതൽ സ്ട്രീം ചെയ്ത വേൾഡ് കപ്പ് സോങ്ങിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡും, 4 ബില്യൺ വ്യൂസ് ഉള്ള യൂട്യൂബ് വീഡിയോ. ഇതായിരുന്നു വക്ക വക്ക. ചുരുക്കം പറഞ്ഞാൽ ലോകകപ്പ് പാട്ടെന്നാൽ ഇന്നും പലർക്കും അത് വക്ക വക്കയാണ്. 2010 ആഫ്രിക്കൻ ലോകകപ്പിന് പോപ്പ് ഗായിക ഷക്കീര ഒരുക്കിയ പാട്ടായിരുന്നു വക്ക വക്ക. ലോകം മുഴുവൻ ഈ പാട്ട് ഏറ്റുപാടി. ആദ്യമായി ആഫ്രിക്ക ഹോസ്റ്റ് ചെയ്യുന്ന വേൾഡ് കപ്പ് എന്ന പ്രത്യേകതയും ആ ലോകകപ്പിനുണ്ടായിരുന്നു.
0: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ.
2: You are listening to Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station.
3: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രവും മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: Let's play football.
5: Football Mania.
6: കണ്ണ് ചിമ്മി തുറക്കും മുൻപേ ഒരു ഗോൾ. ഈ ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ ഗോളുകളിൽ ഒന്ന്. 65 സെക്കൻഡിലായിരുന്നു ആ ഗോൾ പിറന്നത്. തുർക്കി പരാഗ്വേ മത്സരമായിരുന്നു ആ ഗോളിന് കളമൊരുക്കിയത്. ഗോളടിച്ചത് പരാഗ്വേയുടെ മധ്യനിര താരം മത്യാസ് ഗലാർസ.
7: Hi, this is your singer Rahul Nambiar.
8: Vasandamullai pole vandu.
7: You're listening to Radio Suno 91.7, Qatar's favorite radio station. Favorite radio station. Gettu gettu kootu koodam.
0: Listeners playlist. Listeners playlist. World Music Day special.

0: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അങ്ങനെ ഹോം ഡെലിവറിയിൽ നമ്മൾ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ഹെയർ കെയറിലേക്കൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് എവിടെ നോക്കിയാലും മാംഗോ മാംഗോ മാംഗോ മാംഗോ, ബിക്കോസ് ഇറ്റ് ഇസ് ദ മാംഗോ സീസൺ. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ കുട്ടികൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് കൈൻഡ് ഓഫ് ടോസ്റ്റ് കൊടുത്താലോ എന്ന്, വിത്ത് മാംഗോ. അപ്പൊ അങ്ങനെ ഒരു ഐറ്റത്തിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസിപ്പിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ആക്ച്വലി മാംഗോ ചീസ് ടോസ്റ്റ്.
1: Taste of the hour brought to you by DMR Parva Village. Swadinte nalla nimishangal.
0: അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് നല്ല ബട്ടർ എടുക്കുക. ബട്ടർ എടുക്കുമ്പോൾ അൺസോൾട്ടഡ് ബട്ടർ തന്നെ ആയിരിക്കണം. ഈ ഒരു ബട്ടറിലേക്ക് കുറച്ച് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം. എന്നിട്ട് സാധാ ഷുഗർ ആണെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ, എന്നാലും ബ്രൗൺ ഷുഗർ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ലേശം ഹണിയും കൂടി ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ല പോലെ അതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു സ്പ്രെഡ് പോലെ ആക്കാം. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒരു ബ്രെഡ് സ്ലൈസിലേക്ക് അതിങ്ങനെ സ്പ്രെഡ് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് മാംഗോ ഇങ്ങനെ നന്നായി കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേറൊരു ബ്രെഡ് എടുത്ത് അതിലേക്ക് ഒരു ചീസിന്റെ ഷീറ്റ് ഇട്ടതിന് ശേഷം ആ ചീസിന്റെ മുകളിലേക്ക് കുറച്ച് നല്ല പോലെ ഈ ഒരു മാംഗോ ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു ചീസ് വെച്ചിട്ട് ആ മാംഗോനെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മുൻപ് അതായത് ആദ്യം ആ ഒരു സ്പ്രെഡ് തേച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതേ ബ്രെഡ് എടുത്ത് ഇതിന്റെ മുകളിൽ വെക്കുക. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം യു ഷുഡ് മേക്ക് ഷുവർ, നമ്മൾ ആ ഒരു ബട്ടറും ഹണിയും അതുപോലെ ഷുഗറും കൂടി ഉണ്ടായിരുന്ന ആ ഒരു സ്പ്രെഡ് തേച്ച് കൊടുത്തില്ലേ, ആ ഒരു പോർഷൻ വേണം പുറത്ത്, അതായത് ഔട്ടർ പോർഷൻ ആയിട്ട് വരാനായിട്ട്. അതായത് ഇതിന്റെ ഉള്ളിലെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ചീസും മാംഗോയും ചീസും മാത്രമാണ്. പുറത്താണ് ഈ പറഞ്ഞ കോട്ടിംഗ് വരുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് പാനിലേക്ക് ആ ഒരു കോട്ടിംഗ് വരുന്ന പോർഷൻ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴേക്കും നല്ല പോലെ അതിങ്ങനെ കാരമലൈസ് ചെയ്ത് ഇങ്ങനെ വരും ആ ഒരു ഷുഗറും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ബട്ടറും കൂടി ഉണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം, മറ്റു ഭാഗത്തും കൂടി ആ ഒരു താഴത്തെ ആ ഒരു പോർഷനിലെ ബ്രെഡിലും കൂടി നന്നായിട്ട് ആ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് തിരിച്ചിടുക. തിരിച്ചിടുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ ഔട്ടർ പോർഷനിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഹണിയും ബട്ടറും അതിൻ്റെ കൂടെ ആ ഷുഗറിൻ്റെയും കാരമലൈസ് ചെയ്ത ടേസ്റ്റും കിട്ടും. ഫില്ലിംഗ് ആയിട്ട് ഉള്ളിൽ നല്ല ചീസും മാംഗോയും ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും. കുഞ്ഞു കുട്ടികളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മതിയെന്നേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മിക്കവാറും. ഇതാണ് നമ്മൾ മാംഗോ ചീസ് ടോസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ.
1: ടേസ്റ്റ് ഓഫ് ദി ഹവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ വർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14884.
0: അങ്ങനെ ബിരിയാണി മഖാനിയിൽ നിന്നും നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനും മറക്കണ്ട. നമ്മുടെ ബർവ വില്ലേജിലാണ് ബിരിയാണി മഖാനി വരുന്നത്. ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ട് എൻ്റെ ഫുഡ് എന്തായാലും കഴിക്കട്ടെ. കഴിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേ ട്യൂൺഡ് റേഡിയോ സ്നോ, ബിക്കോസ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല മ്യൂസിക്, അതായത് നല്ല ക്ലാസിക് ആയിട്ടുള്ള ആ ഒരു മ്യൂസിക്കാണ് വരാനായിട്ട് പോകുന്നത്. ഇന്ന് ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ ഇന്റർനാഷണൽ മ്യൂസിക് ഡേ. അതുകൊണ്ട് തന്നെ അടുത്ത മണിക്കൂറിൽ ബാക്ക് ടു ബാക്ക് സോങ്സ് നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് തന്നെയായിരിക്കും. സോ കീപ് ലിസണിങ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം. ചിലതാ

0: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
1: Home delivery.

0: Music Notes. Music Notes. Celebrating International Music Day with Radio Suno.
1: നമ്മുടെ ബ്രെയിൻ്റെ മിക്ക ഭാഗങ്ങളും ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് മ്യൂസിക്. പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മ, വികാരം, ഭാഷ, ശ്രദ്ധ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ഭാഗങ്ങൾ ഒരേ സമയം ആക്റ്റീവാകുന്നു. അതുകൊണ്ടാണ് സംഗീതത്തെ ബ്രെയിൻ്റെ ജിം എന്ന് വിളിക്കുന്നത്.
0: മ്യൂസിക് നോട്ട്സ്. മ്യൂസിക് നോട്ട്സ്.
2: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ.
5: മെസ്സി, റൊണാൾഡോ, നെയ്മാർ,

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. Listeners playlist. Listeners playlist. World Music Day Special.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: World Music Day Special.

0: ഇങ്ങനെ ഉണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
1: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്ന് മോന്.
2: നമസ്കാരം, ഞാൻ നന്ദു.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: മാറ്റിനി ക്ലാസിക്സ്,
6: മാറ്റിനി ക്ലാസിക്സ്.
7: ലിസണേഴ്സ് പ്ലേലിസ്റ്റ്,
8: ലിസണേഴ്സ് പ്ലേലിസ്റ്റ്,
7: വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.

0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം. മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം. ലിസണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസണേഴ്സ് പ്ലേലിസ്റ്റ്, വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ

മലയാള സിനിമയിലെ അച്ഛൻ കഥാപാത്രങ്ങൾ, ഒരുപാട് കഥാപാത്രങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലേ. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശേഷങ്ങളുമായിട്ട് ജെന്നിസ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കി പോവായിരുന്നു, അച്ഛൻ എന്ന് പറയുന്ന പേരിൽ മലയാളത്തിൽ ഒരു സിനിമയുണ്ടോ? പെട്ടെന്ന് മനസ്സിലേക്ക് അച്ഛൻ കൊമ്പത്തമ്മ വരമ്പത്ത് ആ സിനിമയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അച്ഛൻ എന്ന് പറയുന്ന ആ വാക്കിൽ ഒരു സിനിമയുണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ചു പോവായിരുന്നു. അങ്ങനെ നോക്കി പോകുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുൻപ് 1952 ഒരു സിനിമ റിലീസായിട്ടുണ്ട്. ആ സിനിമയുടെ പേര് അച്ഛൻ എന്നായിരുന്നു കേട്ടോ. എക്സൽ പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ട് കുഞ്ചാക്കോ നിർമ്മിച്ച് MNS മണി അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഇത്. ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ ഒരു നടൻ തന്നെയാണ് നിർവഹിച്ചത്. തിക്കൃഷി സുകുമാരൻ നായരായിരുന്നു ഈ സിനിമയുടെ കഥയ്ക്ക് പിന്നിലുണ്ടായിരുന്നത്. മറ്റൊരു കൗതുകം കൂടി ഈ സിനിമയുടെ പോസ്റ്റർ നോക്കി പോകുന്ന സമയത്ത് കാണുന്നുണ്ട് കേട്ടോ. പോസ്റ്ററിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അച്ഛൻ 52 അവസാന ചിത്രം എന്ന് പറയുന്ന ഒരു പോസ്റ്ററൂടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഈ സിനിമ റിലേറ്റഡ് ആയിട്ട് മറ്റൊരു കൗതുകം കൂടിയുണ്ട്, അത് പാട്ടുകൾ റിലേറ്റഡ് ആയിട്ടാണ്. അതെന്താന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. ഇത് മാറ്റിനി മാഷപ്പാണ്, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Music Notes. Music Notes. Celebrating International Music Day with Radio Suno.
1: സംഗീതത്തിന് ടൈം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു റെക്കോർഡുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മൾട്ടി ആർട്ടിസ്റ്റ് സംഗീത കച്ചേരി. അത് 437 മണിക്കൂറിലേറെ നീണ്ടു നിന്നു. അതായത് ഏകദേശം 18 ദിവസം. പകലും രാത്രിയും സംഗീതം തുടർന്ന ഈ പ്രോഗ്രാം സംഗീതത്തോടുള്ള മനുഷ്യരുടെ സ്നേഹവും ഡെഡിക്കേഷനും ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു.
0: മ്യൂസിക് നോട്ട്സ്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: 1952 റിലീസായ അച്ഛൻ എന്ന ഒരു മലയാള സിനിമ, ആ സിനിമയെ കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചു വന്നത്. പ്രേം നസീർ, തിക്കുറിശി, എസ് പി പിള്ള അങ്ങനെയുള്ള താരങ്ങളൊക്കെ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. ഈ സിനിമയുടെ മറ്റൊരു വലിയ പ്രത്യേകത ഈ സിനിമയിലെ പാട്ടുകളുടെ എണ്ണമായിരുന്നു കേട്ടോ. 18 പാട്ടുകളുണ്ടായിരുന്നു ഈ സിനിമയിൽ. അതുപോലെ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു സിനിമയെ കുറിച്ച് പറയാൻ കാരണം ഇന്ന് ഫാദേഴ്സ് ഡേ ആണല്ലോ. അപ്പൊ ഫാദേഴ്സ് ഡേ എന്ന പേരിൽ മലയാളത്തിൽ ഒരു സിനിമയുണ്ട്. ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കലവൂർ രവികുമാറാണ്. അദ്ദേഹത്തിന്റെ തന്നെയാണ് കഥയും. 2012 റിലീസായ മൂവിയായിരുന്നു ഇത്. രേവതി, ലാൽ, ശങ്കർ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ സിനിമ കൂടിയായിരുന്നു അത്. ഇതുപോലെ അച്ഛൻ എന്ന് പറയുന്ന പേരിൽ വരുന്ന മറ്റ് സിനിമകൾ ഏതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. ഫാദേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് നമ്മുടെ മലയാള സിനിമകളെ കുറിച്ച് പറഞ്ഞു പോകുന്ന ടൈമില് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട മറ്റു സിനിമകളാണ് വാഴ വണ്ണും വാഴ ടൂവും. അത് ചെറുപ്പക്കാരുടെ കഥ മാത്രമായിരുന്നില്ല, അത് അച്ഛന്മാരുടെ കഥ കൂടിയായിരുന്നു. അതായത് അച്ഛൻ മകൻ ബന്ധം എങ്ങനെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പല ഫാമിലികളിൽ എങ്ങനെയൊക്കെ ആണെന്നുള്ളത് നമ്മൾ ശരിക്കും ആ സിനിമയിലൂടെ കൃത്യമായി കണ്ടിട്ടുണ്ടല്ലേ.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: Hi, this is Gautam Vasudev Menon.
3: You're listening to
4: Radio Sunu 91.7, and this is Qatar's favorite radio station.

0: Kids Story of the Day.
1: നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല ശീലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലേക്ക് കയറിക്കൂടിയ ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ശീലങ്ങളും തുടങ്ങിയത് അച്ഛനിൽ നിന്നാണ്. നമ്മൾ വളരുന്തോറും മാത്രം പതുക്കെ പതുക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന, കണ്ടുപഠിക്കേണ്ട ഒരു വലിയ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അച്ഛൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ലേബലും ഇല്ലാത്ത ഒരു ഭ്രാന്തുണ്ടായിരുന്നു അച്ഛനെ പോലെയാകണമെന്ന്. ചെറുപ്പത്തിൽ അച്ഛൻ മുണ്ട് മടക്കി കുത്തുന്നത് നോക്കി നിൽക്കുമ്പോൾ, ആ മീശയൊന്നു വിരിക്കുമ്പോൾ, അച്ഛന്റെ കൂടെ ബൈക്കിന് മുന്നിലിരുന്ന് പോയ ആ ദിവസങ്ങൾ, അവിടെ നിന്നാണ് നമ്മളിലെ പല ശീലങ്ങളും തുടങ്ങുന്നത്. ഇന്ന് ഫാദേഴ്സ് ഡേ. ഈ ദിവസത്തിന് പിന്നിലും അങ്ങനെയൊരു മകളുടെ ഓർമ്മയുണ്ട്. അമേരിക്കയിലെ സൊണോറ സ്മാർട്ട് ഡോഡ് എന്ന പെൺകുട്ടി, അമ്മയില്ലാത്ത തന്നെയും തന്റെ 5 സഹോദരങ്ങളെയും ഒറ്റയ്ക്ക് വളർത്തിയ അച്ഛന്റെ ഓർമ്മയ്ക്കായി 1910 തുടങ്ങിയതാണ് ഫാദേഴ്സ് ഡേ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കാൻ കാണിക്കുന്ന ആ ധൈര്യമില്ലേ, അത് അച്ഛന്റെ കൂടെ നടന്നപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയതാണ്. ഉള്ളിലൊതുക്കുന്ന ആ സ്നേഹത്തിന് ഹാപ്പി ഫാദേഴ്സ് ഡേ.
0: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: മലയാള സിനിമയിലെ അച്ഛൻ കഥാപാത്രങ്ങളും അച്ഛൻ എന്ന പേരിൽ വരുന്ന സിനിമകളും ഏതൊക്കെയാണ്? ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് വിജയരാഘവൻ, അദ്ദേഹം അവതരിപ്പിച്ച പല അച്ഛൻ കഥാപാത്രങ്ങളും നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു സിനിമയിലെ ഒരു ഡയലോഗ് കേൾപ്പിക്കാം. വിജയരാഘവൻ, അദ്ദേഹം അച്ഛൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു സിനിമയാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഈ ഡയലോഗിലൂടെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണേ.
4: ഒരു ഫോം ഫിൽ ചെയ്യാൻ അറിയില്ല, നല്ല പച്ചക്കറി നോക്കി വാങ്ങാൻ അറിയില്ല, ജീവിതം അറിയാത്ത നീയൊക്കെ എന്ത് സിനിമ ചെയ്യണ്ട? നിന്റെ ജീവിതം സുരക്ഷിതമാകണമെന്ന് കരുതിയ ഇല്ലാത്ത കാശ് ഞാൻ ലോൺ എടുത്ത് എന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത്. അതും നിന്റെ താല്പര്യ പ്രകാരം. നാളെ നിന്റെ റിസൾട്ട് വരുന്നത് വരട്ടെ, അതിനുശേഷം ബാക്കി സംസാരിക്കാം.
3: മനോഹരൻ എന്ന ഈ കഥാപാത്രം ഏത് സിനിമയിലേതാണ്, ഏത് സിനിമയിലെ അച്ഛൻ കഥാപാത്രമാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ മാറ്റിനി മാഷപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിസ്സ നിങ്ങളുടെ കൂടെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഒരുമിച്ചു പാടിയ ലോകകപ്പ് പാട്ടുകൾ. വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.
1: 1998 ഫ്രാൻസ് വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ സോങ് ആയിരുന്നു ദി കപ്പ് ഓഫ് ലൈഫ്. ഈ പാട്ടൊരുക്കിയത് സ്പാനിഷ് ഗായകൻ റിക്കി മാർട്ടിനായിരുന്നു. ഡിജിറ്റൽ കാലത്തിന് മുൻപിറങ്ങിയ പാട്ടാണെങ്കിലും പിന്നീട് ലക്ഷക്കണക്കിന് ഡിജിറ്റൽ കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. ലാറ്റിൻ പോപ്പ് സാമ്പാ താളങ്ങൾ ചേർന്ന ഈ പാട്ട് 60 രാജ്യങ്ങളിൽ ചാർട്ട് ടോപ്പർ കൂടിയായിരുന്നു. ഇന്നും ദ കപ്പ് ഓഫ് ലൈഫ് ഒരു ഫാൻ ഫേവറേറ്റ് ആണ്.
0: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ.
2: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: This is
2: only on
0: Radio Suno 91.7 FM.
3: Brought to you by
4: Safari, world-class shopping experience, Doha, Qatar.
3: And
5: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: ചെന്നൈ ബീറ്റ്സ്.
7: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
8: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: അച്ഛൻ എന്ന പേരിൽ വരുന്ന മലയാള സിനിമകൾ നോക്കി പോകുന്ന സമയത്ത് 2006 ലാൽജു സംവിധാനം ചെയ്ത് നമുക്കരികിലേക്ക് എത്തിയ സിനിമയായിരുന്നു അച്ഛൻ ഉറങ്ങാത്ത വീട്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 95 റിലീസായ അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. മുരളി, ഭാരതി, തിലകൻ ഇവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ 2012 അച്ഛന്റെ ആൺമക്കൾ എന്ന് പറയുന്നൊരു മലയാളം സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ശരത് കുമാർ തമിഴിൽ നിന്നും അദ്ദേഹം ആ സിനിമയിലെ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മികച്ച അച്ഛൻ കഥാപാത്രങ്ങളുള്ള മലയാള സിനിമകൾ മാത്രമല്ല നല്ല തമിഴ് സിനിമകളും ഹിന്ദി സിനിമകളും ഒക്കെ തന്നെയുണ്ടല്ലേ. തമിഴിനെ കുറിച്ച് പറയുന്ന സമയത്ത് തങ്കമീൻകൾ എന്ന് പറയുന്ന ആ ഒരു മൂവി ഓർമ്മ വരുന്നു. 2013 റിലീസായ മൂവിയായിരുന്നു. പിന്നെ അതുപോലെ പ്രകാശ് രാജും തൃശ്ശൂരൊക്കെ അഭിനയിച്ച അഭിയും നാനും, അതും ഒരു നല്ല മകൾ അച്ഛൻ റിലേഷൻഷിപ്പിന്റെ ആ ഒരു മനോഹരമായിട്ടുള്ള കഥ പറയുന്ന ഒരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഹൃദയത്തിലേറ്റിയ ഒരു അച്ഛനുണ്ട്. ദ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സിലെ വിൽ സ്മിത്ത് അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം 2006 റിലീസായ മൂവിയാണത് കേട്ടോ. കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് കേട്ടോ. ആ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ചോദ്യം ദാ ഇങ്ങനെയായിരുന്നു.
1: ഒരു ഫോം ഫില്ല് ചെയ്യാൻ അറിയില്ല, ഒരു നല്ല പച്ചക്കറി നോക്കി വാങ്ങാൻ അറിയില്ല, എടാ ജീവിതം അറിയാത്ത നീയൊക്കെ എന്ത് സിനിമ ചെയ്യണ്ടാ? നിന്റെ ജീവിതം സുരക്ഷിതമാകണമെന്ന് കരുതിയ ഇല്ലാത്ത കാശ് ഞാൻ ലോൺ എടുത്ത് എന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത്.
0: വിജയരാഘവൻ അവതരിപ്പിച്ച ഈ രസമുള്ള കഥാപാത്രം ഏത് സിനിമയിലായിരുന്നു? മനോഹരൻ എന്നായിരുന്നു ഈ കഥാപാത്രത്തിന്റെ പേര്. സിനിമ ഏതാണെന്ന് ചോദിച്ചു, എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഉത്തരവായിച്ചു തന്നു, ഒരു വടക്കൻ സെൽഫി. അത് തന്നെയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അങ്ങനെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വിശേഷങ്ങൾ, ഈ ഒരു മണിക്കൂറിലെ വിശേഷങ്ങൾ ഞാൻ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പാട്ടുകളിലേക്ക് പോകാം. മാറ്റിനി മാഷപ്പാണ് കേൾക്കുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: Naseem Surgical and Medical Center.
4: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
3: Naseem Surgical and Medical Center. Appointment kal kai vilikyu
5: 444-111-133. Hi, Rijisha Vijay.
6: You're listening to
5: Radio Suno 91.7 FM.

0: വചനങ്ങളിലൂടെ.
1: സദ്വൃത്തയായ ഭാര്യയാണ് ഐഹിക വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ലിസ്ണേഴ്സ്. മാറ്റിനി മാഷപ്പിൽ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ റിലീസുകളുടെ വിശേഷങ്ങളും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീക്ക് വിഷ് ചെയ്യാണ്. വിഷിംഗ് യു അടിപൊളി ഒരാഴ്ച. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഒരുപാട് സിനിമകൾ തന്നെ ഈ ആഴ്ച റിലീസിൽ വരുന്നുണ്ട്. റിലീസിന് മാത്രമല്ല, ഒത്തിരി സിനിമകളുടെ വിശേഷങ്ങൾ, വിച്ച് ഇസ് അണ്ടർ പോസ്റ്റ് പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, അത് മാത്രമല്ല ഫിലിമിംഗ് ആയിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം. ബട്ട് ദെൻ ബിഫോർ ദാറ്റ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ വിഷയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ജാങ്കോ ആയിട്ടിരിക്കുകയാണ് എന്ന പ്രതീക്ഷയിൽ നമുക്ക് സിനിമാ ലോകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ആദ്യത്തെ സിനിമ ഇന്ന് ഡിസ്കഷനിൽ വരുന്ന ഏതാണെന്ന് അറിയാനായിട്ട് കൊഞ്ച നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്ക് തന്നുകൊണ്ട് തന്നെ ഇതാ ഒരു ആഫ്റ്റർനൂൺ വൈബ് സെറ്റ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ആ യാത്ര അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് മാറ്റിനി മാഷപ്പ്.

0: Music Notes. Music Notes. Celebrating International Music Day with Radio Suno. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഏതാണെന്നറിയുമോ? അത് 1821 ജർമ്മനിയിൽ ഡെവലപ്പ് ചെയ്ത ഹാർമോണിക്ക എന്ന മൗത്ത് ഓർഗനും പോപ്പ് മുതൽ ക്ലാസിക്കൽ വരെ എല്ലാതരം സംഗീതങ്ങളിലും ഉപയോഗിക്കുന്ന ഏറെ ജനപ്രിയമായ ഗിറ്റാറുമാണ്. മ്യൂസിക് നോട്ട്സ്. മ്യൂസിക് നോട്ട്സ്.
1: This is Radio Suno 91.7 FM.
2: Qatar's happiness frequency.
3: Now available on Amazon Music.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
5: Relax and recharge with 917 evening.
6: 917 evening.
4: Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
7: 917 evenings. Joy Alukas 917 evenings
8: presented by Joy Alukas, world's favorite jeweler.
9: Powered by
10: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
11: In association with
12: Doha Bank,
11: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
8: And
13: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: This is Matinee Masha. Only on
1: Radio Suno 91.7 FM. Matinee Masha.
14: Brought to you by
15: Safari. World-class shopping experience. Doha, Qatar.
14: And
16: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനു 91.7 FM മാറ്റിനി മാഷപ്പ് ഇന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സിനിമാ ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കേട്ടോ. പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ ടിയാൻ എന്ന സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ആര്യ നായകനാകുന്ന മലയാള ചിത്രം അനന്തൻകാട് എന്ന ചിത്രത്തില് മുരളി ഗോപിയുടെ ആ ഒരു എൻട്രി സീനൊക്കെ തന്നെ നൽകിക്കൊണ്ട് ഒരു ഗ്ലിംസ് വൺ ദാ പുറത്തിറങ്ങുകയാണ്. ചിത്രത്തിൽ തങ്കരാജ് പൊന്നപ്പൻ എന്ന ശ്രദ്ധേയമായ കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത്. സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും മുരളി ഗോപി തന്നെയാണ് എന്നുള്ളതാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. June 25 ചിത്രം വേൾഡ് വൈഡ് റിലീസിന് ഒരുങ്ങുകയാണ്. ഗ്ലിംസസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് പൊളിറ്റിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ചിത്രത്തിൽ ചർച്ച ചെയ്തു പോയിരിക്കുന്നത് എന്നാണ്. ബട്ട് കംപ്ലീറ്റ് ആയിട്ട് പറയാനും പറ്റില്ല വൈ, ബിക്കോസ് ചെറിയൊരു ഗ്ലിംസ് മാത്രമാണ് ചിത്രത്തിന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മതി. ആസ് ഐ സെഡ്, June 25 തന്നെ ചിത്രം തിയേറ്റേഴ്സുകളിലേക്ക് എത്തുന്നതായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടേതായിട്ടുള്ള ക്യാരക്ടർ പോസ്റ്ററുകൾ ഭയങ്കരമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാവുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ ചർച്ചകൾ കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഈ ചിത്രത്തിന്റെ വെയിറ്റിംഗ് തന്നെയാണ്. തമിഴ് നടൻ ആര്യയും കൂടെ എത്തുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഹൈ ആണ്. ലെറ്റ്സ് ഓൾ വെയിറ്റ്. June 25 മറക്കണ്ട, ഡേറ്റ് ഒന്ന് ലോക്ക് ചെയ്തോളൂ. സിനിമയുടെ ടിക്കറ്റ്സ് ഒക്കെ എടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാകുമെന്ന് മനസ്സ് പറയുന്നുണ്ട്. ലെറ്റ്സ് സീ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. മാറ്റിനി മാഷപ്പിൽ ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: Qatar-il mandiyude olam theertha Danat Al Bahar-il ennum juchiyude mandi melam. Grilled fish flavorukal, crab grill, barbecue prawns, butter garlic prawns thudangi ottaravadi vibhavangal. Kude Danatine signature barbecue fishum pinne a special chutney.
2: Authentic Arabic flavors umayi Qatar-inte all time favorite mandi spot Danat Al Bahar barbecue fish.
0: Radio Suno presents Story of the Day.
3: നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല ശീലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലേക്ക് കയറിക്കൂടിയ ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ശീലങ്ങളും തുടങ്ങിയത് അച്ഛനിൽ നിന്നാണ്. നമ്മൾ വളരുന്തോറും മാത്രം പതുക്കെ പതുക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന, കണ്ടുപഠിക്കേണ്ട ഒരു വലിയ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അച്ഛൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ലേബലുമില്ലാത്ത ഒരു ഭ്രാന്തുണ്ടായിരുന്നു അച്ഛനെ പോലെയാകണമെന്ന്. ചെറുപ്പത്തിൽ അച്ഛൻ മുണ്ട് മടക്കി കുത്തുന്നത് നോക്കി നിൽക്കുമ്പോൾ, ആ മീശയൊന്നു വിരിക്കുമ്പോൾ, അച്ഛന്റെ കൂടെ ബൈക്കിന് മുന്നിലിരുന്ന് പോയ ആ ദിവസങ്ങൾ, അവിടെ നിന്നാണ് നമ്മളിലെ പല ശീലങ്ങളും തുടങ്ങുന്നത്. ഇന്ന് ഫാദേഴ്സ് ഡേ. ഈ ദിവസത്തിന് പിന്നിലും അങ്ങനെയൊരു മകളുടെ ഓർമ്മയുണ്ട്. അമേരിക്കയിലെ സൊണോറ സ്മാർട്ട് ഡോഡ് എന്ന പെൺകുട്ടി, അമ്മയില്ലാത്ത തന്നെയും തന്റെ 5 സഹോദരങ്ങളെയും ഒറ്റയ്ക്ക് വളർത്തിയ അച്ഛന്റെ ഓർമ്മയ്ക്കായി 1910 തുടങ്ങിയതാണ് ഫാദേഴ്സ് ഡേ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കാൻ കാണിക്കുന്ന ആ ധൈര്യമില്ലേ, അത് അച്ഛന്റെ കൂടെ നടന്നപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയതാണ്. ഉള്ളിലൊതുക്കുന്ന ആ സ്നേഹത്തിന് ഹാപ്പി ഫാദേഴ്സ് ഡേ.
0: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ.
4: Hi, this is Prithviraj. Kalikkumbo irangi kalichana sare sheela.
0: You are listening to Radio Suno.
4: Ketta ketta kootu kuda.
5: This is Matine Masha. Only on
0: Radio Suno 91.7 FM.
5: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

സിനിമ ലോകത്തെ ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം. അങ്ങനെ ദേ ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇനി പോകുന്നത് മറ്റൊരു മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ചിത്രത്തിലേക്ക് തന്നെയാണ്. ഉർവശി നവ്യ നായർ, ധ്യാൻ ശ്രീനിവാസൻ ഒന്നിക്കുന്ന വിസിറ്റർ എന്ന ഹൊറർ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററാണ് റിലീസായിരിക്കുന്നത്. രാഹുൽ മുരളീധരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് ഔറിക ഫിലിംസ് ബാനറിൽ അബ്ദുൾ ഗഫൂറാണ്. ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് നീതു മാത്യു ആണ്. സിദ്ധാർത്ഥ് ഭരതൻ, റോണി ഡേവിഡ്, മധു വാര്യർ, വിഷ്ണുജി വാര്യർ, KPSC ലീല, കലാരഞ്ജനി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. വൈകാതെ എല്ലാ ഡീറ്റെയിൽസും നമ്മളിലേക്ക് എത്തിക്കും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് കൂടാണ്ട് തന്നെ ഉർവശി ചേച്ചി, അതേപോലെ നവ്യ നായർ, ധ്യാൻ ശ്രീനിവാസൻ ഇവർ മൂന്നുപേരും കൂടി ഒരുമിച്ചെത്തുന്ന ആദ്യ ചിത്രവും കൂടിയാണ് ഇത് എന്നുള്ള പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് അരുൺ മുരളീധരനാണ്. ടൈറ്റിൽ പോസ്റ്റർ മാത്രമാണ് ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ ഡേറ്റും റിലീസും അതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മൾ കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട്. ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത് സന്ദീപാണ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: home. Lokam etupadiya lokakap paattugal world music day special.
8: ഗ്ലോബലി ഐട്യൂൺ ചാർട്ടുകളിൽ 1st സ്ഥാനത്തെത്തുന്ന ആദ്യ വേൾഡ് കപ്പ് ഒഫീഷ്യൽ സോങ്. 2022 ഖത്തർ ലോകകപ്പിലെ ഡ്രീമേഴ്സ്. BTS മെമ്പർ ജങ്കൂക്കും ഖത്തറി ഗായകൻ ഫഹദ് അൽ കുബൈസിയും ചേർന്നൊരുക്കിയ ഗാനമായിരുന്നു ഡ്രീമേഴ്സ്. 2022 ഖത്തർ ലോകകപ്പ് അറബ് ലോകം സാക്ഷ്യം വഹിച്ച ആദ്യ ലോകകപ്പായിരുന്നു. ഒപ്പം തന്നെ പാട്ടും മേളവുമായി മലയാളികൾ നേരിട്ട് ആഘോഷമാക്കിയ ഒരു അവിസ്മരണീയമായ ലോകകപ്പ്.
7: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ.
9: Brought to you by Safari, world-class shopping experience, Doha, Qatar.
10: And
7: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മാറ്റിനി മാഷപ്പ്. സിനിമാ ലോകത്തെ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയി ഇറങ്ങുന്ന മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. മലയാള സിനിമാ ആസ്വാദകർക്ക് ഏറെ പ്രിയപ്പെട്ട ജോസഫ്, ഷിക്കാർ, വർഗം, വാസ്തവം എന്ന ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം അൻഷാദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിലെ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഉയർ June 26 റിലീസ് ചെയ്യും എന്നുള്ള ഇൻഫർമേഷനാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. റോഷൻ മാത്യു കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ ബൈജു സന്തോഷ്, വിനീത് തട്ടിൽ, ദിവ്യ എം നായർ, സന്തോഷ് ത്രിവിക്രമൻ, ഷാജു ശ്രീധർ, ദിവ്യ എം നായർ, ലവീന ഇസ്രാണി, ശ്രീകാന്ത് മുരളി, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര, ശ്രുതി മേനൻ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇനി എന്തായാലും ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് തന്നെയാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് മൂവിയാണ് കേട്ടോ. ആൻഡ് ഫൈനലി പുതിയൊരു വീക്ക് തുടങ്ങുന്നത് ഒരുപാട് സിനിമാ വിശേഷങ്ങളുമായിട്ടാണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് നാളത്തെ ദിവസം നിങ്ങളുടെ കൂടെ മാറ്റിനി മാഷപ്പിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ബട്ട് ദെൻ ഐൽ ബി ബാക്ക് വെരി സൂൺ ഓൺ 917 ഈവനിംഗ്. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.

ഗുഡ് ഈവനിങ് സമയം 4 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. ഈ ഒരു സമയം നിങ്ങളുടെ കൂടെ ഒരുപാട് സിനിമാ വിശേഷങ്ങളുമായി ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ദാ അഷ്ടമി ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്നെ കൊണ്ട് വിശേഷം സുഖമല്ലേ? ഈ ഒരു സമയത്ത് ദാ അങ്ങനെ ടോട്ടലി ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയവരുണ്ടാവാം, ഇൻ ബിറ്റ്വീൻ വർക്കിൽ തന്നെ ഉള്ളവരുണ്ടാവാം. അങ്ങനെ ഈ ഒരു വൈകുന്നേരം സമയത്ത് ഇന്ന് സൺഡേ ആണ്, June 21st. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ആയിരുന്നു, ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയ ഒരു വീക്കെൻഡ് ആയിരുന്നു. അപ്പൊ ഏതൊക്കെ സിനിമകൾ കണ്ടു, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ ഉള്ളത്, അതൊക്കെ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. എനിക്കെന്തായാലും സൺഡേ റിവ്യൂയിലോ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിഗംഭീരമായിട്ട് ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ട ഒരു നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുള്ള ഒരു സിനിമയെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. റീസെൻ്റ്ലി വന്നതാണ്, Top 10 നിൽക്കുന്ന ഒരു സിനിമ കൂടിയാണ്. വോയിസ് മെയിൽസ് ഫ്രം ഇസബൽ എന്നാണ് അതിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഓൾറെഡി ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അത് കേട്ടിട്ട് കാണണം എന്ന് മൈൻഡിൽ ഉള്ളവരുണ്ടാവാം. യു ഷുഡ് റിയലി വാച്ച് ബിക്കോസ് എനിക്ക് ഭയങ്കര ഫീൽ ഗുഡ് സിനിമകൾ, ഇങ്ങനെ 1 മണിക്കൂറിലൊക്കെ ഇങ്ങനെ ഒരു ഫീൽ ഗുഡ് സിനിമ കാണാനായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ അങ്ങനെ കുറേ ഇങ്ങനെ നോക്കാറൊക്കെ ഉണ്ട്, ഇൻ ബിറ്റ്വീൻ കാണാറുണ്ട്. പക്ഷേ ഇതെന്തോ ഫീൽ ഗുഡ് മാത്രമായിരുന്നില്ല, അതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ കൊണ്ടുവന്നു. ഒരു 2 സിസ്റ്റേഴ്സ് തമ്മിലുള്ള ഒരു ബന്ധത്തിനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി കാണിച്ചു. ഫ്രം ദ സ്റ്റാർട്ട് ടിൽ ദ എൻഡ് ആ സിസ്റ്റർ ഇസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഒരു കൈൻഡ് ഓഫ് നമ്മളെ ഒരേ സമയം വിഷമിപ്പിക്കുന്നു, അതേപോലെ തന്നെ ഭയങ്കര സ്വീറ്റായിട്ട് അതേസമയം ഭയങ്കര രസമായിട്ട് ചിരിച്ച്

ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ കാണൂ. പിന്നെ അതുപോലെ തന്നെ തിയേറ്റേഴ്സിലേക്ക്, ഓ മൈ ഗോഡ്, ബാലനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിവ്യൂസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാലനെ കുറിച്ചിട്ട് തന്നെയാണ്. അഫ്കോഴ്സ് ബാലൻ്റെ ആ ഒരു റിലീസിന് മുൻപായിട്ട് നമ്മൾ അതിൻ്റെ ഡിറക്ടർ ചിദംബരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് കമ്മിങ് വെരി സൂൺ ഇൻ അവർ യൂട്യൂബ് ആൻഡ് ഓൾ. സോ അദ്ദേഹം പറഞ്ഞ പോലെ ഭയങ്കര രസമായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്നൊരു സിനിമയാണ്. ഒരു ബ്യൂട്ടിഫുൾ ബോണ്ട് നമ്മളെ മനസ്സിലാക്കി തരുന്ന, അമ്മയും മകനും തമ്മിലുള്ള ഒരു ബോണ്ട് മനസ്സിലാക്കി തരുന്ന സിനിമയാണ്. എന്തായാലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ, മെസ്സേജിലൂടെ പറയാം, അല്ലെങ്കിൽ വിളിച്ചു പറയാം. വിളിച്ചു പറയേണ്ട നമ്പർ 444-444-917 ആണ് കേട്ടോ. 444-444-917.

0: Music Notes. Music Notes. Celebrating International Music Day with Radio Suno.
1: നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും ശാന്തമാക്കുന്ന ഒരു സൗണ്ട് തെറാപ്പി എക്സ്പീരിയൻസ് കേരളത്തിൽ എ ആർ റഹ്മാൻ അവതരിപ്പിച്ച വേൾഡ്സ് ലാർജസ്റ്റ് സൗണ്ട് ഹീലിംഗ് ഡോം സൊണോറിയം. സ്വരം എന്ന ഓറോവിൽ ബേസ്ഡ് സൗണ്ട് റിസർച്ച് കളക്ടീവുമായി ചേർന്നാണ് സൊണോറിയം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് മ്യൂസിക്, മെഡിറ്റേഷൻ, വെൽനെസ്, ടെക്നോളജി എന്നിവ ഒരുമിച്ച് ചേർത്ത ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്.
0: മ്യൂസിക് നോട്ട്സ്. മ്യൂസിക് നോട്ട്സ്. റേഡിയോ സുനോ 91.7.

0: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
1: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
2: One last dance.
1: നാൽപ്പത്തിയെട്ട് ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
3: In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
5: And the Oscar goes to A.R. Rahman.
6: Hi, this is A.R. Rahman.
7: You're listening to Radio Suno.
6: Listen to my songs on Radio Suno 91.7 FM. Ketu Kutkudum.
7: Listener's Playlist.
8: Listener's Playlist.
7: World Music Day Special.
9: This is Matine Masha.
8: Radio Suno 91.7 FM.
10: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
11: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Let's play football.
3: Football Mania.
4: കണ്ണ് ചിമ്മി തുറക്കും മുൻപേ ഒരു ഗോൾ. ഈ ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ ഗോളുകളിൽ ഒന്ന്. 65 സെക്കൻഡിലായിരുന്നു ആ ഗോൾ പിറന്നത്. തുർക്കി പരാഗ്വേ മത്സരമായിരുന്നു ആ ഗോളിന് കളമൊരുക്കിയത്. ഗോളടിച്ചത് പരാഗ്വേയുടെ മധ്യനിര താരം മത്യാസ് ഗലാർസ.
3: This is Matine Masha, only on Radio Suno 91.7 FM. Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ. ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്. വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 റിയാലിന് പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൾ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
2: അങ്ങനെ ആ ഒരു ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. 24 കാരറ്റ് ഗോൾഡിന് 500 കത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡിന് 461 കത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡിന് 437 കത്തറിയാൽ, 18 കാരറ്റ് ഗോൾഡിന് 377.50 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ്. അങ്ങനെ സൺഡേ റിവ്യൂവിൽ നമ്മളിങ്ങനെ ബാലനെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങുകയായിരുന്നു. ബാലൻ അതിഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ബാലൻ ദ ബോയ്, ചിദംബരത്തിൻ്റെ ആ ഒരു ഡിറക്ഷൻ, അതിനോടൊപ്പം തന്നെ കഥ ജിത്തു മാധവൻ്റെയാണ്. ഈ ഒരു മൂവിയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, ഫർസാന, അതിശേഷൻ, അതുപോലെ എല്ലാവരും അതിഗംഭീരമായിരുന്നു. ആൻഡ് ഈ ഒരു മൂവിക്ക് തന്നെ അതിരിക്കുന്നത് കണ്ട ആൾക്കാർക്കറിയാം, ഒരു ഭയങ്കര ത്രില്ലറായിട്ട് ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ആഴ്ചയിൽ ഭയങ്കരമായിട്ട് അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് ചിന്ന ചിന്ന ആസൈ. ഒരുപാട് പേര് കരഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ഓഫ് കോഴ്സ് അതിനകത്ത് ആ ഒരു ബ്യൂട്ടി തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ദ്രൻ സൈഡിൻ്റെ ആ ഒരു ഇന്നസെൻസ് നമുക്ക് കാണാൻ പറ്റും. ആ ട്രെയിലറൊക്കെ കണ്ടവർക്കാണെങ്കിലും അറിയാം ആ ഒരു ഇന്നസെൻസ് എന്തുമാത്രമാണെന്നുള്ളത്. അതുപോലെ തന്നെ ഈവൻ അതിലെ ഓരോ ഓരോ ബ്യൂട്ടിഫുൾ മൊമെൻസും നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ മധു ആൻഡ് ഇന്ദ്രൻ സൈഡൻ ആ ഒരു ഭയങ്കര നല്ല രസമാണ്, ആ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ആ സിനിമയൊന്ന് കാണണം എന്നിങ്ങനെ വല്ലാതെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ മൈൻഡിൽ മധു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യം ഏതാ വരുന്നത്? റോജ മൂവി തന്നെയാണ് വരുന്നത്. എന്തായാലും റോജ മൂവിയിൽ ആ ഒരു ചിന്ന ചിന്ന ആസൈ എന്ന് പറയുന്ന ആ ഒരു പാട്ടിൽ തന്നെ അത് ഗംഭീരമായി നമ്മുടെ മുന്നിലേക്ക് എത്തിയ ആളുടെ ചിന്ന ചിന്ന ആസൈ മൂവിയിലൂടെ വീണ്ടും വേറൊരു ഒരു ഒരു ജോൺറി അല്ലെങ്കിൽ വേറൊരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് മധു തന്നിരിക്കുന്നത്. എന്തായാലും അതും ഈ ഒരു സൺഡേ റിവ്യൂവിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് മലയാളം ഈ ഒരാഴ്ചയിൽ ഇറങ്ങിയതിൽ ഈ രണ്ട് മൂവീസ്, ബാലൻ ആൻഡ് ഓൾസോ ചിന്ന ചിന്ന ആസൈ. എനിക്ക് തോന്നുന്നു ബാലനിൽ ഫർസാന അതിഗംഭീരമായിട്ട് അഭിനയിച്ച് തകർത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മധുവിൻ്റെ കാര്യം പറയണം. അതുപോലെ തന്നെ ആ മിഥുൻ പറഞ്ഞിരിക്കുകയാണ് ബാലൻ കണ്ടു സൂപ്പറാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഓരോ ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതിനിടയിൽ ഞാനിപ്പോൾ പറഞ്ഞ മധു ആൻഡ് ഫർസാന അല്ലേ, ഈ രണ്ട് മൂവീസിലും മലയാളത്തിൽ കിടുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വാസിക മലയാളികളുടെ അഗെയിൻ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആക്ട്രസ് ആണ്. സ്വാസികയുടെ ഇപ്പം ഇറങ്ങിയിട്ടുള്ള ഒരു തമിഴ് മൂവി ഉണ്ട് കേട്ടോ. ആ ഒരു തമിഴ് മൂവിക്ക് നൂറുസ്വാമി എന്നാണ് തമിഴ് മൂവിയുടെ പേര്. ഈ നൂറുസ്വാമിക്ക് ഭയങ്കര അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ആ ഒരു മൂവിയിലെ സ്വാസികയുടെ ക്യാരക്ടറിന് ഭയങ്കരമായിട്ടുള്ളൊരു അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഐ തിങ്ക് ഷീ ഡിസേർവ്സ് ലിറ്ററലി എ വെരി മച്ച്, കുറച്ചും കൂടി ഒരു അക്നോളജ്മെൻറ്റ് ഫ്രം ഓൾസോ മലയാളം ഫിലിം ഇൻഡസ്ട്രി. കാരണം മലയാളികൾ ഇപ്പോൾ ബാലൻ്റെ പിന്നാലെയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ആ ഒരു സിനിമയും കാണണം കേട്ടോ. ഞാനത് കണ്ടിട്ടില്ല. നൂറുസ്വാമിയെക്കുറിച്ച് ഭയങ്കര അഭിപ്രായം വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെല്ലാവരും ബാലൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അതിനുശേഷം ചിന്ന ചിന്ന ആസൈ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ, എന്തായാലും ഈ നൂറുസ്വാമി കാണാനും പോണേ. അടിപൊളിയാണ്. ഇതിൽ സ്വാസികയും വിജയ് ആൻ്റണിയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഭയങ്കര രസമായിട്ടൊരു ട്രൂ സ്റ്റോറീനെ ബേസ് ചെയ്തിറങ്ങിയ ഒരു മൂവിയാണ്. അത് കഴിഞ്ഞ് മോനെ എനിക്ക് പറയാനുണ്ട് ഒരാളുടെ ഒരു ബാക്ക് ടു ട്രാക്കിലേക്ക് അല്ലെങ്കിൽ ബാക്ക് ടു ദ സ്ക്രീനിലേക്ക് വന്നിട്ടുള്ള ഒരു അതിഗംഭീരമായിട്ടുള്ളൊരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി പടം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു തെലുഗു പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. പക്ഷേ അതൊരു ഹീറോയിൻ സെൻട്രിക് മൂവിയാണ്. ഹീറോ ആയിട്ട് തന്നെയാണ് ആ ഹീറോയിൻ അതിലെത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ആക്ഷൻസ് ആണ്. 3 വർഷത്തിന് ശേഷം അങ്ങനെ സ്ക്രീനിലേക്ക് എത്തുമ്പോൾ അതിഗംഭീരമായിട്ടുള്ളൊരു കംബാക്ക് തന്നെയായിരുന്നു. ആർക്കെങ്കിലും മനസ്സിലായോ ഏതാ സിനിമയെന്ന്? എന്തായാലും ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. ആ ഒരു തെലുഗു ഫിലിം ഇൻഡസ്ട്രി ആ ഒരു മൂവി ഇറങ്ങിയ കാര്യം ആർക്കും അറിയില്ലെങ്കിൽ ഐ ഷുഡ് സേ അബൌട്ട് ഇറ്റ് ബിക്കോസ് സച്ച് എ ഗുഡ് മൂവി, സച്ച് എ ഗുഡ് റിവ്യൂ. ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ 13+ crore. അതിൽ തന്നെ അറിയാം അതിഗംഭീരമായിട്ടുള്ളൊരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മൂവി. നമുക്ക് പ്രിയപ്പെട്ട ഒരു ആക്ട്രസ് കൂടിയാണ്. അപ്പം ഞാൻ അതിലേക്ക് എത്താം. അതിനു മുൻപായിട്ട് നമുക്ക് റോജയിലെ ചിന്ന ചിന്ന ആസയിലേക്ക് ഒന്ന് പോയി തിരിച്ചു വരാം.

0: Radio Suno.
1: Radio
0: Suno. 91.7 FM.
1: Radio Suno.
2: Qatar's happiness frequency.
1: Radio Suno.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: നമസ്കാരം, ഞാൻ നിങ്ങളുടെ
6: നാസിസ്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7, ഖത്താർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ.
8: നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല ശീലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലേക്ക് കയറിക്കൂടിയ ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ശീലങ്ങളും തുടങ്ങിയത് അച്ഛനിൽ നിന്നാണ്. നമ്മൾ വളരുന്തോറും മാത്രം പതുക്കെ പതുക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന, കണ്ടുപഠിക്കേണ്ട ഒരു വലിയ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അച്ഛൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ലേബലുമില്ലാത്ത ഒരു ഭ്രാന്തുണ്ടായിരുന്നു അച്ഛനെ പോലെയാകണമെന്ന്. ചെറുപ്പത്തിൽ അച്ഛൻ മുണ്ട് മടക്കി കുത്തുന്നത് നോക്കി നിൽക്കുമ്പോൾ, ആ മീശയൊന്നു വിരിക്കുമ്പോൾ, അച്ഛന്റെ കൂടെ ബൈക്കിന് മുന്നിലിരുന്ന് പോയ ആ ദിവസങ്ങൾ, അവിടെ നിന്നാണ് നമ്മളിലെ പല ശീലങ്ങളും തുടങ്ങുന്നത്. ഇന്ന് ഫാദേഴ്സ് ഡേ. ഈ ദിവസത്തിന് പിന്നിലും അങ്ങനെയൊരു മകളുടെ ഓർമ്മയുണ്ട്. അമേരിക്കയിലെ സൊണോറ സ്മാർട്ട് ഡോഡ് എന്ന പെൺകുട്ടി, അമ്മയില്ലാത്ത തന്നെയും തന്റെ 5 സഹോദരങ്ങളെയും ഒറ്റയ്ക്ക് വളർത്തിയ അച്ഛന്റെ ഓർമ്മയ്ക്കായി 1910 തുടങ്ങിയതാണ് ഫാദേഴ്സ് ഡേ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കാൻ കാണിക്കുന്ന ആ ധൈര്യമില്ലേ, അത് അച്ഛന്റെ കൂടെ നടന്നപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയതാണ്. ഉള്ളിലൊതുക്കുന്ന ആ സ്നേഹത്തിന് ഹാപ്പി ഫാദേഴ്സ് ഡേ.
7: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ.
2: ദിസ് ഈസ്
0: Brought to you by
9: Safari, world-class shopping experience, Doha, Qatar. And
10: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ, വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.
11: 15 രാജ്യങ്ങളിൽ നമ്പർ 1 ഹിറ്റ്, 15 മില്യൺ ഡിജിറ്റൽ കോപ്പീസ് വിറ്റഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സ്ട്രീം ചെയ്ത വേൾഡ് കപ്പ് സോങ്ങിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡും. 4 ബില്യൺ വ്യൂസ് ഉള്ള യൂട്യൂബ് വീഡിയോ. ഇതായിരുന്നു വക്ക വക്ക. ചുരുക്കം പറഞ്ഞാൽ ലോകകപ്പ് പാട്ടെന്നാൽ ഇന്നും പലർക്കും അത് വക്കാവക്കയാണ്. 2010 ആഫ്രിക്കൻ ലോകകപ്പിന് പോപ്പ് ഗായിക ഷക്കീര ഒരുക്കിയ പാട്ടായിരുന്നു വക്കാവക്ക. ലോകം മുഴുവൻ ഈ പാട്ട് ഏറ്റുപാടി. ആദ്യമായി ആഫ്രിക്ക ഹോസ്റ്റ് ചെയ്യുന്ന വേൾഡ് കപ്പ് എന്ന പ്രത്യേകതയും ആ ലോകകപ്പിനുണ്ടായിരുന്നു.
10: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ.
0: Radio Suno 91.7 FM.
2: Qatar's happiness frequency.
1: Now available on Uridu TV channel number 911.
12: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം. മഞ്ഞമ്മൽ ബോയ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
10: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ

എന്തൊരു ബ്യൂട്ടിഫുൾ സോങ് ആണല്ലേ. തെറി മൂവിയിൽ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ സ്വന്തം സി എം വിജയ് ആൻഡ് ഓൾസോ ദ സമാന്ത കോമ്പിനേഷൻ, അതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. സത്യത്തിൽ അവർ രണ്ടുപേരും കൂടി തമ്മിലുള്ള ആ ഒരു ഫോട്ടോസ് ഇപ്പം റീസെൻ്റ്ലി സമാന്ത തമിഴ്നാട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നേരെ പോകുന്ന സി എം സാറിനെ കാണാനാന്ന്. അത് കഴിഞ്ഞ് നേരെ പോയി അങ്ങനെ തലപതി വിജയിനെ കണ്ടു. അങ്ങനെ ആളുമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ ഒരു ടോട്ടൽ ക്യാപ്ഷനൊക്കെ വായിച്ചപ്പം സത്യം പറഞ്ഞാൽ ഷീസ് ഫീലിംഗ് സോ പ്രൗഡ് ആൻഡ് ഹാപ്പി, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം ഷീ വാസ് വെരി ഹാപ്പി ആൻഡ് ആക്ച്വലി ഒരു വലിയ സക്സസ് സെലിബ്രേഷൻ്റെ ടൈമിൽ കൂടിയാണ് ഇപ്പോൾ സമാന്ത പോയിക്കൊണ്ടിരിക്കുന്നത്. ആഫ്റ്റർ 3 years ഒരു ഹീറോയിൻ എന്നുള്ളൊരു രീതിയിൽ അതിഗംഭീരമായിട്ടുള്ളൊരു ഒരു റീ എൻട്രിയാണ് നൽകിയിരിക്കുന്നത് തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ സമാന്ത എന്ന് പറയുന്ന ആ ഒരു ഒരു ഒരു യുനോ ദ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ട്രസ് വാട്ട് വി ഹാവ്. മാ ഇൻഡി ബംഗാരം എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രം അതിഗംഭീരമായിട്ടുള്ളൊരു റീ എൻട്രി ആഫ്റ്റർ 3 years ബിഗ് സ്ക്രീനിൽ ഒരു ഹീറോയിനായിട്ട് എത്തുക, തെലുഗു ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു അടിപൊളി കം ബാക്ക് നടത്തുക എന്ന് പറയുന്നത്, അതും ഫസ്റ്റ് ഡേയിൽ 13+ crore ആണ് ആ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. സത്യത്തിൽ രണ്ട് ഫീമെയിൽ ലീഡ് മൂവീസ് ഓഫ് അനുഷ്ക ഷെട്ടി, അതിനുശേഷം മൂന്നാമത്തെ പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പം സമാന്തയുടെ ഈ ഒരു മാ ഇൻഡി ബംഗാരം തന്നെയാണ്. നീ എൻ തങ്കം മാ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഈ തങ്കം എന്നൊക്കെ പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാ, സ്വർണം അത്രയും മൂല്യമുള്ളതെന്നല്ലേ, അത് തന്നെയാണ് ഈ ബംഗാരം എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് കേട്ടോ. അപ്പൊ അതാണ് മാ ഇൻഡി ബംഗാരം, എന്റെ വീട്ടിലെ നിധി എന്നോ അല്ലെങ്കിൽ എന്റെ വീട്ടിലെ ആ സ്വർണം എന്നോ ഒക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു വ്യക്തിനെ പറയുന്ന രീതിയിലാണ് ഈ മാ ഇൻഡി ബംഗാരം. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൂവിയുടെ സ്റ്റോറി എഴുതിയിരിക്കുന്നതും അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നതും സമാന്തയുടെ തന്നെ റൈറ്റ് നൗ ദ ഹസ്ബൻഡ് രാജ് നിതിമോറു ആണ്. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഫാമിലി മാൻ അല്ലെങ്കിൽ ഫർസി പോലുള്ള അതിഗംഭീരമായിട്ടുള്ള മൂവീസൊക്കെ തന്നെ. ആക്ച്വലി ഇറ്റ് ഈസ് ലൈക്ക് രാജ് ആൻഡ് ഡി കെ എന്ന് പറയുന്ന രണ്ടുപേരും ചേർന്നാണ് ഹിന്ദിയിൽ ഇത്രയും അതിഗംഭീരമായിട്ടുള്ള മൂവീസ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ദാ അദ്ദേഹം അതിഗംഭീരമായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുകയാണ് ഈ ഒരു തെലുഗു മൂവിക്ക് വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും സമാന്തയും രാജും അതുപോലെ ഹേമങ്ക് എന്ന് പറയുന്ന മൂന്ന് പേരും ചേർന്നിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിറക്റ്റഡ് ബൈ അഗെയിൻ എ ലേഡി ബി വി നന്ദിനി റെഡ്ഡി. നന്ദിനിയുടെ മൂവീസ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള നന്ദിനിയുടെ മൂവീസിലൊന്ന് സമാന്ത തന്നെ അഭിനയിച്ചിട്ടുള്ള ഓ ബേബി ആണ്. ഓ വാട്ട് എ മൂവി. അതിൻ്റെ കൂടെ അല മൊതലൈന്തി എന്ന് പറയുന്ന ഒരു സൂപ്പർ നാനി ആൻഡ് നിത്യ മേനൻ അഭിനയിച്ചിട്ടുള്ള ഒരു സൂപ്പർ മൂവി ഉണ്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മാ ഇൻഡി ബംഗാരം അതിഗംഭീരമായി സക്സസ്ഫുള്ളി ഓടുകയാണ്. ഈ ഒരു വീക്കെൻഡിലെ യെറ്റ് അനദർ ദ ലേഡി ഹിറ്റ് മൂവി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ ഒരു ഹിറ്റ് മൂവിയെക്കുറിച്ചും കൂടി പറഞ്ഞ് അങ്ങനെ ഇന്നത്തെ എൻ്റെ സൺഡേ റിവ്യൂ ഇവിടെ അങ്ങനെ പൂർണ്ണമാവുകയാണ്. ഇനി എന്തായാലും 917 Evenings നിങ്ങളുടെ കൂടെ സന്ദീപ് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഹാപ്പി സൺഡേ ഈവനിങ്. ടാറ്റാ, ബൈ. ലിസണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസണേഴ്സ് പ്ലേലിസ്റ്റ്, വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.

0: presents Story of the Day.
1: നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല ശീലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലേക്ക് കയറിക്കൂടിയ ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ശീലങ്ങളും തുടങ്ങിയത് അച്ഛനിൽ നിന്നാണ്. നമ്മൾ വളരുംതോറും മാത്രം പതുക്കെ പതുക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന, കണ്ടുപഠിക്കേണ്ട ഒരു വലിയ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അച്ഛൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ലേബലും ഇല്ലാത്ത ഒരു ഭ്രാന്തുണ്ടായിരുന്നു അച്ഛനെ പോലെയാകണമെന്ന്. ചെറുപ്പത്തിൽ അച്ഛൻ മുണ്ട് മടക്കി കുത്തുന്നത് നോക്കി നിൽക്കുമ്പോൾ, ആ മീശയൊന്നു വിരിക്കുമ്പോൾ, അച്ഛന്റെ കൂടെ ബൈക്കിന് മുന്നിലിരുന്ന് പോയ ആ ദിവസങ്ങൾ, അവിടെ നിന്നാണ് നമ്മളിലെ പല ശീലങ്ങളും തുടങ്ങുന്നത്. ഇന്ന് ഫാദേഴ്സ് ഡേ. ഈ ദിവസത്തിന് പിന്നിലും അങ്ങനെയൊരു മകളുടെ ഓർമ്മയുണ്ട്. അമേരിക്കയിലെ സൊണോറ സ്മാർട്ട് ഡോഡ് എന്ന പെൺകുട്ടി, അമ്മയില്ലാത്ത തന്നെയും തന്റെ 5 സഹോദരങ്ങളെയും ഒറ്റയ്ക്ക് വളർത്തിയ അച്ഛന്റെ ഓർമ്മയ്ക്കായി 1910 തുടങ്ങിയതാണ് ഫാദേഴ്സ് ഡേ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കാൻ കാണിക്കുന്ന ആ ധൈര്യമില്ലേ, അത് അച്ഛന്റെ കൂടെ നടന്നപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയതാണ്. ഉള്ളിലൊതുക്കുന്ന ആ സ്നേഹത്തിന് ഹാപ്പി ഫാദേഴ്സ് ഡേ.
0: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ. റേഡിയോ സുനോ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rijiyariyam. Call 4000-1707.
5: In association with
6: Doha Bank.
5: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
2: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ലിസണേഴ്സ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. 917 ഈവനിങ്സിന്റെ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ 5 മണി കഴിഞ്ഞ് 2 മിനിറ്റും 7 സെക്കൻഡും. ഞായറാഴ്ച ദിവസമാണ്. ഒരു വീക്കൊക്കെ നമ്മളിതാ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒത്തിരി ഒത്തിരി ഒത്തിരി നല്ല വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉള്ള ദിവസം. ജൂൺ 21 സ്പെഷ്യാലിറ്റീസിലോട്ടൊക്കെ നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ബട്ട് ഐ എം വെയ്റ്റിംഗ് ഫോർ യുവർ മെസ്സേജസ്. നിങ്ങളുടെ ആ ഒരു ഈവനിങ് വിഷ് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം. പെട്ടെന്ന് നമ്മുടെ ഇൻബോക്സിലേക്ക് മെസ്സേജസ് അയക്കാനായിട്ട് പറയട്ടെ. 5000-0009-17 നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ്, സ്പെഷ്യലി ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യൽ ഡേ വിഷസ്. ഒട്ടും തന്നെ പറയാനായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ മടി കാണിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഫോൺ എടുക്കുക, വിഷ് എടുക്കുക, ആൻഡ് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ വോയിസ് ആയിട്ട് അയക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജ് ആയിട്ട് അയക്കാം. അപ്പോൾ ആ ഒരു വിഷനു കൂടെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബർത്ത്ഡേ വിഷസോ വെഡിങ് ആനിവേഴ്സറി വിഷസോ സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഇങ്ങ് പോന്നോട്ടെ. 5000-0009-17 അപ്പോൾ വിഷസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഒരുമിച്ച് ഒരു ബ്യൂട്ടിഫുൾ ഡേ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആ ഒരു എനർജി ഈസ് ഗോയിങ് ടു ബി ട്രെമെൻഡസ്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ദിവസമാണെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റീസിലേക്കും ആ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഈവനിംഗിലേക്ക്, ദാ നിങ്ങളുടെ ഡ്രൈവിലേക്ക് ഞാനും ജോയിൻ ചെയ്യുന്നു. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Music Notes. Music Notes. Celebrating International Music Day with Radio Suno.
1: നമ്മുടെ ബ്രെയിനിന്റെ മിക്ക ഭാഗങ്ങളും ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് മ്യൂസിക്. പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മ, വികാരം, ഭാഷ, ശ്രദ്ധ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ഭാഗങ്ങൾ ഒരേ സമയം ആക്റ്റീവാകുന്നു. അതുകൊണ്ടാണ് സംഗീതത്തെ ബ്രെയിനിന്റെ ജിം എന്ന് വിളിക്കുന്നത്.
0: Music Notes. Music Notes.
2: This is
3: Radio Suno 91.7 FM.
2: Qatar's happiness frequency.
4: Now, available.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 8:29 യു ഹാവ് ട്യൂൺഡ് ഇൻടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: Hi, this is Shweta Menon. You're listening to Kattan's favorite radio station. Kettu kettu kuttu kuda.
3: You're listening to
4: 917 evenings.
5: Joy Alukas 917 evenings,
6: presented by Joy Alukas, world's favorite jeweler.
7: Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: 917 evenings.

Once again, welcome back. Radio Suno 91.7 FM L 917 Evenings in the Time. Sandeep Aadu kude join cheyyunnathu. Ee oru time thirchayittum ee divasathe specialities ilekku thanneyanu njan ethunnathu. And specialities ennu parayumbo third Sunday of June. Nammalokke thanne raavile thottu oru particular vishayil ingane concentrate cheythu povunnu. Nammudeyokke oormayil ninnum manasil ninnum namukku orikkalum marakkanavatha oru personality oru paadu kaaryangal namukku padipichu thanna. The legends of our life. Happy Father's Day to each and every father out there. ഓർമ്മയിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായാലും വിഷ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്ത് ആ ഒരു വിഷ് സഹായിക്കാനായിട്ട് മറക്കണ്ട. വൈ? ബിക്കോസ് മേ ബി ദി മൈറ്റ് നോട്ട് ബി എക്സ്പെക്ടിങ്. അപ്പൊ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു വിഷ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവര് ഉഷാറായിട്ട് ഭയങ്കരമായിട്ട് തന്നെ ഹാപ്പി ആവുന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ലൈഫിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴല്ലേ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം വരുന്നത്. സോ ലെറ്റ്സ് ക്രിയേറ്റ് ദ ഹാപ്പിനെസ് ടുഗദർ ടുഡേ. റഫീഖ് ദേ നമുക്കൊരു ഗുഡ് ഈവനിങ് മെസ്സേജ് അയക്കുന്നുണ്ട്. അമിത് ഗുഡ് ഈവനിങ്. ആൻഡ് ഓൾസോ ജിയാദ് ഗുഡ് ഈവനിങ് മെസ്സേജ് അയക്കുന്നതിന്റെ കൂടെ തന്നെ ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ ദ ലവ്ലി ഫാദേഴ്സ് ഔട്ട് ദെയർ എന്നുള്ള മെസ്സേജാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ജിയാദിന്റെ മെസ്സേജ് പോലെ തന്നെ അമരീഷിന്റെ മെസ്സേജും വന്നിട്ടുണ്ട്. എല്ലാ അച്ഛന്മാർക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ. ആൻഡ് ഓൾസോ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഓരോ നല്ല നിമിഷങ്ങൾക്കും വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ മറ്റൊരു മെസ്സേജ് ഒരു ബർത്ത്ഡേ വിഷയമാണ്. എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഫാദേഴ്സ് ഡേയിൽ ആ ഒരു സ്പെഷ്യൽ ഡേ കൂടി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു എന്നുള്ള വിഷസ് പറഞ്ഞുകൊണ്ടാണ് അരുൺ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അച്ഛന്റെ പേര് രമേശ് എന്നാണ്. അച്ഛനെ ഏറ്റവും മികച്ച ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കണം എന്നുള്ള വിഷസ് പറയുമ്പോൾ വിഷിംഗ് എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ.

അപ്പൊ മറ്റൊരു ബർത്ത്ഡേ വിഷ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഈ ഒരു ടൈമിൽ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയും ഒരുപാട് പാട്ടുകൾ കേൾക്കാനും കൂടിയാണ്. എല്ലാ ഡേയ്സും ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്പെഷ്യാലിറ്റീസിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. സോ വിതൗട്ട് ടേക്കിംഗ് മച്ച് ഓഫ് യുവർ ടൈം, ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സോണ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine De Ruji Ariyam Call 4000-1707
1: In association with
3: Doha Bank
1: Make shopping more rewarding Get a 500 Qatri Riyal Lulu Voucher with your new Doha Bank Lulu MasterCard Platinum Credit Card Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Radio Suno presents Story of the Day.
6: നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല ശീലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലേക്ക് കയറിക്കൂടിയ ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ശീലങ്ങളും തുടങ്ങിയത് അച്ഛനിൽ നിന്നാണ്. നമ്മൾ വളരുംതോറും മാത്രം പതുക്കെ പതുക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന, കണ്ടുപഠിക്കേണ്ട ഒരു വലിയ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അച്ഛൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ലേബലും ഇല്ലാത്ത ഒരു ഭ്രാന്തുണ്ടായിരുന്നു അച്ഛനെ പോലെയാകണമെന്ന്. ചെറുപ്പത്തിൽ അച്ഛൻ മുണ്ട് മടക്കി കുത്തുന്നത് നോക്കി നിൽക്കുമ്പോൾ, ആ മീശയൊന്ന് വിരിക്കുമ്പോൾ, അച്ഛന്റെ കൂടെ ബൈക്കിന് മുന്നിലിരുന്ന് പോയ ആ ദിവസങ്ങൾ, അവിടെ നിന്നാണ് നമ്മളിലെ പല ശീലങ്ങളും തുടങ്ങുന്നത്. ഇന്ന് ഫാദേഴ്സ് ഡേ. ഈ ദിവസത്തിന് പിന്നിലും അങ്ങനെയൊരു മകളുടെ ഓർമ്മയുണ്ട്. അമേരിക്കയിലെ സൊണോറ സ്മാർട്ട് ഡോഡ് എന്ന പെൺകുട്ടി. അമ്മയില്ലാത്ത തന്നെയും തന്റെ 5 സഹോദരങ്ങളെയും ഒറ്റയ്ക്ക് വളർത്തിയ അച്ഛന്റെ ഓർമ്മയ്ക്കായി 1910 തുടങ്ങിയതാണ് ഫാദേഴ്സ് ഡേ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കാൻ കാണിക്കുന്ന ആ ധൈര്യമില്ലേ, അത് അച്ഛന്റെ കൂടെ നടന്നപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയതാണ്. ഉള്ളിലൊതുക്കുന്ന ആ സ്നേഹത്തിന് ഹാപ്പി ഫാദേഴ്സ് ഡേ.
5: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ.
0: റേഡിയോ സുനോ

0: ഒരുമിച്ചു പാടിയ ലോകകപ്പ് പാട്ടുകൾ. വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.
1: 2010 ഫിഫ വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ ഗാനം വക്ക വക്ക ആയിരുന്നെങ്കിലും പീപ്പിൾസ് ആന്തമായി അറിയപ്പെട്ടത് സൊമാലി കനേഡിയൻ ആർട്ടിസ്റ്റായ കേനാൻ ഒരുക്കിയ ദ വേവിൻ ഫ്ലാഗ് ആയിരുന്നു. ബൈലിംഗൽ വേർഷൻസ് ആണ് ഈ ഒരൊറ്റ പാട്ടിനുള്ളത്. പാട്ടിന്റെ ഈണം പോലെ തന്നെ വരികളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഒരു ഫുട്ബോൾ സോങ്ങിനപ്പുറം വളരെ വേഗം തന്നെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു പാട്ട് കൂടിയാണ് വേവിൻ ഫ്ലാഗ്.
0: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ. You are listening to Radio Suno 91.7 FM.
2: Qatar's happiness frequency.
0: Radio Suno. Today's Go Rate Update brought to you by Sky Jewelry.
3: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 riyal പർച്ചേസ് ചെയ്യൂ. രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
4: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 carat ഗോൾഡ് 377.50 കത്തറിയാൽ, 21 carat ഗോൾഡ് 437 കത്തറിയാൽ, 22 carat ഗോൾഡ് 461 കത്തറിയാൽ, 24 carat ഗോൾഡ് 500 കത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: Everyone, this is Arman Malik here. You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, yeah. And one of my favorite radio stations as well. Keta Keta Kutu Kudam.
5: You're listening to... Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler,
7: powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707
9: in association with
10: Doha Bank.
9: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
6: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
12: Once again, welcome back to the Radio Suno 91.7 FM. 917 evenings at the time. Sandeep Anu Kode join cheyyunnathu. അങ്ങനെ വീണ്ടും ദാ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒബ്വിയസ്ലി ഇത്രയും സ്പെഷ്യാലിറ്റീസ് നിറഞ്ഞ ഒരു ദിവസം ആകുമ്പോൾ നമുക്ക് ആ ഒരു വിഷസ് വായിച്ചു പോകാണ്ട് പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം ദാ വീണ്ടും ആ ഒരു ഫാദേഴ്സ് ഡേ വിഷിലേക്ക് തന്നെ പോകുന്നു. ഷനീബ് സിദ്ദീഖ് ആണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഗുഡ് ഈവനിങ്. നോ വേർഡ്സ് ആർ ഇനഫ് ടു താങ്ക് ഫോർ എവറിഥിങ് യു ഹാവ് ഡൺ ഫോർ മീ. യു ആർ മൈ സ്ട്രെങ്ത് ആൻഡ് മൈ ഇൻസ്പിറേഷൻ. ഹാപ്പി ഫാദേഴ്സ് ഡേ ഡാഡ്. അപ്പോൾ ഷനീബിന്റെ ഫാദറിന് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ് ദേ വന്നേക്കുന്നത്. അപ്പോൾ ഏറ്റവും മനോഹരമായി ഒരു വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഷനീബ്സ് ഡാഡ്. കൊബാറിൽ നിന്നുമാണ് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത്. മെസ്സേജ് ഇങ്ങനെയാണ്, ബീയിങ് എ ഫാദർ എന്റെ ആദ്യത്തെ ഫാദേഴ്സ് ഡേ ആണ്. ഐ എം എൻജോയിങ് ദ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അമീനാണ് അയച്ചേക്കുന്നത്. അപ്പോൾ അമീനും ഏറ്റവും മികച്ച ഒരു ഫാദേഴ്സ് ഡേ വിഷസ് അറിയിക്കുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഇത്ര അധികം ഫാദേഴ്സ് ഡേ വിഷസ് ഒക്കെ ഇങ്ങനെ കേട്ട് പോകുമ്പോൾ ഒക്കെ വായിച്ചു പോകുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇന്ന് ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യണോ, ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യണോ, അതോ വേൾഡ് മ്യൂസിക് ഡേ സെലിബ്രേറ്റ് ചെയ്യണോ, വേൾഡ് മോട്ടോർ സൈക്കിൾ ഡേ കൂടിയാണ് അത് സെലിബ്രേറ്റ് ചെയ്യണോ എന്നുള്ളത്. വല്ല അങ്ങനെ ഒരു സംശയം മനസ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അച്ഛൻ്റെ ഇവിടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോയിരുന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു പാട്ടൊക്കെ കേട്ട് രണ്ടുപേരും ആ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം പാട്ടിൻ്റെ കൂടെ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ലോകത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിലും വലിയ യോഗയൊന്നും നമുക്ക് ചെയ്യാനില്ല. ഒരു പക്ഷേ അച്ഛൻ ഇപ്പൊ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ കോൾ ഹിം, വീട്ടിൽ വിളിക്കുക, ഒരു വീഡിയോ കോളൊക്കെ ചെയ്ത് രണ്ടുപേരും കൂടി കുറച്ച് നേരം സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് അച്ഛൻ എന്നുള്ള ഒരു ഫിഗർ വരുമ്പോൾ എപ്പോഴും ടഫായിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. കുറെ അച്ഛന്മാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നമുക്കൊരു ടഫ് ഫേസ് മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ദർ ഇസ് എ ലോട്ട് ഓഫ് എക്സ്പ്ലനേഷൻസ് ദാറ്റ് വി ക്യാൻ ഗിവ് ആ ഒരു ടഫ് ഫേസിന്റെ പുറകിൽ എന്തായിരുന്നു എന്നുള്ളത്. അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കോള് മിസ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട കേട്ടോ. നേരെ ഫോൺ എടുത്ത് ഒന്ന് വിളിച്ചോളൂ, കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തോളൂ. ഐ വിൽ ബി ബാക്ക് വിത്ത് മോർ അപ്ഡേറ്റ്സ്. ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റിയും ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്കുകളുമായിട്ടൊക്കെ. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ ഗണപതി ചന്തു സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
0: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
1: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: മെസ്സി, റൊണാൾഡോ, നെയ്മാർ,

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner. 917 Evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome once again. Welcome back. 917 evenings into time aanu Sandeep aanu kude join cheynathu. Nammalekka life il thane oru baad important aayittulla oru divasam da kadannu poikondirikkana. Adile ottri happiness kondu varan nammal ingane shramichondirikkumbol oru pakshe enikku thonnu ivide verunna messages okke thane vaayichu povumbo orutthar ingane kettondirikkana avarde athrayum personal favorite aayittulla manushine pettiittu alle nammalekka life il athrayum special aayittulla oru vyakthiye pettittana ingane parnjondirikkunnu idakke parnju povumbole oru cheriya ചോദ്യം ചോദിച്ചോട്ടെ. ചെറുതല്ല, അത്യാവശ്യം ചില കാര്യങ്ങളൊന്നും നമ്മൾ മറന്നു പോകാറില്ല. ലൈഫിൽ എന്നാണ് അച്ഛൻ്റെ നിന്ന് ആദ്യമായിട്ട് തല്ല് മേടിക്കുന്ന ഈ തല്ല് മേടിച്ച കഥ ഒരുപാട് നമ്മളിരുന്ന് ആലോചിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മളെ റിഗ്രറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു കഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ 444-444-917 വിളിക്കാനായിട്ട് മറക്കണ്ട. അതല്ല, ഇനി ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാനാണ് താല്പര്യമെങ്കിൽ 500-00-917 മെസ്സേജ് ആയിട്ട് അയച്ചോളൂ. നമുക്കൊക്കെ തന്നെ നാഷണൽ ഒബ്സഷൻ തന്നെയാണ് അച്ഛൻ്റെ ചില സംഭവങ്ങൾ. അതായത് അച്ഛനിടുന്ന വാച്ച്, അച്ഛനോടിക്കുന്ന വണ്ടി, കാറ്, ഇതൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ക്രേസ് ആയിട്ടൊരു സംഭവമുണ്ട്. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഉടായ്പ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ ബൈക്കിൻ്റെ ശബ്ദം അല്ലെങ്കിൽ കാറിൻ്റെ ഹോണടി കേൾക്കുമ്പോഴായിരിക്കും മിക്കവാറും ആ കണ്ടം വഴി നമ്മൾ ഓടുന്നത്. ഒരു പക്ഷേ ചിലർക്ക് മാത്രമല്ല, ഓൾമോസ്റ്റ് കുറേ പേർക്ക് കണക്റ്റ് ആവുന്ന ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിരിക്കും ദാ ഈ സൗണ്ട്. ഈ ഒരു സൗണ്ട് അങ്ങോട്ട് കേൾക്കുമ്പോൾ വീട്ടിലേക്ക് വെച്ച് വിടുന്ന ഒരു സ്പീഡുണ്ടല്ലോ, ബുള്ളറ്റിനെക്കാട്ടി സ്പീഡിലായിരിക്കും നമ്മൾ വീട്ടിലേക്ക് ഓടുന്നത്. അപ്പം എന്തായാലും അങ്ങനെ ഓടിയിട്ടുള്ള സിറ്റുവേഷൻ അച്ഛൻ്റെ നിന്ന് തല്ല് മേടിച്ചിട്ടുള്ള ആദ്യത്തെ ആ ഓർമ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വോയിസ് നോട്ട് അയക്കാനായിട്ട് മറക്കണ്ട. അതും അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയാം 444-444-917 ആ കഥ കൂടി കേൾക്കാനായിട്ട്. ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ This is Kathas Happiness Frequency Radio Suno 91.7 FM. Kettu kettu kootukoodam.

0: Music Notes. Music Notes. Celebrating International Music Day with Radio Suno.
1: സംഗീതത്തിന് ടൈം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു റെക്കോർഡുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മൾട്ടി ആർട്ടിസ്റ്റ് സംഗീത കച്ചേരി. അത് 437 മണിക്കൂറിലേറെ നീണ്ടു നിന്നു. അതായത് ഏകദേശം 18 ദിവസം. പകലും രാത്രിയും സംഗീതം തുടർന്ന ഈ പ്രോഗ്രാം സംഗീതത്തോടുള്ള മനുഷ്യരുടെ സ്നേഹവും ഡെഡിക്കേഷനും ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു.
0: മ്യൂസിക് നോട്ട്സ്.

0: to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 8:55. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
6: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
7: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
8: കണ്ണുനട്ട് കാത്തിരുന്നിട്ടും.
9: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
8: കൽപ്പാന്ത കാലത്തോളം
9: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞമ്മൽ ബോയ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
2: In association with
4: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: ഫാദേഴ്സ് ഡേ വിഷസൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റേഡിയോ സോണോ 91.7 FM സന്ദീപാണ് കൂടെയുള്ളത്. ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ, വിഷസ് ആൻഡ് ഓൾസോ നമ്മുടെ കുഞ്ഞുനാളിലെ ഒരുപാട് കുറുമ്പുകൾ, കുഞ്ഞു കുഞ്ഞി സന്തോഷങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ മധുരമുള്ള ഒരു കാര്യം പറയട്ടെ. കുഞ്ഞുനാളിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് സമ്മർ ടൈമിൽ നമ്മളുടെ ഓർമ്മയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഒരുപാട് മാവുകളിൽ കയറി മാങ്ങ പറിക്കുന്നതും കല്ലെറിഞ്ഞ് നല്ല പഴുത്ത മാങ്ങയിട്ട് അത് ആരും കാണാതെ കൊണ്ടുവച്ച് കഴിക്കുന്നതും ഇതൊക്കെ ആയിരിക്കും. എന്തായാലും ഇതിനൊക്കെ നമ്മൾ തല്ല് മേടിച്ച് ഒരുപാട് കൂട്ടിയിട്ടുണ്ടായിരിക്കാം. ഇനി തല്ലൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും നാട്ടിൽ നിന്നുള്ള ആ ഒരു മധുരമുള്ള മാങ്ങകൾ കഴിക്കാനായിട്ടുള്ള ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ ദിസ് സമ്മർ ടൈം തേർഡ് എഡിഷൻ ഓഫ് നമ്മുടെ ആ ഒരു ഗംഭീരമായിട്ടുള്ള മാംഗോ ഫെസ്റ്റിവൽ സൂക്ക് വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിലാണ് ഉള്ളത്. ഫാമിലി ആയിട്ട് ഫാമിലീസിനാണ് ആസ് ഓഫ് നൌ എൻട്രി ഉള്ളത്. സോ ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് നമുക്ക് മാംഗോസ് ഒക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള സംഭവം ദാ ഇന്നലെ ഒന്ന് പോയപ്പോൾ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏകദേശം ഒരു 35 ഇന്ത്യൻ കമ്പനീസ് ഈ ഒരു ഇത് റെപ്രസെൻ്റ് ചെയ്ത് പല സ്റ്റാളുകളിലായിട്ട് തന്നെ നമുക്ക് അറിയാമെന്നുള്ളതും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ടായിരിക്കാം. എന്തായാലും അവിടെ ചെല്ലുമ്പോഴാണ് അതിനെ പറ്റിയിട്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. സോ ഇഫ് യു ഹാവ് യുവർ ഫാമിലി ഇവിടെ തീർച്ചയായിട്ടും പോകാനായിട്ട് മറക്കണ്ട. ആൻഡ് ഓൾസോ വീട്ടിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ദേ വുഡ് ലവ് ഇറ്റ്. അത്രമാത്രം നല്ല എന്താണ് പഴുത്ത മാങ്ങകൾ. ഞാൻ പച്ച മാങ്ങ ആക്ച്വലി കണ്ടിട്ടില്ല കേട്ടോ. റോ മാംഗോസ് അധികം അങ്ങനെ കാണാനായിട്ട് സാധിച്ചില്ല. ബട്ട് ദെൻ പഴുത്ത മാങ്ങ ആൻഡ് ഓൾസോ ഈ പഴുക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇതായി പോവാത്ത പഴു അങ്ങനെ എന്താണ് ചതുങ്ങി പോവാത്ത, അങ്ങനെയല്ലേ പറയുന്നത്, ആ ആയിരിക്കും. അപ്പോൾ ചതുങ്ങി പോവാത്ത മാങ്ങകൾ ഉപ്പിലിട്ട് മാക്സിമം മുളക് പൊടിയൊക്കെ ഇട്ട് പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നുണ്ട്. അത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങകളാണ്. ഡിഫറെൻ്റ് വെറൈറ്റീസ് പ്രീമിയം മാംഗോസ് ആണ് അവൈലബിൾ കേട്ടോ. ഇത് കൂടാണ്ട് തന്നെ അൽഫോൻസ, മല്ലിക, കേസർ, അങ്ങനെ ഒരുപാട് നമുക്ക് അറിഞ്ഞുകൂടാത്ത വെറൈറ്റീസ്, ഇതിലൊക്കെ പറഞ്ഞ വെറൈറ്റീസൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം. ഇതൊന്നും അല്ലാണ്ട് നമ്മൾ അറിഞ്ഞുകൂടാത്ത കേട്ടിട്ടില്ലാത്ത വെറൈറ്റി ഓഫ് മാംഗോസും സ്ഥലത്ത് അവൈലബിൾ തന്നെയാണ്. സൂക്ക് വാക്കിഫ് ആണ് ഈസ്റ്റേൺ സ്ക്വയറിൽ. വൈകുന്നേരം 4 മുതൽ അവൈലബിൾ ആണ്. ഫ്രഷ് ആയിട്ടുള്ള ക്വാളിറ്റി മാംഗോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാനായിട്ട് മറക്കണ്ട. നമുക്ക് മേടിച്ച് കുറേ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ വരുന്ന വീക്കെൻഡിലേക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം യു ഗോ ഗെറ്റ് ദ മാംഗോസ് ആൻഡ് കം. അപ്പോൾ പോകാനായിട്ട് മറന്നു പോകരുത്. 10 മാത്രമാണ് ഈ ഒരു ഇവൻറ്റ് ഉണ്ടാവുക. ഇനി 27 കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ഡൗൺ ചെയ്യും എന്നുള്ള കാര്യമാണ് അറിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തേർഡ് എഡിഷൻ ഓഫ് ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ആ ഒരു വിശേഷവും കൂടി നിങ്ങളുടെ അരികിൽ പങ്കുവെക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക. കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: ഒരുമിച്ചു പാടിയ ലോകകപ്പ് പാട്ടുകൾ. വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.
1: 1998 ഫ്രാൻസ് വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ സോങ് ആയിരുന്നു ദി കപ്പ് ഓഫ് ലൈഫ്. ഈ പാട്ടൊരുക്കിയത് സ്പാനിഷ് ഗായകൻ റിക്കി മാർട്ടിനായിരുന്നു. ഡിജിറ്റൽ കാലത്തിന് മുൻപിറങ്ങിയ പാട്ടാണെങ്കിലും പിന്നീട് ലക്ഷക്കണക്കിന് ഡിജിറ്റൽ കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. ലാറ്റിൻ പോപ്പ് സാമ്പ താളങ്ങൾ ചേർന്ന ഈ പാട്ട് 60 രാജ്യങ്ങളിൽ ചാർട്ട് ടോപ്പർ കൂടിയായിരുന്നു. ഇന്നും ദ കപ്പ് ഓഫ് ലൈഫ് ഒരു ഫാൻ ഫേവറേറ്റ് ആണ്.
0: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ. You are listening to Radio Suno 91.7 FM. 91.7 FM.
2: Qatar's happiness frequency.
0: Radio Suno. Today's Go Rate update brought to you by Sky Jewelry.
3: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 റിയാലിന് പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
4: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 ക്യാരറ്റ് ഗോൾഡ് 377.50 ഖത്തർ റിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 437 ഖത്തർ റിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 461 ഖത്തർ റിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 500 ഖത്തർ റിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
6: ഹായ്, ഞാൻ ആസഫ് അലി.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Welcome, welcome, welcome back once again. Radio Suno 91.7 FM 917 Evenings in the time. Sandeep Anu Kude joins you in the studio clock. Samaya Marmani Ganya, 41 minute, 52 second. ജൂൺ 21 ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഏറ്റവും അധികം സംസാരിച്ചു പോയ സ്പെഷ്യാലിറ്റി യെസ് ഫാദേഴ്സ് ഡേയെ പറ്റി തന്നെയാണ്. ജൂൺ 21 എന്നുള്ള ദിവസമല്ല, മൂന്നാമത്തെ ആ ഒരു സൺഡേ, ജൂണിലെ മൂന്നാമത്തെ സൺഡേ ആണ് നമ്മൾ ഫാദേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്മെമറേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അച്ചുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛന് ഏറ്റവും മികച്ച ഒരു ഫാദേഴ്സ് ഡേ വിഷസ് പറയുമെന്ന പ്രതീക്ഷയിലാണ് വിഷസ് അയക്കുന്നത്. അച്ഛൻ്റെ പേര് പക്ഷേ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും അച്ഛൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഒരു മനോഹരമായിട്ടുള്ള വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ഹാപ്പി ഫാദേഴ്സ് ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും, കുറച്ച് ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കാം. അച്ഛൻ നമുക്ക് കാട്ടിത്തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആൻഡ് ഒരുപാട് സംഭവങ്ങൾ തന്നെ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ തന്നെ ഈ ഒരു മൊമെൻറ്റിൽ ഇങ്ങനെ മനസ്സിലൂടെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഫോണ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫോൺ ഇസ് നൗ എ റിഫ്ലക്ഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മൊബൈൽ നമ്മുടെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചങ്ങാതി നന്നായ മുമ്പ് കണ്ണാടി വേണ്ട എന്ന് പറയുന്ന പോലെ ഇപ്പോൾ എന്തൊക്കെ നന്നാക്കിയാലും ഇല്ലെങ്കിലും നമ്മുടെ ഫോൺ നന്നാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പല രീതിയിലും നമുക്ക് പണി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു സമയം ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്, നമ്മളൊക്കെ തന്നെ നമ്മുടെ പേരൻസിനെ സേവ് ചെയ്തിരിക്കുന്ന ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഒക്കെ വർഷം കഴിയും തോറും കാലഘട്ടത്തിൻ്റെ ഇതും അതേപോലെ തന്നെ ഓരോ ജനറേഷൻസിൻ്റെ ഒക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ രീതിയിലായിരിക്കാം സേവിങ് വരുന്നത്. അതിപ്പോൾ ചിലർ ഭയങ്കര ക്രേസി ആയിട്ട് ഭയങ്കര ഈ പറഞ്ഞ പോലെ ഫണ്ണി ആയിട്ടൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്തായിരിക്കും ആ പേരെന്നുള്ളത് അറിയാനൊരാഗ്രഹം. അങ്ങനെ കോമഡി ആയിട്ടുള്ള പേരൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് അയക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ പേര് അയച്ചാലും മതി. അച്ഛൻ അമ്മ അങ്ങനെയുള്ളവരുടെ ഒക്കെ തന്നെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് വളരെ കോമഡി ആയിട്ടായിരിക്കും. ചിലപ്പോൾ അച്ഛൻ്റെ അങ്ങനെ നിങ്ങൾ വിളിക്കാറുള്ള ഒരു നിക് നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു നിക് നെയിം ഒന്ന് അയക്കണേ. മറക്കണ്ട 5000-9917 ആ ഒരു നിക് നെയിം അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. എൻ്റെ അച്ഛൻ്റെ ആ ഒരു നിക് നെയിം എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഹണി ബി 2 എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത്, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: 917 ഈവനിംഗ്സ്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Call 4000-1707.
2: In association with
4: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Welcome once again. Welcome back. Radio Suno 91.7 FM 917 evenings in the time. Sandeep Anna Kude join cheyyunnathu in the World Music Day koodiyaanu. June 21 innathe divasam angane oru celebration oru bhagathu koodi ingane nadakkunnathu. Almost ellarum thanne arinjittundu raavile thottu thanne ningade favorite aayittulla nammude listeners' favorite aayittulla listener tracks okke ingane kettu povaanu. Adinidayile enikku oru valare important aayittulla chodyam chodikkanundu. Yes, chodyathinte ലക്കി വിനേഴ്സിനെ കാത്ത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻ ആൻഡ് ലെറ്റ്സ് സീ ആർക്കറിയാം ആ ഉത്തരവെന്ന് അല്ലേ.

വേൾഡ് മ്യൂസിക് ഡേ ഏകദേശം 120 രാജ്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. പണിയും കെണിയും ഒന്നുമല്ല, ബട്ട് ദിസ് ഈസ് ഗോയിങ് ടു ബി പ്യുവർ ഫാക്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് പോയി സെർച്ച് ചെയ്ത് നമുക്കൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ ആ ഒരു സ്പെഷ്യാലിറ്റി, ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ളതുകൊണ്ട് മുങ്ങിപ്പോവില്ല. എസ്പെഷ്യലി മ്യൂസിക്കിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്ക് അങ്ങനെ മുക്കിക്കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഫാക്റ്റാണ് എനിക്കറിയേണ്ടത്. ഏത് വർഷമാണ് ഒഫീഷ്യലി മ്യൂസിക് ഡേ ആയിട്ട് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്? അതായത് ഏത് ഇയറാണ് വേൾഡ് മ്യൂസിക് ഡേ ആദ്യമായി പ്രഖ്യാപിതമായത്, ഏത് വർഷമായിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ലക്കി വിന്നേഴ്സിനെ കാത്ത് ഗംഭീരമായിട്ടുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, വേൾഡ് മ്യൂസിക് ഡേ ആദ്യമായിട്ട് ലോകത്ത് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് വർഷമാണെന്നുള്ളത്, വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് ഒഫീഷ്യലി വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം. അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ 120 രാജ്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു ഇത് ഗ്ലോബലി ഒരു ഫിനോമിന ആയി മാറിയത് ഒരു പക്ഷേ പെട്ടെന്ന് ഒരു സാഹചര്യത്തിലായിരുന്നു, വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഗ്ലോബൽ ഫിനോമിനൊക്കെ ആവുന്നതിന് മുന്നേ ആയിട്ട് പെർട്ടിക്കുലർലി ഒരു രാജ്യമാണ് ഈ വേൾഡ് മ്യൂസിക് ഡേ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. കീപ്പിംഗ് ഇൻ മൈൻഡ് വേൾഡിൽ എപ്പോഴും തന്നെ നമുക്ക് ചുറ്റും ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് മ്യൂസിക് കിട്ടണം, ആക്സസിബിൾ ടു എവ്രി വൺ, അറ്റ്ലീസ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ ഡേ എങ്കിലും എന്നുള്ള രീതിയിലാണ്, എന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ വേൾഡ് മ്യൂസിക് ഡേ പുറത്തു വരുന്നത്. ബട്ട് ദിൻ ഏത് സ്ഥലമാണെന്നുള്ളതും ഏതാണ് വർഷം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പക്ഷേ ഏത് വർഷമാണെന്നുള്ളത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്ന ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്താണ്, എന്താണ് അതൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേക്കും ദാ ഒരു സോങ്ങിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो प्रेजेंट्स स्टोरी ऑफ द डे।
1: നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല ശീലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലേക്ക് കയറിക്കൂടിയ ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ശീലങ്ങളും തുടങ്ങിയത് അച്ഛനിൽ നിന്നാണ്. നമ്മൾ വളരുന്തോറും മാത്രം പതുക്കെ പതുക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന, കണ്ടുപഠിക്കേണ്ട ഒരു വലിയ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അച്ഛൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ലേബലുമില്ലാത്ത ഒരു ഭ്രാന്തുണ്ടായിരുന്നു അച്ഛനെ പോലെയാകണമെന്ന്. ചെറുപ്പത്തിൽ അച്ഛൻ മുണ്ട് മടക്കി കുത്തുന്നത് നോക്കി നിൽക്കുമ്പോൾ, ആ മീശയൊന്ന് വിരിക്കുമ്പോൾ, അച്ഛന്റെ കൂടെ ബൈക്കിന് മുന്നിലിരുന്ന് പോയ ആ ദിവസങ്ങൾ, അവിടെ നിന്നാണ് നമ്മളിലെ പല ശീലങ്ങളും തുടങ്ങുന്നത്. ഇന്ന് ഫാദേഴ്സ് ഡേ. ഈ ദിവസത്തിന് പിന്നിലും അങ്ങനെയൊരു മകളുടെ ഓർമ്മയുണ്ട്. അമേരിക്കയിലെ സൊണോറ സ്മാർട്ട് ഡോഡ് എന്ന പെൺകുട്ടി, അമ്മയില്ലാത്ത തന്നെയും തന്റെ 5 സഹോദരങ്ങളെയും ഒറ്റയ്ക്ക് വളർത്തിയ അച്ഛന്റെ ഓർമ്മയ്ക്കായി 1910 തുടങ്ങിയതാണ് ഫാദേഴ്സ് ഡേ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കാൻ കാണിക്കുന്ന ആ ധൈര്യമില്ലേ, അത് അച്ഛന്റെ കൂടെ നടന്നപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയതാണ്. ഉള്ളിലൊതുക്കുന്ന ആ സ്നേഹത്തിന് ഹാപ്പി ഫാദേഴ്സ് ഡേ.
0: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ.

0: to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 14:29 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Music Notes. Music Notes. Celebrating International Music Day with Radio Suno. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഏതാണെന്നറിയുമോ? അത് 1821 ജർമ്മനിയിൽ ഡെവലപ്പ് ചെയ്ത ഹാർമോണിക്ക എന്ന മൗത്ത് ഓർഗനും പോപ്പ് മുതൽ ക്ലാസിക്കൽ വരെ എല്ലാതരം സംഗീതങ്ങളിലും ഉപയോഗിക്കുന്ന ഏറെ ജനപ്രിയമായ ഗിറ്റാറുമാണ്. മ്യൂസിക് നോട്ട്സ്. മ്യൂസിക് നോട്ട്സ്.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

ഗ്രാമഫോൺ എന്ന സിനിമയിലെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ സുനോ 91.7 FM-ലൂടെയാണ്. എനിക്ക് ഇവിടെ ചോദ്യങ്ങളുടെ ഉത്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഐ മീൻ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കേട്ടോ. വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. പണിയല്ലിത് കെണിയല്ലേ.

120 രാജ്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന വേൾഡ് മ്യൂസിക് ഡേ എന്നാണ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള സംഭവമാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി നമ്മുടെ ലിസ്ണേഴ്സിന് അടിയിലേക്ക് എത്തിക്കാമെന്ന് കരുതി ഇന്നത്തെ ദിവസം ദാ ആദ്യത്തെ ആ ഒരു ലിസ്റ്റിലേക്ക് മാർട്ടിൻ റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. ബിനോയ് ദാസ് റൈറ്റ് ആൻസർ പറയുന്നു. മുരുകേഷൻ റൈറ്റ് ആൻസർ. സുബിൻ ബാബു പറഞ്ഞിരിക്കുന്നത് ശരി ഉത്തരം തന്നെയാണ്. രാജേഷ് ഇ റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ അജേഷ് റൈറ്റ് ആൻസർ പറയുന്നു. എനിക്ക് തോന്നുന്നു എവിടെയോ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു പേഴ്സണലി. അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അളിയാ, അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. എല്ലാവരും റൈറ്റ് ആൻസർ തന്നെയാണ് അയച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ആൻസർ പറയാനുള്ള സമയമായിട്ടില്ല. ദാ കുറച്ച് പേർ കൂടി ഞാൻ ആ ഒരു ചാൻസ് തരികയാണ്. ലക്കി വിനേഴ്സിനെ വെയിറ്റ് ചെയ്ത് ഒരു ഗംഭീരമായിട്ടുള്ള സമ്മാനം തന്നെ ഇരിക്കുന്നുണ്ട് വേൾഡ് മ്യൂസിക് ഡേ ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് ആ ഫോൺ എടുത്ത് ആൻസേഴ്സ് ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. ഏത് വർഷമായാണ് ആദ്യമായി വേൾഡ് മ്യൂസിക് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ഒരു രാജ്യത്ത് അവർ പേഴ്സണലി തുടങ്ങിയ ഒരു സംഭവമാണ്, ബെൻ ഗ്ലോബലി അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് സംഭവം. ആ ബാക്കിയുള്ള കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഏതാണ് വർഷം എന്നുള്ളത്. ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917 സോ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിന് വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. ഒരു അടിപൊളി പാട്ടിലേക്ക് പോയാലോ? അടിപൊളി പാട്ട് തന്നെ ആയിക്കോട്ടെ.

0: സുനോ.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Stay hydrated and stay tuned.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: Brought to you by
6: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
1: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
7: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ.
8: നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല ശീലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലേക്ക് കയറിക്കൂടിയ ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ശീലങ്ങളും തുടങ്ങിയത് അച്ഛനിൽ നിന്നാണ്. നമ്മൾ വളരുംതോറും മാത്രം പതുക്കെ പതുക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന, കണ്ടുപഠിക്കേണ്ട ഒരു വലിയ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അച്ഛൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ലേബലും ഇല്ലാത്ത ഒരു ഭ്രാന്തുണ്ടായിരുന്നു അച്ഛനെ പോലെയാകണമെന്ന്. ചെറുപ്പത്തിൽ അച്ഛൻ മുണ്ട് മടക്കി കുത്തുന്നത് നോക്കി നിൽക്കുമ്പോൾ, ആ മീശയൊന്ന് പിരിക്കുമ്പോൾ, അച്ഛന്റെ കൂടെ ബൈക്കിന് മുന്നിലിരുന്ന് പോയ ആ ദിവസങ്ങൾ, അവിടെ നിന്നാണ് നമ്മളിലെ പല ശീലങ്ങളും തുടങ്ങുന്നത്. ഇന്ന് ഫാദേഴ്സ് ഡേ. ഈ ദിവസത്തിന് പിന്നിലും അങ്ങനെയൊരു മകളുടെ ഓർമ്മയുണ്ട്. അമേരിക്കയിലെ സൊണോറ സ്മാർട്ട് ഡോഡ് എന്ന പെൺകുട്ടി, അമ്മയില്ലാത്ത തന്നെയും തന്റെ 5 സഹോദരങ്ങളെയും ഒറ്റയ്ക്ക് വളർത്തിയ അച്ഛന്റെ ഓർമ്മയ്ക്കായി 1910 തുടങ്ങിയതാണ് ഫാദേഴ്സ് ഡേ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കാൻ കാണിക്കുന്ന ആ ധൈര്യമില്ലേ, അത് അച്ഛന്റെ കൂടെ നടന്നപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയതാണ്. ഉള്ളിലൊതുക്കുന്ന ആ സ്നേഹത്തിന് ഹാപ്പി ഫാദേഴ്സ് ഡേ.
7: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ.
9: Hi, ഞാൻ ഇന്ദ്രൻസ്.
10: You are listening to
9: Radio Suno 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.
10: 917 evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
2: In association with
4: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Once again, welcome back. Radio Sunna 91.7 FM 917 Evenings at a time. Sandeep Anakude joins you in the studio clock. Samayam 7 mani kazhinju 38 minutes 21 seconds. എനിക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് തന്നെയാണ്. ജൂൺ 21 ഇന്ന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് നിറഞ്ഞ ദിവസമാണെന്ന് നമുക്കറിയാം. ഒരുപാട് സ്പെഷ്യൽ എന്താണ് വിശേഷങ്ങളെ പറ്റി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഫാദേഴ്സ് ഡേ ആൻഡ് ഓൾസോ ഇന്റർനാഷണൽ യോഗ ഡേ, വേൾഡ് മ്യൂസിക് ഡേ, വേൾഡ് മോട്ടോ സൈക്കിൾ ഡേ, അങ്ങനെ ഒത്തിരി ഒത്തിരി സ്പെഷ്യാലിറ്റീസ് വരുന്ന ഒരു ദിവസം. പക്ഷേ അടുത്ത വർഷം ഈ പറഞ്ഞ പോലെ ഇതിൽ ചില കാര്യങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് മാറ്റമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫാദേഴ്സ് ഡേ ഈസ് ഫോളോയിങ് ഓൺ തേർഡ് സൺഡേ ഓഫ് എവറി ജൂൺ. അതുകൊണ്ട് തന്നെ ആ ഒരു കലണ്ടറിൽ വരുന്ന മാറ്റം ജൂൺ 21 അല്ലായിരിക്കാം അടുത്ത വർഷം ഫാദേഴ്സ് ഡേ വരുന്നത്. കലണ്ടറിൽ വരുന്ന മാറ്റങ്ങൾ തന്നെ നമ്മുടെ ആ ഒരു ഡേറ്റിലും കാര്യങ്ങളിലും ഫോർ പെർട്ടിക്കുലർലി ഫാദേഴ്സ് ഡേ വന്നിരിക്കും. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്തുകൊണ്ട് നമ്മുടെ ചെറിയ പണിയിലേക്ക് ഒന്ന് കയറുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു

രണ്ടിലൊന്നൊക്കെ എന്തറിയാം, ഞങ്ങള് കളി പഠിച്ചവരാണ് സന്ദീപ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കിവിടെ മെസ്സേജ് ചെയ്ത് അൻസബിന്റെ മെസ്സേജ് റൈറ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്. അനീഷ് ഉണ്ണി റൈറ്റ് ആൻസർ പറയുന്നു, വിജിത് റൈറ്റ് ആൻസർ ആണ്, രാജേഷിന്റെ റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്, ഷിഹാബ് റൈറ്റ് ആൻസർ പറയുന്നു, ജോസഫ് റൈറ്റ് ആൻസർ, ജിഹാദ് പറഞ്ഞിരിക്കുന്നത് ശരി ഉത്തരമാണ്, അമീർ റൈറ്റ് ആൻസർ പറയുന്നു, മുജീബ് റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്, സജീർ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഖാജിത്ത് റൈറ്റ് ആൻസർ പറയുന്നു, സജീർ മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് ഓക്കെ രണ്ട് തവണ രണ്ട് നമ്പേഴ്സിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്, ശരി ഉത്തരം തന്നെയാണ്. റിജീഷ് റൈറ്റ് ആൻസർ, ജെസ്സി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, അൻഫൽ റൈറ്റ് ആൻസർ പറയുന്നു, ബെക്കർ എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്, ഷമീർ റൈറ്റ് ആൻസർ, മാത്യു പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്, ബോസ്കോ റൈറ്റ് ആൻസർ ആണ്, മനാഫ് റൈറ്റ് ആൻസർ പറയുന്നു, ദിലീപും ശരി ഉത്തരം പറയുമ്പോൾ ദേ ഒരുപാട് പേര് റൈറ്റ് ആൻസറിലേക്ക്. വേൾഡ് മ്യൂസിക് ഡേ ആദ്യമായി ഒഫീഷ്യലി കമമറേറ്റ് ചെയ്ത് തുടങ്ങിയത്, സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത് ഏത് വർഷമാണ് എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടിയായിട്ടുള്ളത്. ആൻഡ് റൈറ്റ് ആൻസർ പറയുന്ന ലക്കി വിനേഴ്സിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ. ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ അവിടെ നിൽക്കട്ടെ, ബട്ട് ദെൻ ആ ഒരു ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ ആദ്യമായിട്ട് ശരിക്കും കൺസീവ് ചെയ്തത് ഈ ഒരു വേൾഡ് മ്യൂസിക് ഡേ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ എത്തുന്നത് 1981 ബട്ട് ദെൻ ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്തതും ഒഫീഷ്യൽ സെലിബ്രേഷനൊക്കെ ആയി മാറിയത് 1982. ഞാൻ വിചാരിച്ചു അതെല്ലാം കുറേ പേര് 1981 പറയുന്നത്, ബട്ട് ദെൻ റൈറ്റ് ആയിട്ടുള്ള ആൻസർ 1982 June 21 തന്നെയാണ്. പാരീസിൽ, യെസ് ഫ്രാൻസിലാണ് ആദ്യമായി ഈ ഒരു സെലിബ്രേഷൻ വരുന്നത്, വിച്ച് ദെൻ നമ്മുടെ ബാക്കി രാജ്യങ്ങളൊക്കെ തന്നെ അക്സെപ്റ്റ് ചെയ്തു, ഗ്ലോബൽ ഫിനോമിനായി മാറി ഈ ഒരു വേൾഡ് മ്യൂസിക് ഡേ എന്നുള്ളത്. 120 രാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ പറയുമ്പോൾ ഇൻഫാക്ട് ഒരു വലിയ കൺഗ്രാജുലേഷൻസ് പറയണം ടു ദ വൺസ് ഹു ഹാവ് സെഡ് റൈറ്റ് ആൻസർ. And yes, lucky winners, ഞങ്ങളുടെ ഒഫീഷ്യൽസ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് വെയിറ്റ് ചെയ്യുക കോളിന് വേണ്ടി. അപ്പോഴത്തേക്കും നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി. മോർണിംഗ് സവാരി,
5: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
4: മോർണിംഗ് സവാരി.
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
0: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Sea Ring Road. Healthy smiles anytime. For more information, call 4411 1133.
10: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
11: Just feel like you're home.
12: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
13: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
14: മഴ പാടും കുളിരായി.
13: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: सुनो प्रेजेंट्स स्टोरी ऑफ द डे।
1: നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല ശീലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലേക്ക് കയറിക്കൂടിയ ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ശീലങ്ങളും തുടങ്ങിയത് അച്ഛനിൽ നിന്നാണ്. നമ്മൾ വളരുംതോറും മാത്രം പതുക്കെ പതുക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന, കണ്ടുപഠിക്കേണ്ട ഒരു വലിയ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അച്ഛൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ലേബലും ഇല്ലാത്ത ഒരു ഭ്രാന്തുണ്ടായിരുന്നു അച്ഛനെ പോലെയാകണമെന്ന്. ചെറുപ്പത്തിൽ അച്ഛൻ മുണ്ട് മടക്കി കുത്തുന്നത് നോക്കി നിൽക്കുമ്പോൾ, ആ മീശയൊന്നു പിരിക്കുമ്പോൾ, അച്ഛന്റെ കൂടെ ബൈക്കിന് മുന്നിലിരുന്ന് പോയ ആ ദിവസങ്ങൾ, അവിടെ നിന്നാണ് നമ്മളിലെ പല ശീലങ്ങളും തുടങ്ങുന്നത്. ഇന്ന് ഫാദേഴ്സ് ഡേ. ഈ ദിവസത്തിന് പിന്നിലും അങ്ങനെയൊരു മകളുടെ ഓർമ്മയുണ്ട്. അമേരിക്കയിലെ സൊണോറ സ്മാർട്ട് ഡോഡ് എന്ന പെൺകുട്ടി, അമ്മയില്ലാത്ത തന്നെയും തന്റെ 5 സഹോദരങ്ങളെയും ഒറ്റയ്ക്ക് വളർത്തിയ അച്ഛന്റെ ഓർമ്മയ്ക്കായി 1910 തുടങ്ങിയതാണ് ഫാദേഴ്സ് ഡേ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കാൻ കാണിക്കുന്ന ആ ധൈര്യമില്ലേ, അത് അച്ഛന്റെ കൂടെ നടന്നപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയതാണ്. ഉള്ളിലൊതുക്കുന്ന ആ സ്നേഹത്തിന് ഹാപ്പി ഫാദേഴ്സ് ഡേ.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോ 91.7 FM 917 ഈവനിങ്സ് ഇൻ ദ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. എന്തായാലും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസം, June 21 ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ദിവസമാണ്. ബട്ട് കുറച്ചേറെ സ്പെഷ്യൽ ആക്കാനായിട്ട് നമ്മുടെ കൂടെ ഇവിടെ ഒരു വണ്ടർഫുൾ എനർജറ്റിക് ടീം കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ ഗൈസ്, ഹലോ
1: ഹലോ.
0: ഓക്കെ, അപ്പൊ കഴിഞ്ഞ തേഴ്സ്ഡേ ഒരു ഗംഭീരമായിട്ടുള്ള ഷോർട്ട് ഫിലിമിന്റെ ലോഞ്ച് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് ലൈവിലൂടെ. ആ ഒരു എൻ്റെ ഷോർട്ട് ഫിലിമിന്റെ ഭാരവാഹികൾ, അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ളവരും ബാക്കിലുള്ളവരും എല്ലാം ഇവര് തന്നെയാണ്. അപ്പോ ദാ ഇപ്പൊ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് സജു ജോസ്, റൈറ്റർ ആൻഡ് ഓൾസോ ആക്ടർ. വെൽക്കം ബ്രോ.
2: താങ്ക് യു.
0: ആൻഡ് ഓൾസോ മിസ്റ്റർ അഷ്കർ ഉസ്മാൻ, ഡയറക്ടർ, ജോയിൻ ചെയ്യുന്നുണ്ട്. വെൽക്കം. ആൻഡ് ഫൈനലി ഡി ഒ പി എല്ലാം എല്ലാമായ ആൻഡ് ഓൾസോ ആക്ടർ ആയിട്ടുള്ള ഫിറോസ് ബ്രോ കൂടി ജോയിൻ ചെയ്യുന്നു. വെൽക്കം ടു ദി ഷോ ബ്രോ.
2: താങ്ക് യു, താങ്ക് യു.
0: യെസ്, അപ്പൊ ഒരു ഉഷാർ എനർജി ഒക്കെ എവിടെ? ആ വന്നു വന്നു വന്നു,
3: എനർജി ഉണ്ട്,
0: ആ ചിരിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ സംഗതി എന്താണ് സംഭവം? സംഗീതം തന്നെയാണോ?
4: ഡയറക്ടർ സാർ പറയട്ടെ ഫസ്റ്റ്?
0: അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു വേൾഡ് മ്യൂസിക് ഡേ കൂടിയാണ്. അപ്പൊ സംഗതി സംഗീതം റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആണോ?
3: അതെ, സംഗീതം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോ സംഗീതത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് രണ്ട് സോങ്സ് ഉണ്ട് ഇതിനകത്ത്, അല്ലെ, രണ്ടും നമ്മ റിലീസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ട് സോങ്സ് ആണുള്ളത്. അപ്പൊ അത് മ്യൂസിക് ചെയ്തിട്ടുള്ളത് സാബിർ മദർ എന്ന് പറഞ്ഞ ഒരാളാണ്. കരിക്കരൊക്കെ ചെയ്യുന്ന ഒരു പയ്യനാണ് ചെയ്തിട്ടുള്ളത്. ലിറിക്സ് എഴുതിയിട്ടുള്ളത് സജു ആണ്. രണ്ടാമത്തെ സോങ്ങിന്റെ ലിറിക്സ് നമ്മുടെ ഫിറോസ് ഖാന്റെ മക്കളും പിന്നെ അഡീഷണൽ ലിറിക്സ് ചെയ്തിട്ടുള്ള സജു
0: ആണ്
3: ആ സോങ്സ്. പിന്നെ ഇത് അങ്ങനെ ഒരു പേര് വരാൻ കാരണം, ഇത് നടക്കുന്ന സ്ഥലം ഒരു സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ്,
0: റിലേറ്റ്
3: ചെയ്ത സ്ഥലത്താണ് ഇത് ഷോർട്ട് ഫിലിം നടക്കുന്നത്.
0: അപ്പൊ
3: അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അതിനുവേണ്ടി
0: വന്നത്. ഓക്കെ, അത് കറക്റ്റ്. നമുക്ക് തന്നെ ആ ഒരു വേൾഡ് മ്യൂസിക് ഡേയിൽ സംഭവത്തെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ വന്നപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ബാക്കിയുള്ളവരിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യത്തെ ആ ഒരു സോങ് ഒന്ന് കേട്ടിട്ട് വന്നാലോ.
3: സോ
0: ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ്. ഇത് റേഡിയോ സോ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം ആണ്. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 18 മിനിറ്റും 1 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: கத்தார் மக்கள் அனைவருக்கும் வணக்கம். நான் உங்க பாடகர் அந்தோனிதாசன் பேசுறேன்.
3: ஞான் ஜாக்சன் அல்லாடா, நியூட்டன் அல்லாடா, ஜோக்கர் அல்லாடா.
2: நீங்கள் கேட்டுக்கொண்டிருப்பது ரேடியோ சோனு 91.7.

0: ഏതൊരു ഇന്റർവ്യൂറിന്റെയും ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം പറയുന്ന ആ ഒരു ക്രൗഡ് എന്നുള്ളത്. ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം പറയാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദി എൻറ്റയർ ടീം ഇവിടെ നമ്മുടെ ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ടീം വളരെ എനർജൈസ്ഡ് ആയിട്ട് എന്നെ കൂടെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഡയറക്ടറിൽ നിന്നും ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെ കേട്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് ആക്ടർ സജുവിലേക്കാണ്. സജു ആണ് ഈ സിനിമ എഴുതിയേക്കുന്നത്, ഐ മീൻ ഷോർട്ട് ഫിലിം എഴുതിയേക്കുന്നതെന്നും കൂടി. സിനിമ എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ല കേട്ടോ, കാരണം അത്രമാത്രം എഫേർട്സ് ഇവർ എടുത്തിട്ടുണ്ട്. യെസ് സജു പറയും.
1: യെസ്, ഞങ്ങള് ഇത് എഴുതാനുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എന്റർടൈനർ ഒരു ലെവലിലുള്ള ഒരു സാധനം, ഒരു ഫൺ, ഒരു ഹ്യൂമറസ് ഒരു സാധനം ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് ഇത് എഴുതുന്നത് ആദ്യമേ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇവിടെ നമ്മുടെ ടീമിലുള്ള ഒരാളുടെ ഒരു റിയൽ ലൈഫുമായിട്ട് ഇതിനൊരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അതെ അതെ അതെ, അങ്ങനെ അത് സർപ്രൈസ് ആണ്, അത് പറയില്ല, അത് പറയില്ല. അപ്പൊ ആളുടെ ഇങ്ങനെ കാഷ്വൽ ടോക്കിൽ ഇങ്ങനെ ആളുടെ കഥകൾ, ഞങ്ങള് പല കഥകളും നടന്ന കഥകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടന്നൊക്കെ പറയും. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്പാർക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എല്ലാവരുടെയും കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാറുണ്ട്, എവിടെയെങ്കിലും കണ്ടതൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ പുള്ളിയുടെ കഥ പറഞ്ഞപ്പോ അതിലൊരു സാധനം ഇങ്ങനെ അടിച്ചു. അപ്പൊ എന്നിട്ട് അപ്പൊ എന്റെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്ന വേറൊരു കഥയുണ്ടായിരുന്നു, അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ പറഞ്ഞപ്പോ ആ ഇത് കൊള്ളാം, സാധനം വർക്കാവും, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് പരിപാടി തുടങ്ങുന്നത്.
0: ഷോർട്ട് ഫിലിം ഇറക്കുമ്പോ അതില് ഇതില് എന്താണ് മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്ന
1: യാതൊരു സാമ്യവും ഇല്ല. പിന്നെ ഇവരെ എന്തെങ്കിലും കണ്ടിട്ട് പിന്നെ അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതിൽ ഞാൻ ഉത്തരവാദിയല്ല.
0: സോ അപ്പോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ്, ആ ഒരു സോങ്ങിന്റെ സംഭവമൊക്കെ തന്നെ നമ്മൾ ആ ഒരു ലോഞ്ചിന്റെ സമയത്ത് കണ്ടതായിരുന്നു. ഇതിലെ അല്ലാണ്ട് ഒരു പാട്ട് കൂടെ.
1: അതെ അതെ, ഇതില് രണ്ടാമത്തെ ഒരു പാട്ടുണ്ട്, അത് ശരിക്കും അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആദ്യത്തെ പാട്ട് നമ്മൾക്ക് ഈ പടത്തിലേക്ക് ഇവിടെ ഇവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അപ്പൊ അതിനൊരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു പാട്ടാണ്.
0: ഓക്കെ,
1: പക്ഷെ രണ്ടാമത്തെ പാട്ടെന്ന് പറഞ്ഞാൽ തികച്ചും ഒരു ഒരു ഡെലിബറേറ്റ്ലി വന്ന പാട്ടല്ല അത്. അത് നമ്മൾ ഫുള്ള് ഷൂട്ടെല്ലാം കഴിഞ്ഞ് എഡിറ്റെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഒരു ഒരു സെക്ഷനിൽ നമുക്കൊരു ഒരു സോങ് വേണമെന്ന് തോന്നി. പക്ഷെ അപ്പൊ അതൊരു ചിൽഡ്രൻസ് ഒക്കെ പാടുന്ന പോലത്തെ ഒരു ഒരു ഒരു റൈം ഒക്കെ ഉള്ള ഒരു സാധനമാണെങ്കിൽ അതൊന്നും കൂടി ഒന്ന് വർക്കാവും ആ സിറ്റുവേഷൻ എന്ന് തോന്നി. അപ്പൊ നമ്മൾ അതിനുവേണ്ടിയുള്ള സെർച്ചിങ്ങിലായിരുന്നു, കുറച്ച് ഓൾഡ് റൈംസ് അങ്ങനത്തെ പാട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോഴാണ് നമ്മുടെ ഫിറോസ് ബ്രോ നാട്ടിലായിരുന്നു, പുള്ളിക്കാരന്റെ മക്കള് കുറച്ച് പാടി നടക്കുന്ന അവിടെ നാട്ടിൽ പാടി നടക്കുന്ന ഒരു സോങ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ, രണ്ടു മൂന്ന് സോങ് ഇതുപോലെ കേൾപ്പിച്ചു തന്നു. അപ്പൊ നമുക്ക് അതിൽ ഒരു സാധനം സ്ട്രൈക്കായി, ഓക്കെ ഇത് കൊള്ളാം. അപ്പൊ എന്നിട്ട് അതിന്റെ ഒരു ഒന്ന് രണ്ട് ലിറിക്സ് കൂടെ വെച്ചിട്ട് ബാക്കി രണ്ടു മൂന്ന് ലിറിക്സും കൂടെ ആഡ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ പാടിച്ച് ഉണ്ടാക്കിയ ഒരു സോങ് ആണ്. അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എന്തായിരുന്നു അവരുടെ പേരെന്തായിരുന്നു മക്കളുടെ പേര്?
2: ആനിയ അലിഷ്ബ ഐഷ.
1: അതെ അതെ, ഈ അവസരത്തിൽ അവർക്ക് പ്രത്യേക ഒരു ഒരു കൺഗ്രാറ്റ്സ് പറയാനുണ്ട്, വളരെ നല്ലതായിട്ട് മനോഹരമായിട്ട് അവർ പാടിയിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും അവിടുന്ന് ചോദ്യം നേരെ നമ്മുടെ ഡി ഒ പിയിലേക്ക്. ഹലോ സർ, എന്താണ് വിശേഷം? എന്തായാലും ഫിറോസ് ബ്രോയെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ എവിടേക്കോ ഒരു കളിയും ചിരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ചിത്രത്തിൽ ഒരു വേഷവും ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ എടുത്തു പറയുന്ന ഒരു കഥാപാത്രവും കൂടിയാണ്. ചെറിയൊരു വേഷം എന്ന് ഞാൻ പറയുന്നില്ല,
1: ചെറിയ വേഷമൊന്നുമല്ല,
0: ത്രൂഔട്ട്
1: പുള്ളിയെ സർക്കിൾ ചെയ്തിട്ടാണ് ഈ പടം തന്നെ ബിൽറ്റ് ആയി ഉണ്ടാക്കിയിരുന്നത്.
0: പക്ഷേ അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ചെയ്ത കഥാപാത്രത്തിന് അറിയത്തില്ലായിരുന്നു ഞാനാണ് ഈ കഥാപാത്രം ചെയ്യാൻ. പറഞ്ഞു,
2: അതായത് ഞങ്ങള് ഖത്തറിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിമായിട്ടും ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാന് കാലങ്ങളായിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ ഒരു ഡി ഒ പി ആണ്, അതായത് ഞാൻ ക്യാമറിന്റെ മുന്നിൽ ഇതുവരെ വന്നിട്ടില്ല. പണ്ടെന്നോ അഞ്ചാം ക്ലാസ് ആയിട്ട് ഒരു നാടകം ചെയ്തു എന്നല്ലാതെ പിന്നൊന്നും ചെയ്തിട്ടില്ല, പരിചയമല്ല വേറെ. അങ്ങനെ ഇവര് കഥ എന്നോട് പറയുന്നുണ്ട്, ഞങ്ങളെല്ലാരും കൂടി ഇരിക്കുന്നുണ്ട്, കോഫി ഷോപ്പിൽ ഇരുന്ന് സംസാരിക്കുന്നു, ഞങ്ങൾ ഫ്രണ്ട് അഞ്ചലിന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നു. അങ്ങനെ കഥ ഈ ഒരു മലബാർ സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരാളാണ് ത്രൂ ഔട്ട് നായകന്റെ കൂടെ ഒരാള് എന്ന് ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ എഴുതുന്ന സമയത്ത് എന്നോട് പറയും, ഫിറോസ് ഖാ ഇതിപ്പോ നിങ്ങൾ പറയുകയാണെച്ച് എങ്ങനെയായിരിക്കും നിങ്ങളെ നാട്ടിൽ പറയും? അപ്പോഴൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാണില്ല, കാരണം ഞാൻ ഡി ഒ പി ആണല്ലോ. അപ്പൊ വേറെ എനിക്ക് എന്തായാലും ഇല്ല, ഞാൻ ചിന്തിക്കണേല്ല. ആ ചതി ഞാൻ അറിഞ്ഞ കുറച്ച് വൈകിയ ചതിയന്മാരാ. പിന്നെയാണ് അഷ്കു സജു എന്നോട് പറയുന്നത്, ഇത് എഴുതിക്കണന്നെ ഈ കഥാപാത്രത്തിന്റെ ബിൽഡ് ചെയ്തിക്കണതന്നെ എന്നെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ.
1: അതെ, ഞങ്ങള് എഴുതുമ്പം അയ്യോ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ എഴുതി വെക്കും. എന്നിട്ട് പുള്ളിയോട് ചോദിക്കും, ഇത് നിങ്ങൾ അവിടെ എങ്ങനെ പറയാ, ഇജൊന്നിട്ടും ബേജാറാണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും രസകരമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഡേ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു പാട്ട് നമ്മുടെ കുട്ടികൾ എഴുതിയിട്ടുള്ളതും ബാക്കി കംപ്ലീറ്റ് ചെയ്ത് സജു ബ്രോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലിറിക്സുമായിട്ടുള്ള വളരെ ഷോർട്ട് ഒരു സോങ് ആണ്. അപ്പൊ ആ ഒരു സോങ്ങിലേക്ക് ഇതാ ഇപ്പൊ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: ഓണത്തിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രീഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: Evenings.

0: Once again, welcome back. Radio Suna 91.7 FM 917 evenings in the time ആണ്. സിനിമ കഥകൾ എസ്പെഷ്യലി ഒരു ഷോർട്ട് ഫിലിം റിലേറ്റ് ചെയ്തിട്ടുള്ള വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ഷോർട്ട് ഫിലിം ദേ റിലീസ് ആകാൻ പോവുകയാണ്. നമ്മളെല്ലാവരും തന്നെ കാണാൻ പോകുന്ന ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ അപ്ഡേറ്റ്സ് തന്നുകൊണ്ട് അതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ നൽകിക്കൊണ്ട് ഒരു ടീം തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. അഗെയിൻ ബാക്ക് ടു ദി ഡയറക്ടർ. യെസ്, സിനിമ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് കാര്യങ്ങൾ ഇതൊക്കെ തന്നെ തലയിലുണ്ടായിരിക്കും ഡയറക്ടറിന്റെ. സോ ഹൗ എക്സാക്ട്ലി വാസ് ദാറ്റ് ആൻഡ് ഓൾസോ ഇവരെയൊക്കെ മേക്കാൻ ഇച്ചിരി പാടായിരുന്നു?
1: അപ്പോൾ നമ്മളത് എഴുതി കഴിഞ്ഞപ്പോൾ നമുക്കത് എങ്ങനെയെങ്കിലും ഇതൊന്ന് എടുക്കണം എന്നുള്ളൊരു ചിന്തയിലായി.
0: അത്രയും
1: ത്രില്ലായിട്ടുള്ള സാധനം നമ്മൾ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമായി. നമ്മൾ എല്ലാ ദിവസവും അവിടെ സജുന്റെ വീടിന്റെ താഴെയോ അല്ലെങ്കിൽ കോഫി ഷോപ്പിൽ ഇരുന്നത് സംസാരിക്കാറുണ്ട്. അപ്പൊ ഈ സജുന്റെ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ കൂട്ടത്തിന് സജു ഏട്ടായി പുളി വന്നത്. സജിമു എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ നമ്മൾ നോർമലി കഥ പറഞ്ഞു, നമ്മളിങ്ങനെ ഇതാണ് കഥ എന്ന്. പുള്ളി പറഞ്ഞു എന്നാ പിന്നെ ഞാൻ തന്നെ ചെയ്യാം എന്നതിൽ പുള്ളി അങ്ങ് ഓക്കെ പറഞ്ഞു.
0: അപ്പൊ
1: നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യണമെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം, ഒന്നുകിൽ ചെറുത് ചുരുക്കി വെരി ലിമിറ്റഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നല്ല സിനി ലൈൻ ക്യാമും അതുപോലത്തെ ലെൻസും അതുപോലെ ലൈറ്റും ഗാഫറൊക്കെ വെച്ച് നല്ല വൈഡ് ആയിട്ടും ചെയ്യാം. രണ്ടും ചെയ്യാന്നുള്ളത് ബഡ്ജറ്റാണ് അവിടെ തീരുമാനിക്കുന്നത്.
0: അപ്പൊ
1: പുള്ളി നിങ്ങൾക്ക് ആവശ്യമാണോ എന്നാ അത് ചെയ്യൂ എന്നുള്ള ഒരു മൂഡിലാണ് പുള്ളി നിന്നിരുന്നത്. നമ്മ അവിടെ നിന്നങ്ങ്
0: എവിടെ കിട്ടല്ലേ
1: അത് എങ്ങനെ. അപ്പൊ നമ്മ അങ്ങനെ ഒരാളെ കിട്ടുമ്പോ അത് മിസ്യൂസ് ചെയ്യാന്നുള്ളത് നമ്മതെങ്ങനെ ഈ ഫിലിമിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിലുണ്ടെന്ന് വിശ്വാസമുണ്ട്. പിന്നൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് അത് മനസ്സിലാവുക.
0: തീർച്ചയായിട്ടും കാണാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഒരു ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഷോർട്ട് ഫിലിമിന്റെ ടീസർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോയാൽ മതി. നമ്മൾ ഉടൻ തന്നെ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു ടീസർ കംപ്ലീറ്റ് ആയിട്ട് എക്സ്ക്ലൂസീവ്ലി ആ ഒരു ടീസർ മാത്രമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. യെസ്, ബാക്ക് ടു
1: രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവരൊക്കെ മേക്കണ്ടോ അല്ലെ. ആക്ച്വലി ഇത് മേക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എനിക്ക്. കാരണം വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരു ടീമായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇപ്പൊ ഫിറോസയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുള്ളി ഡി ഒ പി ആണ്.
0: പുള്ളി
1: അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. ഞാൻ ഡി ഒ പി ചെയ്യുന്നുണ്ട്, സ്റ്റിക്ക് ഓൺ ചെയ്യില്ല.
0: ക്യാമറ ഒന്നുമില്ല.
1: നമുക്കിപ്പോ പ്രൊഡക്ഷനിൽ ആളില്ല എന്നുണ്ടെങ്കിൽ സാധനം പോയി മേടിക്കുന്ന പുള്ളി റെഡിയാണ്, പുള്ളി പോയി മേടിക്കും. അതുപോലെ തന്നെ എല്ലാവരും ഓക്കെ ഇന്ന ആൾ ഇന്ന ചെയ്യുന്നില്ല. അപ്പോ ചിലയിൽ ഞാൻ ക്യാമറ ചെയ്യും, ഡയറക്ട് ചെയ്യും, എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ടീമായോണ്ട് അത്
2: പുള്ളി അവസാനം പറയുന്ന എന്നോടൊന്ന് ക്യാമറ അല്ലെങ്കിൽ ആക്ടിങ് മാത്രമായിട്ടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന അവസ്ഥയായി. ചെടിച്ചെട്ടി പറക്കി വെക്കലും നിർത്തിയിട്ട്
0: ചായ വരെ മേടിക്കേണ്ടി വന്നു.
1: അപ്പോ എന്താ പറയാ, അങ്ങനെ ഒരു ടീം വർക്ക് ഉണ്ടോണ്ട് ആരും മേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എല്ലാവരുടെയും കൂടി ഒരു പടം എന്നുള്ളതിലാണ് ഇത് പോയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും അതിൽ ഫുൾ എഫേർട്ട് ഇട്ട്. ഇപ്പൊ നമ്മൊരു ആക്ഷൻ പറഞ്ഞാൽ പിന്നെ ആരും വേറെ ബാക്കിൽ നോയ്സ് ഉണ്ടാക്കാനോ അതിനൊന്നും ഇല്ല. അവർ അതിനങ്ങ് പിന്നെ അത് മാത്രമല്ല, നമ്മൾ മുന്നേ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് മൂന്ന് ദിവസമേ ഉള്ളൂ ഇതിന്റെ സമയത്ത് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മ ഇവരെ എല്ലാരെയും കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. പ്രാക്ടീസ് ചെയ്യിക്കാൻ ഇപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ വർക്ക് കഴിഞ്ഞ ഈവനിങ്ങിൽ പ്രാക്ടീസ് ചെയ്യാൻ വരാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
0: പക്ഷെ
1: ആരും അതിനൊരു നോ പറഞ്ഞില്ല. എല്ലാരും വന്ന് പ്രാക്ടീസ് ഓരോ സീനും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ ഇതിന് വന്നത്. അപ്പൊ എല്ലാവർക്കും അതിന്റെ ഒരു ബുദ്ധിമുട്ടും അതിന്റെ ആവശ്യകതയും അറിയുന്നതുകൊണ്ട് എല്ലാരും വന്നു ചെയ്തതുകൊണ്ട് മേക്കാൻ എന്നുള്ളൊരു ഇതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു.
0: പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുത്ത് തീർക്കാനും പറ്റിയിരുന്നു. ഓക്കെ, ബട്ട് ഇതിലെല്ലാ സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് ആ ഒരു സിനിമാറ്റോഗ്രാഫി ഒക്കെ കാണുമ്പോൾ അറിയാം എത്രമാത്രം എഫേർട്സ് ഇവരെ ആ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ജോയിൻ ബാക്ക് ചെയ്യുന്നതായിരിക്കും ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Lokam Eettu Paadiya Lokakap Paattugal. World Music Day Special.
8: 15 രാജ്യങ്ങളിൽ നമ്പർ വൺ ഹിറ്റ്, 15 മില്യൺ ഡിജിറ്റൽ കോപ്പീസ് വിറ്റഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സ്ട്രീം ചെയ്ത വേൾഡ് കപ്പ് സോങ്ങിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡും. 4 ബില്യൺ വ്യൂസ് ഉള്ള യൂട്യൂബ് വീഡിയോ. ഇതായിരുന്നു വക്ക വക്ക. ചുരുക്കം പറഞ്ഞാൽ ലോകകപ്പ് പാട്ടെന്നാൽ ഇന്നും പലർക്കും അത് വക്ക വക്കയാണ്. 2010 ആഫ്രിക്കൻ ലോകകപ്പിന് പോപ്പ് ഗായിക ഷക്കീര ഒരുക്കിയ പാട്ടായിരുന്നു വക്ക വക്ക. ലോകം മുഴുവൻ ഈ പാട്ട് ഏറ്റുപാടി. ആദ്യമായി ആഫ്രിക്ക ഹോസ്റ്റ് ചെയ്യുന്ന വേൾഡ് കപ്പ് എന്ന പ്രത്യേകതയും ആ ലോകകപ്പിനുണ്ടായിരുന്നു.
7: ലോകം ഏറ്റുപാടിയ ലോകകപ്പ്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദ ഡേ.
2: നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല ശീലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലേക്ക് കയറിക്കൂടിയ ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ശീലങ്ങളും തുടങ്ങിയത് അച്ഛനിൽ നിന്നാണ്. നമ്മൾ വളരുംതോറും മാത്രം പതുക്കെ പതുക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന, കണ്ടുപഠിക്കേണ്ട ഒരു വലിയ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അച്ഛൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ലേബലും ഇല്ലാത്ത ഒരു ഭ്രാന്തുണ്ടായിരുന്നു അച്ഛനെ പോലെയാകണമെന്ന്. ചെറുപ്പത്തിൽ അച്ഛൻ മുണ്ട് മടക്കി കുത്തുന്നത് നോക്കി നിൽക്കുമ്പോൾ, ആ മീശയൊന്നു വിരിക്കുമ്പോൾ, അച്ഛന്റെ കൂടെ ബൈക്കിന് മുന്നിലിരുന്ന് പോയ ആ ദിവസങ്ങൾ, അവിടെ നിന്നാണ് നമ്മളിലെ പല ശീലങ്ങളും തുടങ്ങുന്നത്. ഇന്ന് ഫാദേഴ്സ് ഡേ. ഈ ദിവസത്തിന് പിന്നിലും അങ്ങനെയൊരു മകളുടെ ഓർമ്മയുണ്ട്. അമേരിക്കയിലെ സൊണോറ സ്മാർട്ട് ഡോഡ് എന്ന പെൺകുട്ടി, അമ്മയില്ലാത്ത തന്നെയും തന്റെ 5 സഹോദരങ്ങളെയും ഒറ്റയ്ക്ക് വളർത്തിയ അച്ഛന്റെ ഓർമ്മയ്ക്കായി 1910 തുടങ്ങിയതാണ് ഫാദേഴ്സ് ഡേ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കാൻ കാണിക്കുന്ന ആ ധൈര്യമില്ലേ, അത് അച്ഛന്റെ കൂടെ നടന്നപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയതാണ്. ഉള്ളിലൊതുക്കുന്ന ആ സ്നേഹത്തിന് ഹാപ്പി ഫാദേഴ്സ് ഡേ.
1: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ.
3: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine De Ruji Ariyam Call 4000-1707
1: In association with
3: Doha Bank
1: Make shopping more rewarding Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome back once again. Radio Suno 91.7 FM 917 Evenings in the Time. Show wind up ചെയ്യാനുള്ള സമയമൊക്കെ ആയി വരുന്നു. പക്ഷേ ഷോർട്ട് ഫിലിമിനെ പറ്റിയിട്ട് വളരെയധികം അഘോരം അഘോരം സംസാരിച്ചിട്ട് എന്നാണ് ഷോർട്ട് ഫിലിം നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ടീസർ മാത്രമാണ് ഞങ്ങളുടെ അരികിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. DOP
6: യെസ് DOP എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ, അതായത് ഇതിലെ സോങ് ആണ് ഞാൻ സത്യത്തിൽ DOP ചെയ്തിട്ടുള്ളത്. മറ്റേ എന്റെ സുഹൃത്ത് റഹീം എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്, കാരണം ഞാൻ അതിൽ അഭിനയിക്കണോണ്ട് ബാക്കിയുള്ള മോശമൊക്കെ ചെയ്തിട്ടുള്ള റഹീമാണ്.
7: റഹീം ബ്ലാക്ക് സ്നോ
6: പേര് പറയണം,
5: പ്രത്യേകം
6: ഞങ്ങളിപ്പോ അത് അടുത്ത മാസം പകുതിയോടുകൂടി തിയേറ്ററിൽ റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.
5: ഓക്കെ
6: ഓക്കെ, അപ്പോ തിയേറ്ററിൽ റിലീസിന് ശേഷമായിരിക്കും ഞങ്ങൾ യൂട്യൂബ് നോക്കിയിട്ടില്ല. ഞങ്ങള് ഒന്ന് രണ്ട് ഇത് നോക്കിയിട്ടുണ്ട്,
5: പ്ലാറ്റ്ഫോം
6: നോക്കിയിട്ടുണ്ട്. അത് ഓക്കെ ആണെന്ന് വെച്ചാൽ അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ അനൗൺസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. തിയേറ്റർ റിലീസ് ഉടനെ ഉണ്ടാവും.
5: ഓക്കെ, അപ്പോ തിയേറ്റർ റിലീസിന്റെ കാര്യം പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ വന്ന് കാണാൻ പറ്റുമോ? ബിക്കോസ് ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ അത് നമുക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ പബ്ലിക്കിന് അങ്ങനെ കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ?
6: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കഴിഞ്ഞ പ്രാവശ്യവും ഇതേപോലെ തന്നെ ഞങ്ങൾ ചെയ്ത, അന്ന് റേഡിയോ സുനോ ആയിരുന്നു ഞങ്ങളുടെ പാർട്ട്ണർ. അന്ന് ഞങ്ങൾ ഇതേപോലെ വന്നിരുന്ന് ഞങ്ങൾ പറയായിരുന്നു, ഞങ്ങളൊരു 20 ടിക്കറ്റ് റേഡിയോ സുനെ ഏൽപ്പിച്ച്, അങ്ങനെ റേഡിയോ സുന വഴിയാണ് പുറത്തു നിന്നുള്ള 20 ആള് വന്നത്. അതേപോലെ തന്നെ ഞങ്ങള് ഇത് നമ്മൾ പ്രദർശിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഖത്തറിലുള്ള ഒട്ടുമിക്ക എല്ലാ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഞങ്ങൾ പങ്കെടുപ്പിക്കാറുണ്ട്. ബിസിനസ്സുകാരാണെങ്കിലും കലാരംഗത്തിലെ ആളുകളാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ മലയാളികൾ, ഒട്ടുമിക്ക മലയാളികളൊക്കെ പങ്കെടുക്കുന്ന രീതിയിലാണ് ഞങ്ങളിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
5: എക്സാക്ട്ലി. അപ്പോൾ ഞാൻ നിങ്ങളുടെ നിന്ന് തന്നെ അറിഞ്ഞൊരു കാര്യമാണ്, അതായത് നിങ്ങൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടും, ബേസിക്കലി ഇറ്റ് വാസ് എ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പേര് തന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബ്രോ, എന്താണ് അവിടെ നിന്ന് ഒരു ഒരു മറക്കാനാവാത്ത എക്സ്പീരിയൻസോ അങ്ങനെ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
6: അല്ല, ഇത് സജുവിനൊരു പ്രത്യേകത ഉണ്ട്. സജുവിന് ഒരു ഒരു ഫ്രെയിം വെക്കുമ്പോ സജു അത് മുൻകൂട്ടി കാണും.
5: ഓക്കെ,
6: അതായത് ഈ കളറ് വേണം, ഇവിടെ ഇപ്പുറത്ത് ഈ കളറ് വേണം,
5: സിഡി ഉണ്ട്,
6: അങ്ങനെ പരിപാടി ഉണ്ടോ? അതായത് നീ ഈ ഷർട്ട് ഇട്ട് ഞാൻ ഈ ഷർട്ട് ഇട്ട് നിന്നുകഴിഞ്ഞാല് ബാക്ക്ഗ്രൗണ്ടിൽ ഈ കളർ വരുമ്പോ അത് കളർ ഗ്രേഡ് ചെയ്യുമ്പോ ഇങ്ങനെ വരും, അങ്ങനെ മുൻകൂട്ടി കണ്ടുകൊണ്ടൊരു പരിപാടി ഉണ്ട് സജുവിന്.
5: ഓക്കെ,
6: അപ്പൊ ഞങ്ങള് സജു ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഓരോ സീനിനും ഞങ്ങൾക്ക് ഷർട്ട് രണ്ടു മൂന്ന് ഷർട്ട് വേണം. അപ്പൊ ഇത് ഇവൻ പറയുന്ന ഷർട്ട് ഇവിടെ ഇല്ല, നോർമൽ കടകളിലൊന്നുമില്ല.
5: ഇല്ല.
6: അപ്പൊ ഞാനിത് അച്ചാനോട് പറഞ്ഞു, അച്ചായ
5: കൂടിയായിട്ടാണ്
6: ഈ കളറുകളൊന്നും അച്ചായ ഇവിടെ ഇല്ല, നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ താ വായോടാ, നമുക്ക് സിറ്റി സെന്ററിൽ
7: ഒന്നിനും നോ
6: പറയാ, അച്ചാ നോ പറയില്ല. അങ്ങനെ ഞങ്ങൾ സിറ്റി സെന്ററിൽ പോയി. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് കൊണ്ട് 400 റിയാലിന്റെ ഷർട്ട് ഒക്കെ ഇടുന്നത് ഒരു ഷോർട്ടിന് വേണ്ടി. 400 റിയാലിന്റെ ഷർട്ട്, 400 റിയാലിന്റെ ഞാനൊരു 20 ഷർട്ടേലും വാങ്ങും. അപ്പോ അങ്ങനെയൊക്കെ കളർ കോമ്പിനേഷനും എല്ലാം നോക്കിയിട്ടാണ് ഇത്. പിന്നെ അതേപോലെ അതിൽ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് അനൂറാണി എന്ന് പറഞ്ഞിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ കുറെ പഠിക്കാൻ പറ്റി. പിന്നെ ഇത് ഞങ്ങള് നോർമലി എല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ, നല്ലൊരു ക്രൂ ഉണ്ടായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്.
5: പെട്ടെന്ന് വെരി ക്വിക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവരും നിങ്ങൾ ഓരോരുത്തരെ പറ്റിയിട്ട് പൊക്കി പറയാൻ പറ്റുമോ?
6: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
5: നമ്മളെ കൂട്ടുകാരെല്ലാരും കൂടെ കൂടുമ്പോ നമുക്ക് കേൾക്കാൻ ഒരു രസമാണ്, നമ്മുടെ കൂട്ടുകാരനാണ്,
7: അതിന്റെ ആൾക്കാരാണ് ഞങ്ങൾ.
5: അപ്പോ സജു ബ്രോ എന്ന്, അല്ല സജു ബ്രോവിനെ പറ്റിയിട്ട് ഫിറോസ് ബ്രോ പറഞ്ഞോ.
7: സജു കഴിഞ്ഞ ബിരിയാണി ഉണ്ട്.
6: സജു ഒരു സംഭവമാണ്. സജു എങ്ങനെ, സജുവിനെ എത്ര പൊക്കി പറഞ്ഞാലും എനിക്ക് മതിയാവൂല. സജു ഒരു സംഭവമാണ്, കളറ് ചെയ്യും സജു, എഡിറ്റ് ചെയ്യും സജു, ക്യാമറ ചെയ്യും സജു,
5: ഡയറക്ഷൻ
6: ചെയ്യും. എന്താണ് സജു? സജു സീരിയസ്ലി ഇത് പൊക്കി പറയേണ്ട ആവശ്യമല്ലോ, അടിപൊളിയാണ്,
5: അടിപൊളിയാണ് ഇനി സജു
7: ബിരിയാണി. ബിരിയാണി ഇനി തിരിച്ചു വരാണെങ്കിൽ ഫിറോസ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ ഇതിന്റെ ഒരു നെടുന്തൂണ് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മളിപ്പോ ഒരു സൈറ്റ് ഒരു സെറ്റില്ല, നമ്മൾ ലൊക്കേഷൻ സെറ്റ് എന്നൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ പറയാം കേട്ടോ. അപ്പൊ അവിടെ അപ്പൊ അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് ഇപ്പം അവിടെ ഒരു ഓളം ഒരു ഒരു ബഹളം ഒരു വൈബ് ഉണ്ടാവണമെങ്കിൽ ഫിറോസ്ക അവിടെ വരണം.
3: അതെ,
7: പിന്നെ അതുമാതിരി ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് ഓടണമെങ്കിൽ ഫിറോസ്ക വരണം. പിന്നെ അതുപോലെ ഈ സംഭവങ്ങളില്ല അതില്ല എന്ന് പറയുമ്പോൾ ഫിറോസ്ക അത് എവിടെ എന്ന് പറയുമ്പോൾ പുള്ളി അത് എടാ അത് ഇവിടെ ഉണ്ട്, സാധനമുണ്ട് അവിടെ ഉണ്ട്,
3: സാധനം
7: അവിടെ എത്തിക്കും. പിന്നെ കഴിവുള്ള കാര്യത്തിൽ പറയുകയാണെങ്കിൽ പുള്ളി നല്ല അടിപൊളിയായിട്ട് ഡി ഒ പി ക്യാമറ ചെയ്യുന്ന ഒരാളാണ്, പുള്ളി പ്രൊഫഷണലി വർക്കും അത് തന്നെയാണ്, പുള്ളി അത് ചെയ്യുന്ന ആളാണ്. പിന്നെ പുള്ളിയുടെ ഉള്ളിൽ ഒരു ആക്ടർ ഉണ്ട് എന്നുള്ളത് ഞങ്ങളിങ്ങനെ ഇടയ്ക്കുള്ള സംസാരത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് അത് ഇങ്ങനെ സ്പാർക്ക് അടിക്കും. ആ ഇത് ഓരോ ആൾക്കാരുടെ സാധനങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് പിടി കിട്ടും, ഓക്കെ ഇന്ന ആളിൽ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. പിന്നെ പുള്ളി പറഞ്ഞു അഞ്ചാം ക്ലാസ്സിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് നാടകത്തിന്, സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്, നാടകത്തിന്
5: സർട്ടിഫിക്കറ്റ്
7: അഞ്ചാം ക്ലാസ്സിൽ. അപ്പം നമ്മൾ അത് വെച്ചിട്ടാണ് സി വിയിലൊക്കെ വെച്ചിട്ടുണ്ട് പുള്ളി, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പടത്തിലേക്ക് പുള്ളിനെ കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും പുള്ളി ഞങ്ങളുടെ ഒരു ഒരു മെയിൻ ആണ്.
5: എന്തായാലും ഡയറക്ടർ ആലോചിക്കുകയാണ് എന്നെ പറ്റി ആര് പറയുന്നത്.
7: ഡയറക്ടറിനെ പറ്റി ഞാൻ തന്നെ പറയാം. ഡയറക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫിറോസ്കയുടെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് ഈ അഷ്കർ ഭായി. പുള്ളി ഞങ്ങളുടെ ഡയറക്ടർ ആണെങ്കിലും ഞങ്ങൾ അങ്ങനെ ഡയറക്ടറായിട്ട് കാണുന്നില്ല, പുള്ളിനെ ഡി ഒ പി ആയിട്ട് കാണുന്നില്ല, അതുപോലെ ഡയറക്ടറായിട്ടും കാണുന്നില്ല. അതായത് ഞങ്ങളൊരു ഒരു ടീമിൽ ഒരു സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഞങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്താ വേണ്ടതെന്ന് അറിയാം. പറയണ്ട ഭയങ്കര സാധനം ഉണ്ടെന്ന് പറയണ്ട, ലൈറ്റ് അല്ല ഇവിടെ വേണമെന്ന് പുള്ളിയോട് പറയണ്ട. പുള്ളി അതുപോലെ പുള്ളി ഞങ്ങളുടെ അടുത്തും പറയണ്ട, പുള്ളി നോക്കിയിട്ട് സജു എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാം. അങ്ങനെ ഒരു ഒരു ലൈനാണ്. പുള്ളിക്ക് നല്ല വിഷൻ ഉണ്ട്, അതായത് ഒരു ഡയറക്ടർ വേണ്ടതുമാണല്ലോ, വിഷനാണ് വേണ്ടത്, ഒരു ഡിസിഷൻ മേക്കിംഗ് ഒരു ഒരു എബിലിറ്റി വേണം, അത് വേണം. അപ്പൊ നമ്മൾ എവിടെ ലാൻഡ് ചെയ്യുമ്പോഴും പുള്ളിയെടുത്ത് ഡിസിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു ഒരു ഒരു ഒരു പാത്ത് വേ കിട്ടും എന്താണ് ചെയ്യേണ്ടത്.
5: ഞാൻ വിചാരിച്ച പോലെയല്ല ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ചത്.
3: എന്നാ പിന്നെ ഞാൻ സന്ധ്യനെ കുറിച്ച് പറയാം. അതായത് നമ്മളിവിടെ വന്ന് ആർ ജെ എന്നുള്ളൊരു അമ്മ മുമ്പ് അപ്പുണ്ണിയുടെ കൂടെ അവരൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ സന്ദീപരായിട്ട് ഇരുന്നപ്പോ നമ്മൾ ഇത്ര കംഫർട്ടബിൾ ആയിരുന്നു വർത്തവർ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്.
5: താങ്ക് യു സോ മച്ച്. എന്താ ഫീലിംഗ് എന്നുള്ളത്? അപ്പൊ എന്തായാലും താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു അടിപൊളി വിഷസ് ആൻഡ് ഓൾസോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഷോർട്ട് ഫിലിം ആൻഡ് അപ്കമിംഗ് പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനും തീർച്ചയായിട്ടും ഒരു വലിയ ഹാറ്റ്സ് ഓഫ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് പറയുകയാണ്.
6: നമ്മൾ ഇത് തുടങ്ങിയിട്ട് കൂടെ ഹാഫ് ആൻ അവർ എന്തോ ആയി. ഇതുവരെ ഞങ്ങൾ ഞങ്ങൾ സിനിമയുടെ പേര് പറഞ്ഞിട്ടില്ല.
5: ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞായിരുന്നു.
6: ഞങ്ങൾ പറയണ്ടേ ഞങ്ങളെ സിനിമന്റെ പേര് സംഗതി സംഗീത സംഭവം.
7: അതാണ്
5: സംഗതി സംഗീത സംഭവം. ആരും കാണാനായിട്ട് മറക്കണ്ട. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ റേഡിയോ സുനോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. കീപ് ലിസ്ണിംഗ് ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയാണ്. അപ്പൊ നാളെ പാക്കലാം. സി ഓൾ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.

0: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
1: എടാ നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവന്റെ കയ്യിൽ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏട്ടങ്ങൾ പ്രചോദിക്കാനുള്ള ആയോധനകലയാണിത്.
2: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സെനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Music Notes. Music Notes. Celebrating International Music Day with Radio Suno.
1: നമ്മുടെ ബ്രെയിൻ്റെ മിക്ക ഭാഗങ്ങളും ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് മ്യൂസിക്. പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മ, വികാരം, ഭാഷ, ശ്രദ്ധ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ഭാഗങ്ങൾ ഒരേ സമയം ആക്റ്റീവാകുന്നു. അതുകൊണ്ടാണ് സംഗീതത്തെ ബ്രെയിൻ്റെ ജിം എന്ന് വിളിക്കുന്നത്.
0: Music Notes. Music Notes.
2: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Qatar.

0: ഒരുമിച്ചുപാടിയ ലോകകപ്പ് പാട്ടുകൾ വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.
1: 2010 ഫിഫ വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ ഗാനം വക്ക വക്ക ആയിരുന്നെങ്കിലും പീപ്പിൾസ് ആന്തമായി അറിയപ്പെട്ടത് സൊമാലി കനേഡിയൻ ആർട്ടിസ്റ്റായ കേനാൻ ഒരുക്കിയ ദ വേവിൻ ഫ്ലാഗ് ആയിരുന്നു. ബൈലിംഗൽ വേർഷൻസ് ആണ് ഈ ഒരൊറ്റ പാട്ടിനുള്ളത്. പാട്ടിന്റെ ഈണം പോലെ തന്നെ വരികളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഒരു ഫുട്ബോൾ സോങ്ങിനപ്പുറം വളരെ വേഗം തന്നെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു പാട്ട് കൂടിയാണ് വേവിൻ ഫ്ലാഗ്.
0: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ.
2: യു ആർ ലിസണിംഗ് ടു Radio Suno 91.7 FM, Qatar's favorite radio station. Qatar.

0: Music Notes. Music Notes. Celebrating International Music Day with Radio Suno.
1: സംഗീതത്തിന് ടൈം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു റെക്കോർഡുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മൾട്ടി ആർട്ടിസ്റ്റ് സംഗീത കച്ചേരി. അത് 437 മണിക്കൂറിലേറെ നീണ്ടു നിന്നു. അതായത് ഏകദേശം 18 ദിവസം പകലും രാത്രിയും സംഗീതം തുടർന്ന ഈ പ്രോഗ്രാം സംഗീതത്തോടുള്ള മനുഷ്യരുടെ സ്നേഹവും ഡെഡിക്കേഷനും ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു.
0: മ്യൂസിക് നോട്ട്സ്. മ്യൂസിക് നോട്ട്സ്. റേഡിയോ സുനോ 91.7.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: Lokam Eettu Paadiya Loka Cup Paattugal. World Music Day Special.
4: 1998 ലെ ഫ്രാൻസ് വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ സോങ് ആയിരുന്നു ദി കപ്പ് ഓഫ് ലൈഫ്. ഈ പാട്ടൊരുക്കിയത് സ്പാനിഷ് ഗായകൻ റിക്കി മാർട്ടിനായിരുന്നു. ഡിജിറ്റൽ കാലത്തിന് മുൻപിറങ്ങിയ പാട്ടാണെങ്കിലും പിന്നീട് ലക്ഷക്കണക്കിന് ഡിജിറ്റൽ കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. ലാറ്റിൻ പോപ്പ് സാമ്പ താളങ്ങൾ ചേർന്ന ഈ പാട്ട് 60 രാജ്യങ്ങളിൽ ചാർട്ട് ടോപ്പർ കൂടിയായിരുന്നു. ഇന്നും The Cup of Life ഒരു ഫാൻ ഫേവറേറ്റ് ആണ്.
3: ലോകം ഏറ്റു പാടിയ ലോക കപ്പ് പാട്ടുകൾ
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മുതൽ.
5: Joy Alukas 917 evenings
6: presented by Joy Alukas world's favorite jeweler
7: powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
9: in association with
10: Doha Bank
9: make shopping more rewarding get a 500 Qatari Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatari Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
6: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
12: Chakkanum ennum tension adichu changu varichu chernoru
13: kalyanam. Hi, njan Hani Rose.
14: You are listening to
13: Qatar's favorite radio station aya Radio Suno 91.7 FM. Ketu kettu kootu vidam.

Music Notes. Music Notes. Celebrating International Music Day with Radio Suno. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഏതാണെന്നറിയുമോ? അത് 1821 ജർമ്മനിയിൽ ഡെവലപ്പ് ചെയ്ത ഹാർമോണിക്ക എന്ന മൗത്ത് ഓർഗനും പോപ്പ് മുതൽ ക്ലാസിക്കൽ വരെ എല്ലാതരം സംഗീതങ്ങളിലും ഉപയോഗിക്കുന്ന ഏറെ ജനപ്രിയമായ ഗിറ്റാറുമാണ്. Music Notes. You are listening to

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
3: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
2: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.
1: ഗ്ലോബലി ഐട്യൂൺ ചാർട്ടുകളിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ആദ്യ വേൾഡ് കപ്പ് ഒഫീഷ്യൽ സോങ്. 2022 ഖത്തർ ലോകകപ്പിലെ ഡ്രീമേഴ്സ്. BTS മെമ്പർ ജങ്കൂക്കും ഖത്തറി ഗായകൻ ഫഹദ് അൽ ഖുബൈസിയും ചേർന്നൊരുക്കിയ ഗാനമായിരുന്നു ഡ്രീമേഴ്സ്. 2022 ഖത്തർ ലോകകപ്പ് അറബ് ലോകം സാക്ഷ്യം വഹിച്ച ആദ്യ ലോകകപ്പായിരുന്നു. ഒപ്പം തന്നെ പാട്ടും മേളവുമായി മലയാളികൾ നേരിട്ടാഘോഷമാക്കിയ ഒരു അവിസ്മരണീയമായ ലോകകപ്പ്.
0: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ.
2: Radio Suno 91.7

0: ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ.
1: 15 രാജ്യങ്ങളിൽ നമ്പർ 1 ഹിറ്റ്, 15 മില്യൺ ഡിജിറ്റൽ കോപ്പീസ് വിറ്റഴിഞ്ഞു, ഏറ്റവും കൂടുതൽ സ്ട്രീം ചെയ്ത വേൾഡ് കപ്പ് സോങ്ങിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡും, 4 ബില്യൺ വ്യൂസ് ഉള്ള യൂട്യൂബ് വീഡിയോ. ഇതായിരുന്നു വക്ക വക്ക. ചുരുക്കം പറഞ്ഞാൽ ലോകകപ്പ് പാട്ടെന്നാൽ ഇന്നും പലർക്കും അത് വക്ക വക്കയാണ്. 2010 ആഫ്രിക്കൻ ലോകകപ്പിന് പോപ്പ് ഗായിക ഷക്കീര ഒരുക്കിയ പാട്ടായിരുന്നു വക്ക വക്ക. ലോകം മുഴുവൻ ഈ പാട്ട് ഏറ്റുപാടി. ആദ്യമായി ആഫ്രിക്ക ഹോസ്റ്റ് ചെയ്യുന്ന വേൾഡ് കപ്പ് എന്ന പ്രത്യേകതയും ആ ലോകകപ്പിനുണ്ടായിരുന്നു.
0: ലോകം ഏറ്റുപാടിയ ലോകകപ്പ് പാട്ടുകൾ.
2: Hi, ഞാൻ സുജാത ചേച്ചിയാണ്.
0: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।